ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57 മിനിറ്റും 56 സെക്കൻഡുമായി. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. പ്രഭാത പരിപാടികളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 22, കൊല്ലവർഷം 1201, മേടം 29, 2026 മെയ് 12 ചൊവ്വാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം പി വി മോഹനൻ മണ്ണഴി അവതരിപ്പിക്കുന്നു. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. സന്തുലിത വളപ്രയോഗത്തിൽ പകരം ഉപയോഗിക്കാവുന്ന വളങ്ങൾ. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീനാഗ് കെ എസ് സംസാരിക്കുന്നു. തുറന്ന കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനമാണ്. ഇതിൽ ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യജാലകം. ഫാറ്റി ലിവർ ഡിസീസ് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ സംസാരിക്കുന്നു.

7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന യോസേ മൗരോ ദേ വാസ്കൗൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരിപ്പിക്കുന്നത് ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം, അലർജി രോഗാവസ്ഥയും പ്രതിരോധ മാർഗങ്ങളും. ഹോമിയോപ്പതി ഡോക്ടർ ബാസിൽ യൂസഫ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കവിധാര വയലാറിന്റെ മഴവില്ല് എന്ന കവിതയിലെ ഒരു ഭാഗം. ആലപിക്കുന്നത് അംബിക ഷിബു. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനിൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചെരണി മഞ്ചേരി രസമുകുളം. തുടർന്ന് സേവന വാർത്തകൾ. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 സ്മൃതിഗീതങ്ങൾ, പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 മഴവില്ല്. 9:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. പത്തുമണിക്ക് റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 നാലുമണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം മടക്കം, രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: Probe agency have also identified substantial cash deposits in banks' accounts under his control. Mr. Bose will be produced before the special court today. Prime Minister Narendra Modi will be on a six-day visit to the UAE, Netherlands, Sweden, Norway and Italy beginning Friday. On the first leg of his five-nation visit, Mr. Modi will reach UAE on Friday, where he will meet the President Sheikh Mohammed bin Zayed Al Nahyan. The two leaders will exchange views on bilateral issues, in particular energy cooperation, as well as regional and international issues of mutual interest. They will also discuss ways to advance the bilateral comprehensive strategic partnership underpinned by strong political, cultural, economic and people-to-people links. US President Donald Trump has said the ceasefire with Iran was at its weakest and on massive life support a day after he rejected Tehran's proposal to end the months-long war as totally unacceptable. In response to a question on the ceasefire with Iran in the wake of the rejection of the peace proposal, Trump told reporters at the Oval Office that it is at its weakest. After reading that piece of garbage they sent, it's on life support. Massive life support, he added. During an event on maternal health care at the White House, Trump asked the participants to keep their remarks short as he had a meeting with a large group of generals on the issue of Iran. Trump received the Iranian proposal on Sunday amid hopes that it could lead to a breakthrough to end the war with Iran that began on February 28, blocking the key sea route for global oil supplies, leading to fuel shortages in several countries. In a social media post, Trump said that he has read the response from Iran's so-called representatives and he didn't like it, calling the response totally unacceptable. In IPL cricket, Delhi Capitals defeated Punjab Kings by 3 wickets at the Himachal Pradesh Cricket Association Stadium in Dharamshala last night. Today, Gujarat Titans will take on Sunrisers Hyderabad at the Narendra Modi Stadium, Ahmedabad. The match will start at 7:30 p.m. And that is the end of this news bulletin.
1: Agashavani 102.7 Manjiri FM മലയാളത്തിന്റെ ഹൃദയത്താളം.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി വി മോഹനൻ മണ്ണഴി.
3: എങ്ങും നിലാവ് പരന്നൊഴുകുന്ന മനോഹരമായ ഒരു രാത്രിയായിരുന്നു അത്. നിലാവിൽ നദിയിലൂടെ തോണിയിലൊരു യാത്ര പോയാലോ എന്ന് രണ്ട് സുഹൃത്തുക്കൾക്ക് തോന്നി. അവർ നന്നായി മദ്യപിച്ചതിന് ശേഷം സ്വന്തം തോണിയിൽ കയറി തുഴയാൻ തുടങ്ങി. ആ രാത്രി മുഴുവൻ അവർ നദിയിലൂടെ തോണി തുഴഞ്ഞു. പ്രഭാതം പൊട്ടിവിടരുകയും തണുത്ത കാറ്റ് വീശാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അവർ സ്വബോധത്തിലേക്ക് ഉണർന്നു. രാത്രി മുഴുവൻ തങ്ങൾ തുഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എവിടെ എത്തിയെന്നറിയാൻ രണ്ടുപേർക്ക് ഉത്സാഹമായി. അവർ തോണിയിൽ നിന്നും ഇറങ്ങി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ തലേദിവസം രാത്രിയിൽ തങ്ങൾ ഉണ്ടായിരുന്ന അതേ തീരത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്ന എന്ന് മനസ്സിലായി. അത്ഭുതത്തോടെ അവർ ചുറ്റും നോക്കി. അപ്പോഴാണ് മറന്നുപോയ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. വള്ളത്തിൻ്റെ കെട്ടഴിക്കാൻ മറന്നുപോയത് കാരണം രാത്രി മുഴുവനും തങ്ങൾ വെള്ളം തുഴഞ്ഞെങ്കിലും അത് മുന്നോട്ട് നീങ്ങിയിരുന്നില്ല. രാത്രി നന്നായി മദ്യപിച്ചിരുന്നതിനാൽ ലഹരി തലയ്ക്ക് പിടിച്ച അവർ അതേക്കുറിച്ച് മറന്നുപോയിരുന്നു. തൻ്റെ തോണി കരയിൽ നിന്ന് അഴിച്ചു മാറ്റാത്ത ഒരാൾ എത്ര കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ അധ്വാനിച്ചാലും ഉറക്കെ നിലവിളിച്ചാലും അനന്തമായ ഈ ജീവിത സമുദ്രത്തിൽ അയാൾക്ക് എവിടെയും എത്താൻ കഴിയില്ല. നിങ്ങളുടെ ബോധത്തിൻ്റെ വള്ളം എന്തിനോടാണ് ബന്ധിച്ചിരിക്കുന്നത്? അത് നിങ്ങളുടെ ശരീരവുമായും നിങ്ങളുടെ ചിന്തകളുമായും നിങ്ങളുടെ വികാരങ്ങളുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. ശരീരം, ചിന്തകൾ, വികാരങ്ങൾ, അതാണ് നിങ്ങളുടെ തീരം. ലഹരിയുടെ അവസ്ഥയിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടാതെ വെറുതെ അങ്ങനെ തുഴയാമെന്ന് മാത്രം. അനന്തമായ ജീവിതാവസ്ഥകൾക്ക് ശേഷം ഉണർന്നിരിക്കുന്ന ചിന്തയുടെയും ചില ജ്ഞാനത്തിൻ്റെയും തണുത്ത കാറ്റ് നിങ്ങളെ സ്പർശിക്കുമ്പോൾ, നിങ്ങൾ ഉണർന്നു നോക്കുമ്പോൾ നിങ്ങളുടെ വള്ളം തുഴഞ്ഞ് ജീവിതകാലം മുഴുവൻ പാഴാക്കിയെന്നും നിങ്ങൾ ആരംഭിച്ച അതേ തീരത്ത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങൾ കണ്ടെത്തും. വ്യക്തമായ ലക്ഷ്യബോധത്തിൻ്റെ അഭാവം നമ്മളെ എവിടേക്കും എത്തിക്കില്ല. തുടങ്ങിയ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും. ജീവിത ലഹരിയുടെ അടിമയായി മാറുമ്പോൾ ജീവിതം മുഴുവൻ ഇരുട്ടിലാണ്ട് പോവും, ലക്ഷ്യം മറന്നുപോകും. ജീവിത വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ലക്ഷ്യബോധം. അഭിരുചിക്കിണങ്ങിയ അവസരങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ടു പോകാനും ഉയരങ്ങൾ കീഴടക്കുവാനും

0: പഠന കാലയളവിൽ തന്നെ കുട്ടികളിൽ ലക്ഷ്യബോധം വളർത്തേണ്ടത് അനിവാര്യമാണ്. മികച്ച പഠന സൗകര്യങ്ങളുടെ അഭാവം മൂലമല്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യബോധമില്ലാത്തതിനാലാണ് ഭൂരിഭാഗം കുട്ടികളും പഠനത്തിലും ജീവിതത്തിലും പരാജയപ്പെടുന്നത്. ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതം തുഴയില്ലാത്ത തോണി പോലെയാണ്. കാലവും സമയവും തെറ്റി ദിശയറിയാതെ നീങ്ങുന്ന തോണി ഒടുവിലെവിടെയും എത്തിച്ചേരാതെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും. ചിലർക്ക് ലക്ഷ്യം അവരുടെ ജോലിയിൽ വിജയം കൈവരിക്കുക എന്നതാണ്. മറ്റു ചിലർക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായി തോന്നുന്നത്. എപ്പോഴും അശുഭചിന്തകളിലായിരിക്കാൻ മനസ്സിനെ അനുവദിച്ചാൽ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥയാവും അതുണ്ടാക്കുക. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താനായാൽ അനാവശ്യ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ദുഃഖിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ നമുക്കാവും. ചുരുക്കത്തിൽ, ലക്ഷ്യബോധം മാനസികവും ശാരീരികവുമായ ക്ഷേമവുമായി വളരെ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉന്നതമായ ലക്ഷ്യങ്ങളുടെ തീജ്വാലകൾ പടർത്തുന്ന വിശ്വാസങ്ങളും ചിന്തകളും നമ്മെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നു.
1: പി വി മോഹനൻ മണ്ണഴി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 7306628295. സുഭാഷിതം.
2: ഇനി കേൾക്കാം

0: സമയം 6:25:55.
1: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1201 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44 1:05:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 1:03:08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.

0: ബ്രിട്ടീഷ് പട്ടാളത്തെ കബളിപ്പിച്ച് ജപ്പാനീസ് ഒളിക്കപ്പലിൽ രാജ്യം വിട്ടത്. സനൂക്കി മരു എന്ന കപ്പലിൽ പി എൻ ടാഗോർ എന്ന കള്ളപ്പേരിലാണ് രാജ്ബിഹാരി ബോസ് ജപ്പാനിലേക്ക് കടന്നത്. ഐ എൻ എ, ഗഡാർ പാർട്ടി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്നീ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്ബിഹാരി ബോസാണ് ആസാദ് ഹിന്ദ് മുന്നേറ്റത്തിന്റെ പതാക സുഭാഷ് ചന്ദ്രബോസിന് കൈമാറിയത്.
1: ചരിത്രപഥം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: സന്തുലിത വളപ്രയോഗത്തിൽ പകരം ഉപയോഗിക്കാവുന്ന വളങ്ങളേതെല്ലാം? മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീന കെ എസ് ആണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
4: യൂറിയ, DAP എന്നീ വളങ്ങൾ വിപണിയിൽ ലഭ്യമല്ലെങ്കിൽ പകരം ഏതെല്ലാം വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും? ഇതര വളങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കാണാം. അപ്പൊ അതിൽ ഒന്നെന്ന് പറയുന്നത് NPK 19-ഓളാണ്, അതായത് 19:19:19. അതിൽ NPK ഇത് മുഴുവനായി അടങ്ങിയിരിക്കുന്നു. ഒരു സന്തുലിത പോഷകങ്ങൾ നൽകുന്ന ഒരു വളമാണ് ഇത്. നമുക്ക് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കാം. എല്ലാ വിളകളിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തത് NPK 18:18:18. ഇതും ഒരു സന്തുലിത പോഷകങ്ങൾ നൽകുന്ന വളമാണ്. ഇതും 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് പത്രപോഷണം വഴി നൽകാവുന്നതാണ്. മൂന്നാമത്തെ വളം എന്ന് പറയുന്നത് SSP ആണ്. ഇതിൽ 16% ഫോസ്ഫറസും 21% കാൽസ്യവും 12% സൾഫറും അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ പെട്ടെന്ന് വിളകൾക്ക് ലഭിക്കുന്നു. നിലക്കടല, പയർവർഗ്ഗങ്ങൾ, എണ്ണവിളകൾ എന്നിവയ്ക്ക് അടിസ്ഥാനമായി ഉപയോഗിക്കുന്നു. ഭൂരിഭാഗം കൃഷിവിളകൾക്കും പച്ചക്കറികൾക്കും അനുയോജ്യമാണ്. അടുത്തതായി റോക്ക് ഫോസ്ഫേറ്റ്, 20-36% ഫോസ്ഫറസും 33% കാൽസ്യവും അടങ്ങിയിരിക്കുന്ന ഒരു വളമാണ് റോക്ക് ഫോസ്ഫേറ്റ്. മന്ദഗതിയിൽ ലഭിക്കുന്ന ഫോസ്ഫറസ് ഉറവിടമാണിത്. കാലക്രമത്തിൽ ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തുന്നു. സൾഫർ കുറവുള്ള മണ്ണുകൾക്ക് ഉപകാരപ്രദമാണ്. കേരളത്തിലെ അമ്ലത്വമുള്ള മണ്ണിൽ വളരുന്ന ദീർഘകാല വിളകളായ റബ്ബർ, തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, കശുമാവ് മുതലായവയ്ക്ക് ഈ വളം മതിയാകും. ഈ വളം രാജ്ഫോസ്, മുസിരിഫോസ് എന്നീ പേരുകളിൽ ലഭിക്കാറുണ്ട്. പ്രകൃതിയിലെ പാറ പൊടിഞ്ഞു ഉണ്ടാകുന്നതിനാൽ ജൈവകൃഷിയിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത വളം എന്ന് പറയുന്നത് അമോണിയം സൾഫേറ്റ്. അതിൽ 21% നൈട്രജനും 24% സൾഫറും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ആരോഗ്യത്തിന് സഹായകമായ ഒന്നാണ് അമോണിയം സൾഫേറ്റ്. യൂറിയയെ അപേക്ഷിച്ച് നൈട്രജൻ നഷ്ടം കുറവാണിതിൽ. മണ്ണിൽ നേരിട്ട് ചേർക്കുക. അടിസ്ഥാന വളമായി നടീൽ സമയത്തും നടീൽ കഴിഞ്ഞ് 20-25 ദിവസവും കതിരിടുന്നതിനു മുൻപ് 40 കിലോ 1 ഏക്കർ എന്ന അളവിൽ നൽകാം.

0: ഒന്നതാണ്. അതേപോലെ ഫാക്ടം ഫോസ്, അതിൽ 20% നൈട്രജനും 20% ഫോസ്ഫറസും എന്നാൽ 13% സൾഫറുമാണ് അടങ്ങിയിരിക്കുന്നത്. പൊട്ടാഷ് വളം ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകമായി പൊട്ടാഷ് വളം ഇട്ടുകൊടുക്കേണ്ടതാണ്. ഫോസ്ഫറസ് എളുപ്പത്തിൽ ലഭ്യമാകുന്ന രൂപത്തിൽ ചെടികൾ വേഗത്തിൽ സ്വീകരിക്കുന്ന ഒരു വളമാണ് ഫാക്ടം ഫോസ്. അടിവളമായി നൽകാം. പച്ചക്കറികൾക്ക് 50 മുതൽ 100 കിലോ ഒരു ഏക്കറിന് നൽകാവുന്നതാണ്. വിളയനുസരിച്ച് ഇതിന്റെ അളവുകളിൽ വ്യത്യാസം വരും. വാഴയ്ക്ക് 100 മുതൽ 150 ഗ്രാം ഒരു ചെടിക്ക് എന്നുള്ള നിലയിൽ ഇട്ടുകൊടുക്കാവുന്നതാണ്. തെങ്ങ് കൃഷിക്ക് 500 ഗ്രാം മുതൽ 1 കിലോ ഒരു ചെടിക്ക് ഒരു വർഷം വേണ്ടിവരും.
1: മലപ്പുറം കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീന കെ എസ് ആണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: കാലാവസ്ഥാ അറിയിപ്പ്. വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ അടുത്ത 48 മണിക്കൂറിൽ മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ മുതൽ ഈ മാസം 17 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
8: ദൃഷ്ടി
7: പ്രയോജകർ: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
9: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പോ എന്താ ചെയ്യുക?
10: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവിൽ വേദനരഹിത താക്കോൽ ദ്വാരാ തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
2: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയ.
7: ഫോൺ 0483271439.
2: ദൃഷ്ടി.
4: പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇന്ധനവില 5 രൂപ വരെ കൂട്ടിയേക്കും. നീറ്റ് ചോദ്യചോർച്ച വിവാദം അന്വേഷണം കേരളത്തിലേക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരം 10 ലക്ഷം രൂപയിൽ നിന്ന് 14 ലക്ഷമായി ഉയർത്തി ദുരന്ത നിവാരണ വകുപ്പ് ഭേദഗതി ഉത്തരവിറക്കി. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന VBG റാംജി പദ്ധതി ജൂലൈ 1 രാജ്യമാകെ പ്രാബല്യത്തിലാകും. MV ഹോണ്ടിയസ് എന്ന ആഡംബര ക്രൂയിസ് കപ്പലിലെ ഹന്ത വൈറസ് ഭീതി. US ഫ്രഞ്ച് പൌരന്മാർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. വൈറസ് ബാധ മൂലം ഇതുവരെ 3 പേർ മരിച്ചു. വെടിനിർത്തലിനിടയിലും തുടർച്ചയായ 25-ാം ദിവസവും ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം. ഇന്നലെയും 4 പേർ കൊല്ലപ്പെട്ടു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തിന് ആഴ്സനലിന് 2 ജയം കൂടി. ഇന്നലെ നടന്ന AV മത്സരത്തിൽ വെസ്റ്റ്ഹാം യുണൈറ്റഡിനെ എതിരില്ലാത്ത 1 ഗോളിന് മറികടന്ന് ഇവർ 5 പോയിന്റ് മുന്നിലെത്തി.
3: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ:
2: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
3: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
11: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
12: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
13: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
8: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക്.

0: സമയമായി ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
1: വിപണിയിൽ സ്വർണം വില കുറഞ്ഞ പവന് 111,560 രൂപയായി. തങ്കം 10 ഗ്രാമിന് 148,200 രൂപയാണ് വില. വെള്ളി കിലോയ്ക്ക് 264,600 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 25,800 രൂപ, വടകര 25,600 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 14,200 രൂപയാണ് വില. വടകരയിൽ 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 4,200 രൂപ. നാളികേരം 1,000 പാലക്കാട് 24,000 രൂപ. പൊന്നാനിയിൽ 18,000 രൂപ. കോഴിക്കോട് 17,120 രൂപ. മഞ്ചേരി നാളികേരം ക്വിന്റലിന് 5,800 രൂപയാണ് വില. മാനന്തവാടിയിൽ 5,600 രൂപ. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ. കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 24,800 രൂപ. മാനന്തവാടിയിൽ 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,500 രൂപ. മാനന്തവാടിയിൽ 3,300 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,600 രൂപ. കോഴിക്കോട് 4,000 രൂപ. മഞ്ചേരിയിൽ അടയ്ക്ക ക്വിന്റലിന് 7,500 രൂപയാണ് വില. കുട്ടപ്പാക്ക് ക്വിന്റലിന് കോഴിക്കോട് പഴയത് 38,200 രൂപ. കോഴിക്കോട് പുതിയത് 38,200. മാനന്തവാടി പഴയത് 36,000 രൂപ. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരിയിൽ നാടൻ 68,000 രൂപ. കോഴിക്കോട് നാടൻ 66,500 രൂപ. കോഴിക്കോട് ചേട്ടൻ 67,000 രൂപ. മാനന്തവാടി ചേട്ടൻ 69,500 രൂപ. മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിന്റലിന് പാൽക്കാട് 27,500 രൂപ. കോഴിക്കോട് 25,000 രൂപ. മാനന്തവാടിയിൽ 22,500 രൂപ. ഇഞ്ചി ക്വിന്റലിന് മാനന്തവാടിയിൽ 7,000 രൂപയാണ് വില. പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,300 രൂപ. മാനന്തവാടിയിൽ 2,500 രൂപ. നിലക്കടല ക്വിന്റലിന് പാലക്കാട് 17,000 രൂപ. ചിറ്റൂർ 16,000 രൂപ. കോഴിക്കോട് 11,800 രൂപ. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 610 രൂപ. മാനന്തവാടി ലഗോൺ 620 രൂപ. കൈതച്ചക്ക ക്വിന്റലിന് കോഴിക്കോട് 4,200 രൂപ. മാനന്തവാടിയിൽ 3,800 രൂപ. പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,420 രൂപ. കോഴിക്കോട് 4,300 രൂപ. മാനന്തവാടിയിൽ 4,350 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 2,300 രൂപ. മഞ്ചേരിയിൽ 2,200 രൂപ. അരി കോഴിക്കോട് മീഡിയം ജീരകശാല ക്വിന്റലിന് 18,000 രൂപയാണ് വില. പാലക്കാട് മട്ട 4,700 രൂപ. ബോധന 3,600 രൂപ.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഉല്ലാസ പൂങ്കാറ്റ് എന്ന ചിത്രത്തിൽ രാധിക തിലകാലപിച്ചത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിൽ ഉണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് അദ്ദേഹം വഡോദരയിൽ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
3: വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണ്യ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ജനകീയ മുന്നേറ്റമുണ്ടാകണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ, വൈദ്യുത വാഹനങ്ങൾ വാങ്ങാനും മെട്രോ അടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. വെള്ളിയാഴ്ച യുഎഇയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ യുഎഇ യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്ററിനറി കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി രണ്ടാം

തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. എൻഡിഎ മൂന്നാം തവണയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ബിജെപി അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിൽ NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. അഞ്ചാം തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാല യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, KM മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായേക്കും. കേരളത്തിൽ CPM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. 15 മുതൽ ഘട്ടങ്ങളായി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. ജൂൺ 10-നകം ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24-നകം പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 മണ്ഡലങ്ങളിലെ കമ്മിറ്റി യോഗങ്ങളും ഇതിന് പിന്നാലെ നടക്കും. തമിഴ്നാട്ടിലെ അണ്ണാ DMK നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷമായി. പാർട്ടിയിലെ 30 അംഗങ്ങൾ പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കുറുപ്പയ്യയ്ക്ക് കത്ത് നൽകി. 17 അംഗങ്ങളുടെ മറ്റൊരു വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിജയ് ഗവൺമെന്റിന് ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്തൊരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ആരോഗ്യത്തിന് ശാസ്ത്ര മികവ്, കാർഷിക പരിവർത്തനത്തിലൂടെ എന്ന കൃഷി ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത സംരംഭം സഹത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കൊപ്പമാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ ഭക്ഷ്യസാധനങ്ങൾ എന്ന ലക്ഷ്യമാണ് സെഹത്ത് പദ്ധതിക്ക് പിന്നിൽ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തേക്ക് വേണ്ട LPGയും സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതി നടപടികൾ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷകൾ സ്വയമായി ലിസ്റ്റ് ചെയ്യാനും അവ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കാലതാമസം ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വഴി ജാമ്യാപേക്ഷകൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി ശുപാർശ ചെയ്തു. കോടതി ബെഞ്ചിനും അഭിഭാഷകർക്കും ഇടയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് രാജ്യത്തുടനീളം പരാതി പരിഹാര സമിതികൾ രൂപീകരിക്കണമെന്ന് മറ്റൊരു ഉത്തരവിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. ഇന്ന് രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. എഴുത്തുകാരായ CV ബാലകൃഷ്ണൻ, KC നാരായണൻ, KV സജയ്, ഇ ജയകൃഷ്ണൻ, PP ശ്രീധരനുണ്ണി, KM നരേന്ദ്രൻ, ഗായകൻ VT മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ CV ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6-നാണ് പരിപാടി. ആകാശവാണി നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. കൊൽക്കത്തയിൽ ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ഈസ്റ്റ് ബംഗാൾ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം വ്യാഴാഴ്ച പുലർച്ചെ

0: യാത്ര തിരിക്കും. മെയ് 17 വരെയാണ് സർവീസ്. ആകാശ എയർലൈൻസിന്റെ 7 സർവീസുകളാണ് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്നത്. യാത്രയുടെ മുന്നൊരുക്കങ്ങളും സൌകര്യങ്ങളും എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിലയിരുത്തി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരളതീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശമുണ്ടായി. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാട് സംഭവിച്ചു. നാദാപുരത്ത് 5 ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. മലപ്പുറം നിലമ്പൂർ മലവാരത്ത് ശക്തമായ മഴയെ തുടർന്ന് കാളികാവിലെ കെട്ടുങ്ങൽ ചിറ, ചാഴിയോട് ചിറ എന്നിവ നിറഞ്ഞു. ഇതോടെ മേഖലയിലെ കടുത്ത വരൾച്ചയ്ക്ക് ആശ്വാസമായി. മലയോര നിവാസികൾക്കും കർഷകർക്കും മഴ ആശ്വാസമായി മാറി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. രാവിലെ ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് മേധാ പട്കർക്കും പെരുമാൾ മുരുകനും അഴീക്കോട് പുരസ്കാരങ്ങൾ എഴുത്തുകാരൻ എം മുകുന്ദൻ സമ്മാനിക്കും. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്കുലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി മണിയേരി വിഷ്ണു, പുതുശ്ശേരി കുന്നേക്കാട് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെ പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ ആദ്യ ദിവസം അവതരിപ്പിച്ചു. സെമിനാർ ഇന്ന് സമാപിക്കും. കാസർകോട് നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിട്ടു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത മനുഷ്യമതിലും സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിലുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത വിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാലയോഗം വിളിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 17 സെക്കൻഡുമായി.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, ശുഭദിന പരിപാടികളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ചാ കൂടി കൂടി വരിക. എന്താ ചെയ്യാ?
3: അമ്മ, ഇനി വിഷമിക്കണ്ട. നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി കുട്ടിയെ.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: പാലക്കാട് കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആൺകുട്ടികൾക്കായുള്ള കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ഒഴിവുള്ള സീറ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. ആകെ സീറ്റുകളുടെ 10% സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മറ്റ് സമുദായത്തിലുള്ളവർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജാതി, ജനനത്തീയതി, കഴിഞ്ഞ വർഷം വാർഷിക പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് എന്നിവ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തി ഈ മാസം 22-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിൽ കുഴൽമന്നം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ എത്തിക്കുക. ഫോൺ നമ്പർ 8547631017. 8547631017. മണ്ണാർക്കാട്

0: അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തച്ചമ്പാറ, പൊറ്റശ്ശേരി, അഗളി എന്നീ ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകന് സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ ഈ മാസം 23-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പായി മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ ബന്ധപ്പെട്ട പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലോ നൽകണമെന്ന് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പറുണ്ട്, 8547-63-01-25. 8547-63-01-25. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അംഗത്വം നേടി കൃത്യമായി അംശദായം അടച്ചുവരുന്ന അംഗങ്ങളുടെ മക്കൾക്ക് കിലയുടെ ആഭിമുഖ്യത്തിൽ സിവിൽ സർവീസ് പ്രിലിമിനറി മെയിൻസ് പരീക്ഷയ്ക്ക് സൌജന്യ പരിശീലനം നൽകും. ഈ മാസം 14-ാം തീയതി കോഴിക്കോട് ജില്ലാ അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യുക. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട് ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ആരംഭിക്കുന്ന സൌജന്യ മത്സര പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ മത്സര പരീക്ഷകൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 100,000 താഴെ വരുമാനമുള്ള ഒബിസി ഒഇസി വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റ് സംവരണ വിഭാഗക്കാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർക്കാർ അംഗീകരിച്ച സ്റ്റൈപ്പൻഡ് ലഭിക്കും. പ്രായപരിധി 18-ാം തീയതി 45-ാം തീയതി മധ്യേ. 6 മാസമായിരിക്കും പരിശീലനം. പൂരിപ്പിച്ച അപേക്ഷകൾ ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ എന്നിവ സഹിതം ഈ മാസം 22-ാം തീയതി നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കുക. അപേക്ഷാ ഫോമിനും മറ്റ് വിവരങ്ങൾക്കും സ്ഥാപനവുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 8547-853718. 8547-853718.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5 ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
4: എന്നും രാവിലെ 8-3.
3: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ചിന്താവിഷയം: സൗഹൃദമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ. എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ് ഇവ. സൗഹൃദമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ. എബ്രഹാം ലിങ്കൻ. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരത്തിനായി നിങ്ങൾ കാത്തിരിക്കണം FM ശുഭനത്തിന്റെ അവസാന ഭാഗം വരെ.
5: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
6: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
7: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: ആവണിപ്പൂനില പുടവയുടുക്കുന്ന മലയാള മാനസ പുളിനങ്ങളെ ഉമാറാണി BS ആലപിച്ച ഗാനം. ബുധനൂർ ജയനാരായണന്റെ വരികൾക്ക് സംഗീതം പകർന്നത് മുട്ടറ BN രവീന്ദ്രൻ.

0: ബുധനൂർ ജയനാരായണന്റെ വരികൾക്ക് മുട്ടറ ബി എൻ രവീന്ദ്രൻ സംഗീതം നൽകി. ഉമാറാണി ബി എസ് ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
8: കുഞ്ഞിന് കാവലായി,
7: അലോഹ ഹോസ്പിറ്റൽ.
9: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
11: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
10: വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
11: അതെങ്ങനെ?
10: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
12: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
13: വൈദ്യുതി അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. കോഴിക്കോട് കുന്ദമംഗലം സെക്ഷനിൽ നൊച്ചിപ്പൊയിൽ പൊയ്യ തീക്കുനി കളരിക്കണ്ടി പാറമ്മൽ പരിസരങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 3 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്.

സേവന വാർത്തകൾ. പാലക്കാട് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 2026-27 സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അപേക്ഷാ ഫോമുകൾ ഈ മാസം 15 മുതൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷാ ഫോമുകൾ അടുത്ത മാസം 5-ാം തീയതി വൈകിട്ട് 5 മണി വരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0491-284-0254. പാലക്കാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഈ അധ്യയന വർഷത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ള സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന ഈ മാസം 20-23 തീയതികളിൽ രാവിലെ 9 മണിക്ക് പാലക്കാട് വിക്ടോറിയ

0: ഫോൺ നമ്പർ 0491284025 0491284025 പാലക്കാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഈ അധ്യയന വർഷത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ള സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന ഈ മാസം 20-23 തീയതികളിൽ രാവിലെ 9 മണിക്ക് പാലക്കാട് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ സ്കൂൾ വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ 333/2021 തസ്തികയുടെ റാങ്ക് പട്ടിക കാലാവധി അവസാനിച്ചതിനാൽ റദ്ദാക്കിയതായി പിസി ജില്ലാ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
4: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
5: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
4: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
6: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 2-2-1-4-9 എറണാകുളം പുനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54, 2-2-6-1-0 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-7 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5-6-3-2-2 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
6: ട്രെയിൻ സമയം.
0: ഇത് 102.7 മഞ്ചേരി FM. ശുഭദിനം.
7: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
7: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
8: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലില് പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തര. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
7: ദൃശ്യം കണ്ണാശുപത്രി.
10: ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ച് ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ MMuralikrishnan.
11: അടുത്ത കാലത്ത് കേരളത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ 40 മുതൽ 50% വരെ ആളുകൾക്ക് ഫാറ്റി ലിവർ ഡിസീസ് ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കരളിലെ കോശങ്ങളിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥയാണ്. കരളിലെ ഓരോ കോശവും ഒരു ദിവസം ഏകദേശം 500 ജൈവപ്രവർത്തനങ്ങൾ നടത്തിയാണ് ഒരാളുടെ ജീവൻ നിലനിർത്തുന്നത്. ഇങ്ങനെ ഈ കോശങ്ങളിൽ കൊഴുപ്പ് അടിയുന്നത് കൊണ്ട് അതിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും അത് ഒരു രോഗാവസ്ഥയിലേക്ക് നീങ്ങുകയുമാണ് ചെയ്യുന്നത്. ഫാറ്റി ലിവർ 3-4 സ്റ്റേജിലൂടെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. ആദ്യം കൊഴുപ്പ് കോശങ്ങളിൽ അടിയുന്നതിനെ സ്റ്റിയറ്റോസിസ് എന്നും അത് നീർക്കെട്ടാകുമ്പോൾ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നും, കുറച്ചു കഴിഞ്ഞാൽ അത് കരളിൽ ചെറിയ ചുരുക്കം ആരംഭിക്കുകയും അതിനെ ഫൈബ്രോസിസ് എന്നും, തുടർന്ന് സിറോസിസ് എന്ന അവസാന സ്റ്റേജിലേക്കും കടക്കുകയാണ് പതിവ്. ഈ ഓരോ സ്റ്റേജിലും ഇതിൻ്റെ ചികിത്സ വ്യത്യസ്തമാണ്. എന്തൊക്കെയാണ് ഫാറ്റി ലിവർ ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ? സാധാരണ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട് എന്ന് സ്കാനിങ് റിപ്പോർട്ട് വരുന്നത്. അതായത് ഇതിന് തുടക്കത്തിൽ യാതൊരുവിധ രോഗലക്ഷണങ്ങളും ഉണ്ടാവുകയില്ല. ഇതൊരു സിറോസിസ് എന്നൊരു സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് കാലിലെ നീരോ അല്ലെങ്കിൽ വൈറൽ നീര് മുതലായവ ലക്ഷണങ്ങൾ

0: കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സൈലന്റ് ആയുള്ള ഡിസീസാണ്. ടെസ്റ്റുകൾ കൂടാതെ ഫാറ്റി ലിവർ അതിൻ്റെ ഏർലി സ്റ്റേജസിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഇനി ഫാറ്റ് ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇതൊരു ജീവിതശൈലി രോഗമാണ്. അമിതവണ്ണം, വ്യായാമത്തിലെ കുറവ്, അമിതമായി മധുരം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത്, പ്രമേഹം, പ്രഷർ, തൈറോയ്ഡ് ഡിസീസ് മുതലായവയുടെ കൃത്യമായ ചികിത്സയിലെ കുറവ് എല്ലാം ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ കാരണമാകുന്ന ഘടകങ്ങളാണ്. എങ്ങനെയാണ് ഫാറ്റി ലിവർ ഡിസീസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അൾട്രാസോണോഗ്രാം അഥവാ വയറിൻ്റെ ഒരു സ്കാൻ ചെയ്താൽ പലപ്പോഴും നമുക്ക് ഫാറ്റി ലിവർ ഡിസീസ് കണ്ടെത്താൻ കഴിയും. ഇതുകൂടാതെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതിൽ തന്നെ SGPT എന്ന ടെസ്റ്റ് ചെയ്യുക വഴി ഇത് ലിവറിൽ ഒരു നീർക്കെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിന് പുറമെ അതിനൂതന ടെസ്റ്റായ ഫൈബ്രോസ്കാൻ വഴി ലിവറിൻ്റെ സ്റ്റിഫ്നെസ് നമുക്ക് അളക്കാൻ കഴിയുകയും അതുവഴി ഇത് ഫാറ്റി ലിവറിൻ്റെ ഏത് സ്റ്റേജിലാണുള്ളതെന്ന് കൃത്യമായി നിർണ്ണയിക്കാനും നമുക്ക് സാധിക്കും. ഇനി എന്തൊക്കെയാണ് ഫാറ്റി ലിവർ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഇതിൻ്റെ ആദ്യഘട്ടം ജീവിതശൈലിയിലുള്ള നിയന്ത്രണം തന്നെയാണ്. അമിത വണ്ണം കുറയ്ക്കുക, റെഗുലറായി എക്സസൈസ് ചെയ്യുക. അമിതവണ്ണം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10% വെയിറ്റ് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കുറയ്ക്കണം. അതായത് 80 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 8 കിലോ നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. വ്യായാമം 45 മിനിറ്റോളം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ നിങ്ങൾ പ്രമേഹ രോഗി അല്ലെങ്കിൽ പ്രഷർ, കൊളസ്ട്രോൾ ഉള്ളവരോ തൈറോയ്ഡ് ഡിസീസ് ഉള്ളവരോ ആണെങ്കിൽ അതിൻ്റെ കൃത്യമായ ചികിത്സ ഫാറ്റി ലിവർ രോഗം മോശമാവാതിരിക്കാൻ സഹായിക്കും. ഇനി സ്റ്റിയറ്റോഹെപ്പറ്റൈറ്റിസ് എന്ന സ്റ്റേജിലാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിലവിൽ മരുന്നുകൾ ലഭ്യമാണ്. ഇതുവഴി നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റേജ് മോശമാവാതെ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കും.
1: ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി. അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ.
5: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
6: കണ്ണടകൾക്ക് No. 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
7: സമയം 7 കഴിഞ്ഞ് 15:44. FM ശുഭദിനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
3: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: ഫോൺ 0483280500.
3: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
3: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: ഫോൺ 0483280500.
9: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
10: എനിക്ക് ആ റിസ്ക് എടുക്കാൻ തോന്നിയില്ല. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞാൻ ബുദ്ധിമുട്ടിലായിരുന്നു. ആരോ പറഞ്ഞത് ഞാൻ 1-2 പ്രാവശ്യം കേട്ടിരുന്നു. കണ്ട തെരുവ് പിള്ളേരെയെല്ലാം വീട്ടിലേക്ക് വലിച്ചുകൊണ്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന്.
11: വേണ്ട, വളരെ വളരെ നന്ദി.
10: എന്നാ ശരി, നിന്റെ അനിയന് കൊടുക്കാൻ മിഠായിയും നട്സും ഒക്കെ പൊതിഞ്ഞു തരട്ടെ. അത് മേടിക്കുമോ?
11: വേണ്ട, ആദ്യം എന്റെ ജോലി തീർക്കട്ടെ.
10: അപ്പോൾ മാത്രമേ സർജിഞ്ഞോ എന്റെ കയ്യിലിരിക്കുന്ന ഷൂ പോളിഷ് പെട്ടി കണ്ടുള്ളൂ. പക്ഷേ ആരും ക്രിസ്മസിന്റെ അന്ന് ഷൂ പോളിഷ് ചെയ്യില്ല. ഞാൻ ദിവസം മുഴുവൻ കാത്തുകെട്ടി നിന്നിട്ടും എനിക്ക് 10 ടോസ്റ്റോ മാത്രമേ കിട്ടിയുള്ളൂ. പകുതി സഹതാപം കൊണ്ട് കിട്ടിയതാ. എനിക്കിനിയും 2 ടോസ്റ്റോ കൂടി വേണം. അതിനാ വീണ്ടും പണിക്ക് പോണേ.
11: അതെന്തിനാ സസേ?
10: പറയാൻ പറ്റില്ല, പക്ഷെ വളരെ അത്യാവശ്യമാ. നല്ല കാരുണ്യമുള്ള ആശയം തലയിൽ ഉദിച്ച് അവൻ പുഞ്ചിരിച്ചു. നീ എന്റെ ഷൂ പോളിഷ് ചെയ്യ്, ഞാൻ 10 ടോസ്റ്റോ തരാം.
11: പറ്റില്ല പറ്റില്ല, ഫ്രണ്ട്സിന്റെന്ന് കൂലി വാങ്ങാൻ പാടില്ല. എന്നാ ഞാൻ നിനക്ക് കടം തരാം, നീ വാങ്ങിക്കുമോ?
10: കടം വീട്ടാൻ നീണ്ട അവധി തരുമോ?
11: നിന്റെ ഇഷ്ടം പോലെ. നീ അതിനു പകരം ഗോട്ടി തന്നാലും മതി.
10: ആണോ?
11: എന്നാ ശരി.
10: അവൻ പോക്കറ്റിൽ കൈയിട്ട് എനിക്ക് പണം തന്നു. അതിനെക്കുറിച്ച് ബേജാറാവണ്ട, എന്റെ സമ്പാദ്യപ്പെട്ടി നിറഞ്ഞു. ആളുകൾ എനിക്കിഷ്ടം പോലെ

0: അല്ല പണം തരും. ഞാൻ ബൈക്കിന്റെ ചക്രത്തിൽ വിരലോടിച്ചു. ശരിക്കും എന്ത് ഭംഗിയ. നീ കുറെ കൂടി വലുതായി ബൈക്ക് ചവിട്ടാൻ പഠിച്ചാൽ നിനക്ക് ഞാനൊന്ന് കറങ്ങി വരാൻ ഇത് തരാട്ടോ. ഓക്കേ. ഞാൻ കഷ്ടപ്പാടും വിശപ്പും നോക്കി കുതിച്ചു. എന്റെ ഷൂ പോളിഷ് പെട്ടി കിലുങ്ങി. ഒരു കൊടുങ്കാറ്റിൽ പെട്ട പോലെ ഞാൻ പാഞ്ഞു. കട അടച്ചുപോയാലോ? ആ നല്ല വിലയുള്ള സിഗരറ്റ് ഇപ്പോഴും ഉണ്ടോ? എന്റെ കയ്യിലെ പൈസ കണ്ട് കടക്കാരൻ രണ്ട് പാക്കറ്റ് എടുത്തു.
1: സെസേ, ഇത് നിനക്കല്ലല്ലോ.
0: അയാളുടെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. നിനക്കെന്താ വട്ട, ഇത്ര ചെറിയ കുഞ്ഞിനോ? തിരിഞ്ഞു നോക്കാതെ അയാൾ പറഞ്ഞു, ഈ കസ്റ്റമറിനെ പറ്റി അറിയാഞ്ഞിട്ടാ ഇവനൊരു താന്തോന്നിയ, എന്തും ചെയ്യും.
2: ഇതപ്പനു വേണ്ടിയാ,
0: ഞാൻ പറഞ്ഞു. എന്റെ കൈകളിൽ ആ സിഗരറ്റ് പാക്കറ്റ് ഇട്ട് തിരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.
2: ഇതോ അതോ?
0: ഞാൻ ചോദിച്ചു.
2: അത് നീ പറ. ഞാൻ ഇന്ന് മുഴുവൻ പണിയെടുത്തു അപ്പന് ഈ ക്രിസ്മസ് സമ്മാനം കൊടുക്കാൻ.
0: ആണോ സെസേ? അപ്പൻ നിനക്ക് എന്താ തന്നത്?
2: ഒന്നും തന്നില്ല.
0: പാവം, അപ്പന് പണിയില്ല എന്ന് അറിയില്ലേ? അയാളുടെ മനസ്സലിഞ്ഞു. ബാറിലെ ആരും ഒന്നും മിണ്ടിയില്ല.
2: നിങ്ങളാണെങ്കിൽ ഏത് സിഗരറ്റാ വാങ്ങിക്കുക?
0: ഞാൻ ചോദിച്ചു.
2: രണ്ടും നല്ലത് തന്നെ, എന്നാലും ഇത് കട്ടിയ. ഏതപ്പച്ചനും സന്തോഷിക്കും.
0: അത് സമ്മാനക്കടലാസിൽ പൊതിഞ്ഞു തരുമോ? അയാളത് പൊതിഞ്ഞു തന്നു. എനിക്കത് തരുമ്പോൾ അയാൾ എന്നെ വിചിത്രമായി നോക്കി, എന്തോ പറയാൻ തുടങ്ങും പോലെ. പക്ഷേ അയാൾക്കതിന് കഴിഞ്ഞില്ല. പൈസ കൊടുത്ത് ഞാൻ പുഞ്ചിരിച്ചു.
2: നന്ദി സെസേ.
0: സാർ, മെറി ക്രിസ്മസ്. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടി. ഇരുൾ വീണ് കഴിഞ്ഞു. അടുക്കള റാന്തൽ മാത്രമേ കത്തുന്നുള്ളൂ. എല്ലാവരും പുറത്തു പോയിരിക്കുന്നു.
3: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
5: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
6: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
7: മീഡിയ വാണി
6: നമ്പർ മറക്കല്ലേ, 90-20-620-630.
8: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
9: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
10: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
11: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
10: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744555-0424.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
15: പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. മാത്സ്, സയൻസ്, ഹിന്ദി, മലയാളം, കൊമേഴ്സ്, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പ്രൈമറി ടീച്ചർ, ആർട്സ്, ക്രാഫ്റ്റ്, സ്പോർട്സ് സ്റ്റാഫ്, ക്ലീനിംഗ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടക്കുക. പ്ലസ് ടു ബിരുദം, ബിരുദാനന്തര ബിരുദം, TTC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മറ്റന്നാൾ രാവിലെ 10 മണിക്ക് എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാൻ താൽപര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസ് ആയി 300 രൂപയും സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവുക. മുൻപ് എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ രശീതി, ബയോഡാറ്റയുടെ പകർപ്പ് ഹാജരാക്കിയാൽ മതിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. 0491-250-5435. 0491-250-5435. കോഴിക്കോട് നടക്കാവ് GVHSS ൽ

0: ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ HSST കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇംഗ്ലീഷ്, HSST ജൂനിയർ, ഫിസിക്സ്, ഗണിതം അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. യോഗ്യതയുള്ളവർ ഈ മാസം 25 മുമ്പായി ബന്ധപ്പെടുക. 9496171697 എന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. 9496171697. പാലക്കാട് അട്ടപ്പാടി അഗളി കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ചിണ്ടക്കിയിൽ പ്രവർത്തിക്കുന്ന അട്ടപ്പാടി ആദിവാസി ഹൈസ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. HST ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ബയോളജി, ഗണിതശാസ്ത്രം, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്ട്രക്ടർ എന്നിവയിൽ ഓരോ ഒഴിവും പ്രൈമറി വിഭാഗം ടീച്ചർ തസ്തികയിൽ 3 ഒഴിവുകളുമാണ് ഉള്ളത്. PC അംഗീകൃത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താൽപ്പര്യമുള്ളവർ ഈ മാസം 18 സെക്രട്ടറി അട്ടപ്പാടി കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി അഗളി പാലക്കാട് എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് 9061545541 എന്ന നമ്പറിൽ വിളിക്കുക. 9061545541.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: സമയം 7 കഴിഞ്ഞ് 24:47. FM ശുഭദിനത്തിൽ ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3 തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരി അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round the clock helplines to provide timely assistance to Indian nationals.
2: രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി

0: അവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് ഗേട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നഴ്സ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിൻഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിൻഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3rd സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകളുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
2: 2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore and our defense export has gone up 34 times in just one decade up to 23,622 crore.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 വിക്കറ്റ് നഷ്ടത്തിൽ 6 പന്ത് ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത്

0: ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൌത്ത് ഡംടം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏത് വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേന മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്കുമേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3rd തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 22 സെക്കൻഡുമായി. ഇത് 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.

0: മറിച്ച് ആഹാ
1: മഞ്ചേരി FM 102.7.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് FM ശുഭദിനം.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. MES മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ വൈകുന്നേരവും OP പ്രവർത്തിക്കുന്നു.
3: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, നവജാത ശിശു വിഭാഗം, ഗൈനക്കോളജി, ENT, ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിൽ വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
4: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
2: ഇന്നത്തെ ഗാനം.

ഓരോ ദിനവും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു കൂട്ടം മാലാഖമാരുണ്ട് ഈ ഭൂമിയിൽ. കൂടെയുള്ളവരുടെ വേദനകളെ സ്വന്തമെന്ന് കരുതി അവർക്ക് താങ്ങും തണലുമായി മാറുന്നവർ. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ അചഞ്ചലമായ സേവനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ നഴ്സസ് ദിനവും. മണ്ണിലെ മാലാഖന്മാർ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളെ അടയാളപ്പെടുത്തുന്നതിനായി 1965 മുതൽ എല്ലാ വർഷവും മെയ് 12 ലോകം മുഴുവൻ അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിച്ചു വരുന്നു. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനമാണ് ഈ ദിനമായി തിരഞ്ഞെടുത്തത്. കണ്ണിൽ അടങ്ങാത്ത സ്നേഹത്തിൻ്റെ തിരയിളക്കവും വാത്സല്യവും സഹാനുഭൂതിയും കൊണ്ട് നമ്മെ പരിചരിക്കുന്നവർ. മിക്ക ജീവനുകളും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ഒരു മാലാഖയുടെ കരങ്ങളിലൂടെയാണ്. പലരും ഇവിടം വിട്ടുപോകുന്നതും ഈ ശുശ്രൂഷ അനുഭവിച്ചായിരിക്കും. കോവിഡ് മഹാമാരി കാലത്ത് മലയാളി നഴ്സുമാരുടെ സേവനം ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. വേദനകളിൽ സ്നേഹത്തിൻ്റെ അമൃതം പുരട്ടുന്ന

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സുകൃത, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം വിട്ടാപ്പള്ളിയിൽ ഏജൻസീസിൽ ACകൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: വിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
5: കോഴിക്കോട് റീജിയണൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത മുന്നാക്ക സമുദായങ്ങളിൽപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഈ മാസം 31 രജിസ്ട്രേഷനോടൊപ്പം കൂട്ടിച്ചേർക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0495 2 3 7 6 1 7 9 ഇത് 102.7 മഞ്ചേരി FM. ശുഭദിനം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
6: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
7: അലർജി രോഗാവസ്ഥയും പ്രതിരോധ മാർഗങ്ങളും സംസാരിക്കുന്നത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബാസിൽ യൂസഫ്.
8: അലർജി രോഗത്തെ വീട്ടിലിരുന്ന് മാറ്റുവാൻ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മളുടെ വ്യക്തിശുചിത്വവും നമ്മൾ ഇടപെടുന്ന സ്ഥലത്ത് പൊടിപടലങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ വീട് വിശിഷ്യ, നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന നമ്മളുടെ ബെഡ്റൂം വൃത്തിയാക്കി വെക്കുക. അടിച്ചു വാരുന്നവരോടെല്ലാം ഞാൻ പറയാറുള്ളത് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി മാസ്ക്

0: ഉപയോഗിച്ചാൽ മാത്രം പോരാ, ചിലന്തി വല പോലെയുള്ളവ തട്ടുമ്പോൾ നീളൻ കോലുകൾ ഉപയോഗിക്കുക. ചൂല് പോലെയുള്ളവ ഉപയോഗിക്കുമ്പോഴും നീളൻ കോലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പൊടി മൂക്കിലേക്ക് ആവാതിരിക്കാൻ സഹായകരമായിരിക്കും. അതോടൊപ്പം തന്നെ അടിച്ചു വാരുന്നവർ പരമാവധി വെള്ളം തെളിച്ചുകൊണ്ട് അടിച്ചു വാരുകയാണെങ്കിൽ അനാവശ്യമായി പൊടി പാറുന്നതും അത് മൂക്കിലേക്ക് എത്തുന്നതും തടയാൻ സാധിക്കും. കൊച്ചുകുട്ടികളെല്ലാം ഉള്ള വീടാണെങ്കിൽ അവർ കിടക്കുന്ന ഇടം, വിശിഷ്യ കട്ടിലിൻ്റെ അടിഭാഗം, അവർ കിടക്കുന്ന മുറിയിലെ അലമാരയുടെ മുകൾ ഭാഗം, ഫാനിൻ്റെ ലീഫുകൾ, ACയുടെ ഫിൽറ്ററുകൾ, ഇതെല്ലാം വൃത്തിയാക്കൽ അനിവാര്യമാണ്. പലപ്പോഴും നമ്മൾ നമ്മളുടെ റൂമുകൾ വൃത്തിയാക്കും, എന്നാൽ കട്ടിലിനടിയിലോ ACയുടെ ഫിൽറ്ററോ ഫാനിൻ്റെ ലീഫുകളോ ശരിയാക്കാതിരിക്കുന്ന കാരണത്താൽ ഫാൻ തിരിയുമ്പോൾ അലമാരക്കു മുകളിലും മറ്റുമെല്ലാമുള്ള പൊടി നമ്മളുടെ മൂക്കിലേക്കാവുകയും അതിലൂടെ രാവിലെ എണീക്കുമ്പോഴേക്കും തുമ്മൽ തുടങ്ങുകയും ചെയ്യാറുണ്ട്. പലരിലും വിറ്റാമിൻ D കുറവ് കാരണം അലർജി രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് വരുന്നത് കാണാറുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടി വെയിൽ കൊള്ളുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അലർജി വരാതിരിക്കാൻ നന്നായിട്ട് ശുദ്ധവായു കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നന്നായി വൃക്ഷങ്ങളുള്ള സ്ഥലങ്ങളിൽ, പൂന്തോട്ടങ്ങളിൽ, ശുദ്ധവായു കിട്ടുന്ന സ്ഥലങ്ങളിൽ നമ്മളുടെ സായാഹ്നങ്ങൾ ചിലവഴിക്കുന്നത് ഏറെ നല്ലതാണ്. അലർജി ഉള്ള ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന വളരെ ലളിതമായ ഭക്ഷണത്തിലെ നിർദ്ദേശങ്ങൾ പറഞ്ഞുതരാം. എപ്പോഴും വിറ്റാമിൻ C അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പ്രതിരോധശക്തി കൂട്ടാനും പ്രതിരോധശക്തിയിലെ പ്രശ്നങ്ങൾ കാരണമുണ്ടാകുന്ന അലർജിയെ ശരിപ്പെടുത്താനും മരുന്നുകൾ വേഗത്തിൽ ഫലിക്കാനും സഹായിക്കും. പുളിയുള്ള പഴങ്ങൾ അഥവാ ഓറഞ്ച്, മുന്തിരി, പൈനാപ്പിൾ, പ്ലംസ്, മുസമ്പി, ഇത്തരത്തിലുള്ള പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ വിറ്റാമിൻ C കിട്ടുകയും അലർജിയെ പ്രതിരോധിക്കാൻ സഹായകരമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാമുള്ള തുളസി, അതിൻ്റെ നീര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ആവി പിടിച്ചുകൊണ്ടും തുളസിയുടെ നീര് ഉള്ളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കഫത്തെ നിർമാർജനം ചെയ്യുന്നതിനും കഫസംബന്ധമായ രോഗങ്ങൾ മാറ്റിയെടുക്കുന്നതിനും ഫലപ്രദമാണ്. വീട്ടിലുള്ള മഞ്ഞൾ, ഇഞ്ചി, തേന് ഇവയും ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്തിയാൽ നല്ല രൂപത്തിൽ അലർജിയെ മാറ്റിയെടുക്കാൻ കഴിയും. സാധാരണയായി ഇഞ്ചിയുടെ നീര് 1 സ്പൂൺ 2 നേരം കഴിക്കാനാണ് രോഗികളോട് നിർദ്ദേശിക്കാറുള്ളത്. അതുപോലെ തന്നെ മഞ്ഞൾ, ഇഞ്ചി, തേന് ഇവ സമം ചേർത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയോ രാവിലെ 1 സ്പൂണും രാത്രി 1 സ്പൂണും ഉപയോഗിക്കുകയോ ആണെങ്കിൽ അലർജി ഒരു പരിധിവരെ വീട്ടിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാനാകും. ഓർക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത് ഭക്ഷണത്തിലൂടെ തന്നെ വീട്ടിലിരുന്ന് രോഗത്തെ നിയന്ത്രിക്കാനാണ്. എന്നാൽ ഒരിക്കലും രോഗം മൂർച്ഛിച്ച് മറ്റൊരു രോഗത്തിലേക്ക് ഇത് ആവുന്ന സാഹചര്യമുണ്ട് എന്ന് തോന്നിയാൽ ഇത്തരം കാര്യങ്ങളുമായി മുറുകെ പിടിച്ച് നിൽക്കരുത് എന്ന് ഉണർത്തുക കൂടി ചെയ്യുകയാണ്.
1: അലർജി രോഗാവസ്ഥയും പ്രതിരോധ മാർഗങ്ങളും ഇതുവരെ സംസാരിച്ചത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബാസിൽ യൂസഫ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ, ഇനി ACയുടെയും വില കൂടും.
5: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
4: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ട് ഉയർക്കാതെ AC വാങ്ങാം.
6: ഐക്യോ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
7: തിങ്കൾ രാവിലെ 8:20.
6: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
7: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം, IQ ഒപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
8: സമയം 7 മണി കഴിഞ്ഞ് 47:15. ശുഭദിന പരിപാടികളിൽ ഇനി കേൾക്കാം.
9: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ
10: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
11: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
9: ബുക്കിംഗിന് 0483-280-5000.
12: കാവ്യധാര,
13: മലയാളത്തിലെ
12: കാലാതിവർത്തിയായ കവിതകളുടെ ആലാപം.

0: കാവ്യധാരയിൽ ഇന്ന് വയലാർ രാമവർമ്മ എഴുതിയ മഴവില്ല് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് അംബിക ഷിബു.
1: മാ

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് വയലാർ രാമവർമ്മ എഴുതിയ മഴവില്ല് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ചൊല്ലിയത് അംബിക ഷിബു.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ചൂടുകൾ ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23.
7: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
5: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
8: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
9: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
11: കാർഷിക വൃത്താന്തം
10: എന്നും രാവിലെ 6:30.
11: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
10: കണ്ടംകുളത്തി പ്രസവരക്ഷ.
12: IHRD പാലക്കാട് കുഴൽമന്നം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിലവിൽ ജോലിയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗ

0: വിദ്യാർത്ഥികൾ പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിശദാംശങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം: 0942227900. ഇത് 102.7 മഞ്ചേരി FM. ശുഭദിനം.
1: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
2: ഹരിതം.
1: പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
2: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
0: ഹരിതം.
3: ജലസംരക്ഷണ പാഠങ്ങൾ. പരിസ്ഥിതി പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ അബ്ദുള്ളക്കുട്ടി എടവണ്ണ സംസാരിക്കുന്നു.
4: രാജസ്ഥാനിലെ അജ്മീർ ജില്ലയിൽ ഗുഡ എന്ന ഉൾനാടൻ ഗ്രാമത്തിലൂടെയുള്ള ഒരു യാത്രയുടെ ചൂടുള്ള ഓർമ്മ ഇപ്പോഴും മനസ്സിലുണ്ട്. മരുഭൂമി പടർന്നു പിടിച്ചുറങ്ങുന്ന പ്രദേശങ്ങളിലൊന്ന്. അവിടുത്തെ കർഷകരോട് ഒരു ദ്വിഭാഷയുടെ സഹായത്തോടെ സംസാരിക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് അറിയാനുള്ള അവരുടെ ആകാംക്ഷയ്ക്ക് മറുപടിയായി ഇന്ത്യയുടെ ഭൂപടം നിവർത്തി കേരളത്തെ തൊട്ട് കാണിച്ച് പറഞ്ഞുകൊടുക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ വലിയ ആലോചനകളൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞുപോയി ഞങ്ങൾക്ക് 44 നദികളുണ്ടെന്ന്. ഇത് കേട്ടയുടനെ കൂട്ടത്തിലുള്ള കർഷകകാരനവരായ ഖൂംസിംഗ് പറഞ്ഞു, നിങ്ങളുടെ 44 നദികളിൽ ഒരെണ്ണം ഞങ്ങൾക്ക് തരുമോ? എങ്കിൽ ഞങ്ങൾ ഈ മണ്ണിനെ സ്വർഗമാക്കി മാറ്റാം. ഒരു തമാശ ചോദ്യമാണെങ്കിലും ജലസമൃദ്ധിയുടെ അഹങ്കാരത്തിൽ പുളയ്ക്കുന്ന ഓരോ മലയാളിയോടുമുള്ള ചോദ്യമായിരുന്നു അത്. രാജസ്ഥാനെ പോലെ ജലക്ഷാമത്തിന്റെ കൊടിയ ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഭൂരിപക്ഷം മലയാളികളും വെള്ളത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞവരല്ല. അതുകൊണ്ടുതന്നെ വെള്ളം പാഴാക്കിക്കളയാൻ നമുക്ക് യാതൊരു വിഷമവുമില്ല. ജീവനിലവാരം വർദ്ധിച്ചു വരുന്നതോടൊപ്പം ആഡംബരം വർദ്ധിക്കുകയും ജലവിനിയോഗത്തിൽ യാതൊരു വിവേചന ബുദ്ധിയും പ്രകടിപ്പിക്കാത്ത ജീവിത സമ്പ്രദായത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജലസാക്ഷരതയുടെ ബാലപാഠങ്ങൾ നാം ആദ്യം തൊട്ട് തുടങ്ങേണ്ടിയിരിക്കുന്നു. ജലസാന്നിധ്യം കൊണ്ട് നീലഗ്രഹമായി വിശേഷിപ്പിക്കുന്ന ഭൂമിയിൽ 97% ഉപ്പുവെള്ളമാണെന്നും 0.33% മാത്രമേ ശുദ്ധജലമുള്ളൂവെന്നും അറിയുമ്പോഴാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഭൂമിയിൽ എത്രമാത്രം വിലപിടിച്ചതാണെന്ന് മനസ്സിലാവുക. ഈ ശുദ്ധജലം ഭൂമിയിൽ ആളുകൾക്ക് ഇന്ന് കിട്ടാകനെയാണെന്നും നാം അറിയേണ്ടതുണ്ട്. കേരളത്തിന്റെ ജലലഭ്യത കാലവർഷത്തെ ആശ്രയിച്ചാണെന്ന പ്രാഥമിക ജ്ഞാനം ഇല്ലാതെ പോയതാണ് ജലക്ഷാമത്തിന്റെ അടിസ്ഥാന കാരണം. നേരിയ വ്യതിയാനങ്ങൾ ഉണ്ടായി എന്നല്ലാതെ മഴയിൽ ഗണ്യമായ കുറവ് സംഭവിക്കാതിരുന്നിട്ടും ജലദൗർലഭ്യം വർദ്ധിക്കാനുള്ള കാരണം പലരും തിരിച്ചറിയുന്നില്ല. ജലം ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനെയോ മറ്റ് ഏജൻസികളെയോ ഏൽപ്പിച്ച് നമുക്ക് ഒഴിഞ്ഞുനിൽക്കാൻ കഴിയില്ല. ഓരോ വ്യക്തികൾക്കും ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. കാലവർഷം, തുലാവർഷം, വേനൽമഴ എന്നിങ്ങനെ കേരളത്തിൽ ഒരു വർഷം ആകെ പെയ്യുന്ന 300 സെന്റിമീറ്റർ മഴ 126 ദിവസം കൊണ്ടാണ് ലഭിക്കുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ 126 ദിവസം കൊണ്ട് ലഭിക്കുന്ന മഴവെള്ളം 365 ദിവസത്തേക്ക് കരുതി വയ്ക്കണമെന്ന വിവേകം നമുക്കുണ്ടാവണം എന്നർത്ഥം. കുറഞ്ഞ ദിവസം കൊണ്ട് ശക്തമായി പെയ്യുന്ന മഴവെള്ളത്തെ കുത്തനെയുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വളരെ പെട്ടെന്ന് ഒഴുക്കി അറബിക്കടലിൽ എത്തിക്കുന്നു. ഈ മഴവെള്ളത്തെ നാം എങ്ങനെ പരിപാലിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും കേരളത്തിന്റെ ജലലഭ്യത. എന്നാൽ ജലം പാഴാക്കിക്കളയുന്ന കാര്യത്തിൽ നാം വളരെ മുമ്പിലാണ്. അതുകൊണ്ട് ജലക്ഷാമം പരിഹരിക്കാൻ നാം ആദ്യം പഠിക്കേണ്ടത് ജലപരിപാലനമാണ്, പിന്നെ മിതവ്യയവും. ഒഴുകുന്ന മഴവെള്ളത്തെ മണ്ണിൽ പരമാവധി പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. മരങ്ങളും കുന്നുകളും വയലും പറമ്പും തെങ്ങിൻ തടങ്ങളും കുളങ്ങളും ചതുപ്പുകളുമെല്ലാം വെള്ളത്തെ മണ്ണിൽ പിടിച്ചു നിർത്താനുള്ള പ്രകൃതി സംവിധാനങ്ങളാണ്. ഇവയെല്ലാം നിലനിർത്തിയും പറമ്പുകളിൽ വരമ്പിട്ടും കുഴികളുണ്ടാക്കിയും മഴവെള്ളത്തെ പരമാവധി മണ്ണിൽ താഴാൻ അനുവദിക്കണം. മരങ്ങൾ നട്ടും ചെടികൾ വെച്ചുപിടിപ്പിച്ചും നീരൊഴുക്കിനെ കഴിയുന്നത്ര സാവകാശത്തിലാക്കാം. വീടുകളിലെ മേൽക്കൂരകളിൽ നിന്ന് പാഴായിപ്പോകുന്ന മഴവെള്ളത്തെ കിണറുകളിലേക്ക് കുഴൽ വഴി തിരിച്ചുവിട്ട് റീചാർജ് ചെയ്യാം. കിണറുകളിൽ വേനൽക്കാലത്ത് ജലവിധാനം കുറയുന്നത് ഒരളവ് വരെ ഇങ്ങനെ പരിഹരിക്കാം. ജലസംഭരണികൾ നിർമ്മിച്ച് കരുതി വയ്ക്കാം. ഭൂമിയിലെ അമൂല്യമായ നിധിയാണ് ജലമെന്ന ബോധത്തോടെ ഓരോ തുള്ളി വെള്ളത്തെയും കരുതണം. വിവേകത്തോടെ ജലവിനിയോഗം ശീലിക്കണം. കമ്പോളത്തിലെ കാശുകൊടുത്ത് വാങ്ങുന്ന കുപ്പിവെള്ളത്തിന്റെ നിരക്ക് വെച്ചെങ്കിലും ഇടയ്ക്ക് ഒന്ന് മനസ്സിൽ കൂട്ടിനോക്കുന്നത് നന്ന്. വീടുകളിൽ നിന്ന് നമ്മുടെ മക്കൾ ചെറുപ്പം തൊട്ട്

0: ജലസംരക്ഷണത്തിന്റെ മൂല്യപാഠങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട്. 2 സെക്കൻഡ് കൂടുമ്പോൾ ഓരോ തുള്ളി വെള്ളം ലീക്കായി ഇറ്റുവീഴുന്ന ഒരു ടാപ്പിൽ നിന്ന് 1 മിനിറ്റിൽ 30 തുള്ളി വെള്ളം നഷ്ടപ്പെടും. അപ്പോൾ 1 മണിക്കൂറിൽ, 1 ദിവസം, 1 മാസം, 1 വർഷം, ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോഴാണ് വെള്ളം പാഴായി പോകുന്നതിന്റെ വലുപ്പം നമ്മെ ഞെട്ടിപ്പിക്കുക. ഒരുപക്ഷെ ലീക്ക് ചെയ്യുന്ന ടാപ്പ് ഒന്ന് മുറുക്കുകയോ ചെറിയ റിപ്പയർ നടത്തുകയോ മാത്രമേ വേണ്ടിവരികയുള്ളൂ. മുംബൈയിലെ ആബിദ് സുർത്തി എന്ന 77-കാരൻ നയിക്കുന്ന ഒറ്റയാൾ പ്രസ്ഥാനമായ ഡ്രോപ്പ് ഡെഡ് ഫൗണ്ടേഷൻ ഈ സന്ദേശമാണ് നൽകുന്നത്. ഗംഗയും യമുനയും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓരോ ചെറുനീർ തുള്ളികളെയെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കാമെന്ന് ഓരോ തുള്ളി വെള്ളത്തിന്റെയും വില പഠിപ്പിച്ചുകൊണ്ട് എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായ ആബിദ് സുർത്തി സഞ്ചരിക്കുന്നു. മുംബൈയിലെ തെരുവീഥികളിലൂടെ ഞായറാഴ്ചകളിൽ അലഞ്ഞ് വീടുകളിൽ കയറി ചെന്ന് ലീക്ക് ചെയ്യുന്ന ടാപ്പുകൾ സൗജന്യമായി നന്നാക്കിക്കൊടുത്ത് ഓരോ തുള്ളി വെള്ളത്തിന്റെ മൂല്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം. കവി ബയറന്റെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചാൽ മാത്രമേ മനുഷ്യന് വെള്ളത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാകൂ.
1: ജലസംരക്ഷണ പാഠങ്ങൾ. പരിസ്ഥിതി പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ അബ്ദുള്ളക്കുട്ടി എടവണ്ണ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഹരിതം സമാപിച്ചു.
3: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
4: ഹരിതം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത്
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0499332622262.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ താലിയാക ദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: സമയം 8:00 കഴിഞ്ഞ് 24 സെക്കൻഡ്.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
6: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
8: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
9: ആകെ പേടിയാവുന്നു ഡോക്ടർ.
10: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
8: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
10: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
5: ഭഗവതി ക്ഷേത്രങ്ങളിൽ പൂരം ആഘോഷത്തെ തുടർന്ന് പുരുഷന്മാർ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി. മലയാള മാസമായ മീനത്തിലാണ് സാധാരണ പൂരാഘോഷം നടക്കാറുള്ളത്. രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുമുള്ള കഥകളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് പൂരക്കളിയിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ. കത്തിച്ചുവെച്ച വിളക്കിനു ചുറ്റുമാണ് പൂരക്കളി നടത്തുന്നത്. സംഘത്തലവനായ പണിക്കർ പാടുന്ന വരികൾ ബാക്കി കളിക്കാർ ഏറ്റുപാടും. ഇതല്ലാതെ മറ്റ് അകമ്പടി പാട്ടുകാരോ വാദ്യക്കാരോ ഉണ്ടായിരിക്കില്ല. കളരിപ്പയറ്റിലെ ചുവടുകളോട് സാമ്യമുള്ള പൂരക്കളി ദീർഘകാലത്തെ പരിശീലനത്തിലൂടെയാണ് സ്വായത്തമാക്കുന്നത്. ഇന്ന് പൂരക്കളി അവതരിപ്പിക്കുന്നത് അമ്പുവും സംഘവും.

രാമായണം കഥ ആസാരം പറയുവാൻ വരേണ വക്രനും ആയതാമേര സ്വൽഭവ കാമിനി വാണിയും.

0: സന്തോഷം നൽകണ മന്ദാരംഗത്തിങ്കൽ,
1: സന്തോഷം നൽകണ മന്ദാരംഗത്തിങ്കൽ,
0: സന്തോഷം നൽകണ മന്ദാരംഗത്തിങ്കൽ,
1: സന്തോഷം നൽകണ മന്ദാരംഗത്തിങ്കൽ,
0: സന്തോഷം നൽകണ മന്ദാരംഗത്തിങ്കൽ,
1: സന്തോഷം നൽകണ മന്ദാരംഗത്തിങ്കൽ.

0: ചന്ദമരാക്ഷന്ദ സുന്ദരനായകൻ
1: ആ ചന്ദമരാക്ഷൻ
0: താഴെ ആ ചന്ദ

0: ശ്രീരാമൻ വാനരവീരന്മാരോടുടൻ
1: അമ്പുവും സംഘവും അവതരിപ്പിച്ച പൂരക്കളിയാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
4: സമയം 8 കഴിഞ്ഞ 5:45. പശ്ചിമേഷ്യൻ സംഘർഷം ദേശീയ വിഭവങ്ങളിൽ ഉണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണ്യ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് മോദി വഡോദരയിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ 6 വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്തൊരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ സെഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. തുടർച്ചയായി 2 ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശം. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകളും സംഭവിച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് കണ്ണൂരിൽ സമാപിക്കും. രാവിലെ ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി നാടകോത്സവത്തിന്റെ 2 ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 ഉണ്ടാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം.
3: FM പ്രധാന വാർത്തകൾ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
5: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ഫോൺ 8129110887.
0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ട്രെയിൻ സമയം.
3: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27 1669 പൂജ്യം കണ്ണൂർ എക്സ്പ്രസ് 8:46 1607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5639 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9

0: ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27 1669 കണ്ണൂർ എക്സ്പ്രസ് 8:46 1607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5639 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ.
1: ട്രെയിൻ സമയം
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: തീവണ്ടി സമയം പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
4: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
5: മുട്ടി എന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
6: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
7: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
6: സി എച്ച് സെന്റർ മഞ്ചേരി.
7: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
6: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
7: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
6: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
7: സി എച്ച് സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം മഞ്ചേരി.

0: കരിയർ ടിപ്സ്. ഫാഷൻ ഡിസൈനിംഗ് മേഖലയിലെ കോഴ്സുകളും തൊഴിൽ സാധ്യതകളും കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നു.
1: പ്ലസ് ടു കഴിഞ്ഞ എല്ലാവരും പോകുന്ന ഒരു മേഖലയല്ല ഡിസൈനിങ് മേഖല, അതിൽ പ്രധാനപ്പെട്ട ഫാഷൻ ഡിസൈനിങ് മേഖല. അതിനൊരു കാരണം, ഒരു ക്രിയേറ്റിവിറ്റി, ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ ഉണ്ട് എന്നുറപ്പുള്ള ആളുകളാണ് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളിലേക്കും കരിയറിലേക്കും എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പോകുന്നതും. കൃത്യമായി അത്തരം അഭിരുചി ഉണ്ട് എന്ന് പരിശോധിച്ച്, ആ അഭിരുചി ഉണ്ടോ ഇല്ലേ എന്ന സംശയമുള്ള ആളുകൾ കൃത്യമായി ഒരു അഭിരുചി പരീക്ഷയൊക്കെ നടത്തി ഈ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഡിസൈനിങ് കരിയേഴ്സ് ചൂസ് ചെയ്യേണ്ടത്. അതിൽ ഡിസൈനിങ് മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് ഫാഷൻ ഡിസൈനിങ്. പ്രത്യേകിച്ച് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇന്ത്യയിൽ പ്രീമിയർ നിഫ്റ്റ് പോലുള്ള, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി പോലുള്ള പ്രീമിയർ സ്ഥാപനങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റ് BEDES എന്ന് പറയുന്ന കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ബാച്ചുലർ ഓഫ് ഡിസൈനിങ്. ഇതിൽ തന്നെ ഫാഷൻ ഡിസൈനിങ്, ടെക്സ്റ്റൈൽ ഡിസൈനിങ്, ആക്സസറി ഡിസൈനിങ്, കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ് പോലുള്ള സ്പെഷ്യലൈസേഷൻ പോലും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഒരു പ്രീമിയർ സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കൊല്ലം. ഇവിടെയും BEDES കോഴ്സ് തന്നെയാണ് നൽകി വരുന്നത്. ഈ നിഫ്റ്റിലേക്കും IFTK പോലുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിലേക്കൊക്കെ അവരവർ നടത്തുന്ന പ്രവേശന പരീക്ഷ വഴി തന്നെയാണ് BEDES കോഴ്സിലേക്കുള്ള പ്രവേശനമുള്ളത്. ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം, ഇത്തരം ഡിസൈനിങ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഏത് പ്ലസ് ടു പഠിച്ചാലും സാധ്യമാകുമെന്നും മനസ്സിലാക്കണം. ഇനി ഇത്തരം പ്രീമിയർ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, പ്ലസ് ടു വിജയിച്ച ആളുകളാണെങ്കിൽ അവർക്ക് BSc ഫാഷൻ ഡിസൈനിങ് പോലുള്ള കോഴ്സ് തന്നെ സംസ്ഥാന തലത്തിലെ യൂണിവേഴ്സിറ്റി കോളേജുകളിൽ പഠിക്കാൻ സാധിക്കും. കാലിക്കറ്റ്, കണ്ണൂർ, MG, കേരള യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിൽ BSc ഫാഷൻ ഡിസൈനിങ് 3-4 വർഷ ഡിഗ്രി കോഴ്സുകളായിട്ട് നമുക്ക് പഠിക്കാൻ തന്നെ സാധിക്കും. ഇത്തരം കോഴ്സുകളെല്ലാം പഠിച്ചാലും നമുക്ക് ഫാഷൻ ഡിസൈനിങ് മേഖലയിലെ വ്യത്യസ്തമായ കരിയർ ഡൈവേഴ്സൻസിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. ഇതിലുപരി 10-ാം ക്ലാസ് വിജയിച്ച ആളുകൾക്ക് തന്നെ ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പോലും കേരളത്തിൽ പഠിക്കാൻ സാധിക്കും. കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് 10-ാം ക്ലാസ് എലിജിബിലിറ്റി വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. 1 വർഷ ദൈർഘ്യമുള്ള ഈ കോഴ്സ് പഠിച്ചാൽ തന്നെയും ഈ ഫാഷൻ ഡിസൈനിങ് മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇതിൽ ഫിലിം മേഖലയിലേക്ക് അടക്കമുള്ള ചാനലുകളിലും, പ്രത്യേകിച്ച് നമ്മളുടെ വിവാഹ മാർക്കറ്റിൽ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് സാധ്യത കൂടുതലുള്ള ഒരു നല്ല മേഖല തന്നെയാണ് ഫാഷൻ ഡിസൈനിങ് മേഖല.
0: കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം, 9895-84-71-44.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9494

0: കരിയർ ടിപ്സ്.
1: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
2: കണ്ടംകുളത്തി പ്രസവരക്ഷ ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
3: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
2: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
5: സുബ്ന പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
6: സുബ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
7: ർഭിണിയാണോലേ
8: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
7: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭഭാഗത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
9: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
7: വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി.
9: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
7: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
10: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
13: എന്നും രാവിലെ 7:00
12: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
13: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
14: ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം കേൾക്കാം സ്മൃതിഗീതങ്ങൾ, പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. FM ശുഭദിനത്തിന് ശേഷം.

0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
2: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
1: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
3: സൈബർ ജാലകം. നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിച്ച് എങ്ങനെ ആധികാരികമായ നോട്ട്സുകൾ തയ്യാറാക്കാം? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം.
4: ഗൂഗിളിന്റെ മനോഹരമായ ഒരു AI ടൂളാണ് നോട്ട്ബുക്ക് എല്ലാം. നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിച്ച് തുടങ്ങുവാനായി വലിയ സാങ്കേതിക അറിവൊന്നും ആവശ്യമില്ല. വളരെ ലളിതമാണ് ഇതിന്റെ രീതി.

0: നോട്ട്ബുക്ക് എല്ലാം ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നോട്ട്ബുക്ക് എല്ലാം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലും മതി. സാധാരണ നിങ്ങൾ ഉപയോഗിക്കാറുള്ള ജിമെയിൽ ഐ ഡി ഇല്ലേ, അതുപയോഗിച്ച് തന്നെ ഇതിലും ലോഗിൻ ചെയ്യാം. അവിടെ ന്യൂ നോട്ട്ബുക്ക് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഒരു പേര് നൽകുന്നതോടെ നിങ്ങളുടെ ആദ്യത്തെ നോട്ട്ബുക്ക് ഡിജിറ്റൽ സഹായി തയ്യാർ. ഇനി ഇതിലേക്ക് വിവരങ്ങൾ എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്ന് പറയാം. നോട്ട്ബുക്ക് എല്ലാമിൻ്റെ വലിയ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഓരോ നോട്ട്ബുക്കിനോടും ചാറ്റ് ചെയ്യാം. എവിടെ നിന്നെങ്കിലും അല്ല നിങ്ങൾക്ക് ഉത്തരം തരിക, മറിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സോഴ്സുകളിലെ ആ സോഴ്സുകളിൽ പറയുന്ന വിവരങ്ങൾ വെച്ചാണ് നിങ്ങൾക്ക് ഉത്തരം നൽകുക. അതുകൊണ്ട് തന്നെ ആധികാരികമായ നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള ഉത്തരങ്ങൾ ലഭിക്കും എന്നുറപ്പ്. എങ്ങനെയാണ് സോഴ്സുകൾ ചേർക്കേണ്ടത് എന്ന് പറയാം. നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെയുള്ള PDF ഫയലുകൾ, ഗൂഗിൾ ഡോക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് ലിങ്കുകൾ തുടങ്ങിയവ നേരിട്ട് അപ്ലോഡ് ചെയ്യാം. ആഡ് സോഴ്സ് ബട്ടൺ അമർത്തി ഫയലുകൾ സെലക്ട് ചെയ്താൽ മതി. നിമിഷനേരം കൊണ്ട് ആ പുസ്തകത്തിലെ മുഴുവൻ വിവരങ്ങളും നോട്ട്ബുക്കെല്ലാം വായിച്ചു പഠിക്കും. ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാജിക് തുടങ്ങുകയായി. അവിടെ കാണുന്ന ചാറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഉദാഹരണത്തിന്, ഈ പാഠഭാഗത്തിൽ ഏറ്റവും പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ലിസ്റ്റ് ചെയ്യും. ഇനി അത് ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് എന്ന് കരുതുക. നിങ്ങൾക്ക് ചോദിക്കാം, ലിസ്റ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻ്റ് ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട വർഷങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ലിസ്റ്റ് ചെയ്യപ്പെടും. വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾക്ക് ഒരു പ്രത്യേക ശാസ്ത്ര വിഷയം പഠിക്കുന്നത് പ്രയാസകരമാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്ക് എല്ലാമിനോട് പറയാം, ഇതിലെ സങ്കീർണമായ ഭാഗങ്ങൾ എനിക്കൊന്ന് ലളിതമായി വിവരിച്ചു തരാമോ എന്ന്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ നോട്ട്ബുക്ക് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ നൽകിയ ഫയലുകളിൽ ഇല്ലാത്ത ഒരു കാര്യവും ഇത് പറയില്ല എന്നതാണ്. അതോടൊപ്പം ഏത് പേജിൽ നിന്നാണ് ഇത് എടുത്തത് എന്ന സൂചന, അതായത് സൈറ്റേഷനും ആയി നൽകും. ഇത് മാത്രമല്ല കേട്ടോ നോട്ട്ബുക്ക് എല്ലാമിൻ്റെ ഉപയോഗം, ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ് നോട്ട്ബുക്ക് എല്ലാം. എന്തായാലും ഉപയോഗിച്ച് തുടങ്ങുവാൻ ഇത്രമാത്രം പോരെ, എങ്കിൽ വേഗം ഡൗൺലോഡ് ചെയ്ത് പ്രയോജനപ്പെടുത്തിക്കോളൂ.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്കിതണ്ടോന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
8: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
9: മീഡിയ വാണി
8: നമ്പർ മറക്കല്ലേ, 90 20 620 630.
10: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, PM ദീപ. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം മടക്കം.
11: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുക്കുളം.
12: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
13: മാഡം, ഈ പാസ്ബുക്കിലൊന്ന് പ്രിന്റ് ചെയ്ത് തരാമോ?
12: അതിന് കറണ്ട് ഇല്ലല്ലോ.
13: അല്ല, അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി?
12: അതിന് ചാർജ് തീരെ കിട്ടുന്നില്ല. പുതിയ ബാറ്ററി വാങ്ങണം.
13: ഇനി പുതിയത് വാങ്ങണ്ട, നമ്മുടെ ചരണിയിലുള്ള BRGC പോയിക്കോളൂ. ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളുടെ ബാറ്ററി റീജനറേറ്റ് ചെയ്തു തരും.
12: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി മഞ്ചേരി.
13: ഫോൺ 7907966544.
1: രസമുകുളം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചക്കക്കുരു കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു 4 പലഹാരമാണ്. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ചക്കക്കുരു കുട്ടികൾക്ക് ഇത്തരത്തിൽ തയ്യാറാക്കി നൽകിയാൽ അവർക്കും ഇഷ്ടമാകും. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 25 ചക്കക്കുരു എടുക്കാം. ഒരു സവാള ചെറുതായി അരിഞ്ഞു വയ്ക്കണം.

0: പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, കടലമാവ് 1/2 കപ്പ്, അരിപ്പൊടി, കോൺഫ്ലോർ എന്നിവ 1 ടീസ്പൂൺ വീതം, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാലയോ ചിക്കൻ മസാലയോ 1/4 ടീസ്പൂൺ എടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പില, ഉപ്പ്, എണ്ണ എന്നിവ ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം ചക്കക്കുരു കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ഒരു 4-5 വിസിൽ വരുന്നതുവരെ വേവിക്കുക. വെന്തതിനു ശേഷം കൈകൊണ്ട് തന്നെ ഇതിന്റെ വെള്ളനിറത്തിലുള്ള തൊലി എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ പറ്റും. ശേഷം ഈ ചക്കക്കുരു മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അധികം അരിഞ്ഞു പോകാതെ ചെറിയ തരികളോടെ കിട്ടുമ്പോഴാണ് കൂടുതൽ രുചി. ഇത് ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എന്നിവ ചേർക്കാം. ഇതിലേക്ക് കടലമാവ്, അരിപ്പൊടി, കോൺഫ്ലോർ, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് അല്പം വെള്ളം കൂടി ചേർത്ത് കൈകൊണ്ട് നുള്ളി എണ്ണയിലിടാൻ പാകത്തിന് കുഴച്ചെടുക്കണം. ഇനി ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി തയ്യാറാക്കിയ മിക്സ് ചെറിയ കഷ്ണങ്ങളായി നുള്ളിയിട്ട് ഇടത്തരം തീയിൽ വെച്ച് രണ്ട് വശവും നല്ല ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്ത് കോരിയെടുക്കാം. അല്പം കറിവേപ്പില കൂടി എണ്ണയിലിട്ട് വറുത്ത് ഇതിനു മുകളിലേക്ക് ചേർക്കാം. അപ്പോൾ നല്ലൊരു മണം കിട്ടും. ഇനി നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ. എന്ത് രുചിയാണെന്നോ? ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി വേഗത്തിൽ പറഞ്ഞു തരാം, കേട്ടോളൂ. ചക്കക്കുരു കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ഒരു 4-5 വിസിൽ വരുന്നതുവരെ വേവിക്കുക. വെന്തതിനു ശേഷം കൈകൊണ്ട് തന്നെ ഇതിന്റെ വെള്ളനിറത്തിലുള്ള തൊലി എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ പറ്റും. ശേഷം ഈ ചക്കക്കുരു മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇത് ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എന്നിവ ചേർക്കാം. ഇതിലേക്ക് കടലമാവ്, അരിപ്പൊടി, കോൺഫ്ലോർ, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് അല്പം വെള്ളം കൂടി ചേർത്ത് കൈകൊണ്ട് നുള്ളി എണ്ണയിലിടാൻ പാകത്തിന് കുഴച്ചെടുക്കണം. ഇനി ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി തയ്യാറാക്കിയ മിക്സ് ചെറിയ കഷ്ണങ്ങളായി നുള്ളിയിട്ട് ഇടത്തരം തീയിൽ വെച്ച് രണ്ട് വശവും നല്ല ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്ത് കോരിയെടുക്കാം. അല്പം കറിവേപ്പില കൂടി എണ്ണയിലിട്ട് വറുത്ത് ഇതിനു മുകളിലേക്ക് ചേർക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റിയായിട്ടുള്ള ചക്കക്കുരു കൊണ്ടുള്ള 4 മണി പലഹാരം തയ്യാറായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എളങ്കൂറിൽ നിന്ന് സ്മിത പ്രവീൺ ആണ്. ഇഷ്ടംപോലെ ചക്കക്കുരു കിട്ടുന്ന ഈ കാലത്ത് ഈ പലഹാരം നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ.
1: രസമുകുളം. BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
2: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
5: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
7: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7 മണിക്ക്.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
10: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
11: KP Patros വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
12: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരേ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
13: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
14: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
15: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
16: അല്ല, അതെങ്ങനെ?
15: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശൂർ വന്നിട്ടുണ്ടല്ലോ.
13: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
15: ഫോൺ 8078788881.

0: ഇന്ന് രാവിലെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം കേട്ടോളൂ. EMS നമ്പൂതിരിപ്പാട്. ഒന്നേക്കാൽ കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട് തുടങ്ങിയവ EMSന്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS ആണ്.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
0: പ്രിയപ്പെട്ടവരെ, FM ശുഭദിനത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. സൗഹൃദമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ. എബ്രഹാം ലിങ്കന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 35 സെക്കൻഡ്.

ആദ്യഗാനം കേൾക്കാം. ചിത്രം പണിതീരാത്ത വീട്, പാടിയത് പി. ജയചന്ദ്രൻ. വയലാറിന്റെ വരികൾ ഈണം നൽകിയത് എം. എസ്. വിശ്വനാഥൻ.

0: പാദം.
1: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ AC മാത്രമല്ല, കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
5: ശ്രീകുമാരൻ തമ്പി രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ.

0: അന്തപ്പനന്ത ഒരു മൗനം.
1: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: ചിത്രം മഴക്കാർ, പാടിയത് യേശുദാസ്. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ചിത്രം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, പാടിയത് യേശുദാസ്. വയലാറിന്റെ വരികൾ, സംഗീതം നൽകിയത് ദേവരാജൻ.

0: വലിയ വിലക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം ചന്ദ്രലേഖ.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ചിത്രം എന്റെ ഗ്രാമം, പാടിയത് യേശുദാസ്. ഗാനരചന ശ്രീമൂലനഗരം വിജയൻ. സംഗീതം വിദ്യാധരൻ.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia, movement that inspires.
2: കൈതപ്രം മോഹൻ സിതാര കൂട്ടുകെട്ടിൽ പിറന്ന് ചിത്രപാടിയ ഗാനം ചിത്രം നക്ഷത്രങ്ങൾ പറയാതിരുന്നത്.

0: ചേട്ടാ ഇത് ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ, ഇനി ACയുടെയും വില കൂടും.
1: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ട് ഉയർക്കാതെ AC വാങ്ങാം.
2: ചിത്രം അയലത്തെ സുന്ദരി. പാടിയത് യേശുദാസ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം ശങ്കർ ഗണേഷ്.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം നിറം.

0: FM പ്രധാന വാർത്തകൾ.
1: പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് മോദി വഡോദരയിൽ പറഞ്ഞു. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ വിശാലയോഗം വിളിച്ചു. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ വിശാലയോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ CPIM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 5th തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകമെങ്ങും നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമാണ് ദിനാചരണം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം.
0: FM പ്രധാന വാർത്തകൾ.

0: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 16649 മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28 ട്രെയിൻ നമ്പർ 16345 ലോക്മാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:03 വൈകി 9:51 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
0: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: വായിക്കുന്നത് രേഷ്മ. മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ ആരോഗ്യ ജാഗ്രതാ പദ്ധതിയുടെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. വേങ്ങര ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയ ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് NT അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VT മൊയ്തീൻ അധ്യക്ഷനായി. ശ്രീനഗറിൽ ഹസ്രത് ബാൽ കശ്മീർ സർവകലാശാലയിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല വുഷു ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഉജ്ജ്വല നേട്ടം. തൌലു ചാമ്പ്യൻഷിപ്പിൽ ദേശീയ തലത്തിൽ 5 സ്ഥാനം കരസ്ഥമാക്കിയ കാലിക്കറ്റ് തൌലു ഗ്രൂപ്പ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. 3 സ്വർണവും 4 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 8 മെഡലുകളാണ് സർവകലാശാല താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ ആകെ സ്വന്തമാക്കിയത്. 2026-27 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനശാല ഒരുക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഫ്ളാഗ് ഓഫ് ചെയ്തു. മണ്ണ് പരിശോധനാ സൌകര്യം കൃഷിയുടെ പരിധിയിലെ കൃഷിഭവനുകളിലെത്തി ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ ജില്ലയിലെ 40 കൃഷിഭവൻ പരിധികളിൽ ഈ വർഷം സൌജന്യമായി മണ്ണ് പരിശോധിച്ച് ഫലം കർഷകർക്ക് നൽകും. കർഷകർ സ്വന്തമായോ കൃഷിഭവന്റെ നേതൃത്വത്തിലോ സാമ്പിൾ ശേഖരിക്കും. പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വളപ്രയോഗം നടത്താനും വിളവ് വർദ്ധിപ്പിക്കാനാവശ്യമായ പദ്ധതികളും ആവിഷ്കരിക്കും. അത്യാധുനിക സൌകര്യമുള്ള ലാബ് സംവിധാനമാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാഹിന നിയാസി അധ്യക്ഷയായി. നാട്ടുവൃത്താന്തം സമാപിച്ചു.
0: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
2: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
5: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
6: Kia, movement that inspires.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: അന്തപ്പനെന്താ ഒരു മൗനം?
9: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ട് അമ്മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
10: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
11: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
12: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
13: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: ചൂടിന്റെ കാഠിന്യം

0: ും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

എല്ലാ പ്രിയപ്പെട്ടവർക്കും മഴവില്ലിലേക്ക് സ്വാഗതം. മഴവില്ലിൽ ഇന്ന് ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ലളിതഗാനം.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
3: Kia, movement that inspires.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണം എന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
4: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
9: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
10: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
0: എന്നും രാവിലെ 8:30.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
12: ഇനി കേൾക്കാം ചിത്രപാടിയ ലളിതഗാനം. രചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം വൈപ്പിൻ സുരേന്ദ്രൻ.

0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ. ഇനി എസിയുടെയും വില കൂടും
3: മോളെ. ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസിൽ നിന്നും നല്ല ബ്രാൻഡഡ് എസികൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ എസി വാങ്ങാം.
0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
4: മുട്ട് എന്ന് മാത്രമല്ല, നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
1: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
7: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ചാവക്കാട്.
8: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
9: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
12: എന്നും രാവിലെ 7 മണിക്ക്.
11: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
12: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
13: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-ഇഞ്ച് 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി,
14: പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
6: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
15: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
16: Kia, movement that inspires.
5: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
10: ദിവസവും കാലത്ത് 6:35.
5: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
17: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
18: കാശിനെ കുറിച്ച്
19: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
20: ആയിഷ ഗർഭിണിയാണോലേ?
21: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
20: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
22: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
20: തന്നെയോ? അതേതായാലും നന്നായി.
22: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
20: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
10: 8078777710. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
23: ഇനി കേൾക്കാം ബിജു നാരായണൻ പാടിയ ലളിതഗാനം.

0: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
3: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
2: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
5: എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
1: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
0: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
6: ടീച്ചറെ എങ്ങോട്ടാ രാവിലെ തന്നെ?
7: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
6: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
9: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി ഇഎംഐ പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
10: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
11: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
12: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
12: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
14: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
15: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
16: Kia, movement that inspires.
17: എന്നാൽ കീശ കാലിയാകാതെ വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
18: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: മഴവില്ല്. FM പ്രധാന വാർത്തകൾ.
1: രാജ്യത്ത് പെട്രോളിയം ഉത്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തെ LPG കരുതൽ ശേഖരവും ഉണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തമിഴക വെട്ടറി കഴകം നേതാവ് JCD പ്രഭാകറിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. M. രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി June 16 മുതൽ 30 വരെ നടത്തുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ വിജ്ഞാപനം. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 16610 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 10:59 ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 ട്രെയിൻ നമ്പർ 5610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.

இத்ரையின் சமையல். ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 59:30. അല്പസമയത്തിനകം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി.

0: റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
1: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഒളിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തുവരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസെല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്നു മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
3: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വൈറസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ് ക്ലിനിക്കലും ആയിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെന്റ് ആയിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിന്റെ പ്രതിരോധശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവ് ആകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവ് റൂട്ടിന്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല, നമ്മുടെ നട്ടലിന്റെയൊക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല. ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്, 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന ക്യാൻസറുകൾ, പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
2: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
3: ഇതിന് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പും ഒക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ പോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ പോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിന്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പൊ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റിയാക്ട്

0: ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പൊ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജമിനൽ ന്യൂറാൽജിയ, ട്രൈജമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിന്റെ മൂന്ന് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിന്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക് ആയിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിന്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി മാൻഡിബുലർ താടിയുമായിട്ടുള്ള റീജ്യൻ, ഇതിൽ ഏതെങ്കിലും ഒരു റീജ്യനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അതിനൊക്കെ മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് ഒരു 3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട്. എങ്കിലും ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഫ്താൽമിക് ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിന്റെ, ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ പോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നെർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് ഹോസ്റ്റലിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
0: ചിക്കൻ പോക്സിന്റെ അത്രയും പകർച്ചയില്ല. കാരണം ചിക്കൻ പോക്സിന്റെ പകർച്ചയിൽ നമുക്ക് റെസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിൽ ഉള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്ടിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യന്റിന്റെ കോണ്ടാക്ടിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷെ പകർച്ച ചിക്കൻ പോക്സിന്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
0: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിന്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആന്റിവൈറൽ മരുന്നുകളാണ്, നമ്മൾ അസൈക്ലോവിർ പോലുള്ള ആന്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിന്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ പോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ പോക്സിന് നമ്മൾ എസൈക്ലോവിർ ഒക്കെ കഴിച്ചിട്ടുണ്ട്, ആന്റിവൈറലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവിയിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യതയും കുറയും. അപ്പൊ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആന്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം. നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് സോസ്റ്ററിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ആ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആന്റി ഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
1: മേഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആന്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആന്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണമായ പെയിനിലേക്ക്, പോസ്റ്റർപെറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ചികിത്സ പ്രധാനമായും ആന്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
1: മാഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
0: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്.

നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിൻ്റെ റിസ്ക് ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെന്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് സോസ്റ്റർ വരുമെന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസ് സോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ

0: ഹെർപ്പസ് ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും. മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് സോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സിൻ ഉണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്. ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോമ്പിനന്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല, മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ. ഇപ്പം 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പം IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിൻ ആണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്ററും. അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
1: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഹെർപ്പസ് സോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറെ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല. പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള, നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ, ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷെ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ, പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക. തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷെ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
1: മേഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്ററും രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക്, ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിന്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പൊ ആശുപത്രിയിലാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ. കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്. കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
1: മേഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്നു പോയത് പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഡോർമെന്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റിയാക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം. സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിത ശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
1: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി

0: പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം ദൈവത്തിന്റെ മനമാരു കാണും. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി സാബു. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൽ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 5:45 ഞാറ്റുവേല, സ്പോൺസേഡ് പരിപാടി. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, PM ദീപ. ഇതുവരെ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം.

0: ഹേ,
1: ആദ്യം സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തിൽ മേഘ്ന മിശ്ര ലഭിച്ചത്.

0: ചൂടുള്ള ചെറുക്കാൻ എസി വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക എസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും എസി സ്വന്തമാക്കൂ.
1: സീത ഓർ ഗീത, ഈ പടത്തിൽ മന്നാടേ.

94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഷാൻ എന്ന ചിത്രത്തിൽ മുഹമ്മദ് റഫി ആലപിച്ച ഗാനം ഇനി കേൾക്കാം.

0: free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: കുമാർ സാനുവും സുനിധി ചൗഹാനും ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ചിത്രം ശബ്ദം.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: സുബൈദ എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തെ LPG കരുതൽ ശേഖരവുമുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തമിഴക വെട്ടിക്കഴകം നേതാവ് JCD പ്രഭാകരനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. എം രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടത്തുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ വിജ്ഞാപനം. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. വനിതാ കമ്മീഷൻ കോഴിക്കോട് ജില്ലാ സിറ്റിംഗിൽ ഇന്നലെ 3 പരാതികൾ തീർപ്പാക്കി. പരിഗണിച്ച 38 പരാതികളിൽ 2 എണ്ണം കൌൺസിലിംഗിന് കൈമാറുകയും 7 എണ്ണത്തിൽ റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് കണ്ണൂരിൽ സമാപിക്കും. രാവിലെ ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി നാടകോത്സവത്തിന്റെ 2ാം ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്കായിരിക്കും. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ഇന്ന് സമാപിക്കും. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും ഇന്നലെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59 16606 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33 16160 മാംഗ്ലൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:57 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും.
6: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര

0: വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഉയർത്തേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണങ്കണ്ടിയിൽ.
2: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അത്. സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
8: Kia, movement that inspires.
9: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
10: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC കൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
11: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
14: എന്നും രാവിലെ 8:30.
13: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
15: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTU AC കൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
16: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
17: പകർച്ചവ്യാധികൾ തടയുന്നതിനും പ്രളയ സാധ്യത കുറയ്ക്കുന്നതിനുമായി മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇരുവഞ്ഞിപ്പുഴ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരസഭ ജനപങ്കാളിത്തത്തോടെ നടത്തിവരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇരുവഞ്ഞിപ്പുഴ ശുചീകരിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ KP ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. കുറ്റ്യാടി മൊയിലോത്തറ ജനകീയ വായനശാല ഗ്രന്ഥാലയം വായനക്കളരി അവധിക്കാല സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. 17 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ നാടൻ കലകൾ, സാഹിത്യരചന, നൃത്തം, സംഗീതം, നാടകം, ചലച്ചിത്ര നിർമ്മാണം, ചിത്രരചന എന്നിവ ഉണ്ടായിരിക്കും. പാലക്കാട് ജില്ലയിലെ ചളവറയിൽ കനത്ത മഴയെ തുടർന്ന് പൈപ്പുകളിടാൻ കീറിയ ചാലുകളിലൂടെ മഴവെള്ളം കുത്തിയൊലിച്ചപ്പോൾ രൂപപ്പെട്ട ചാലുകൾ മണ്ണിട്ട് മൂടി. ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ചേർന്നാണ് റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നത്.
16: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
18: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
19: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
18: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
19: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
18: ഫോൺ 9744555024.
3: ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, അഞ്ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
4: 7:45.
1: നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, അഞ്ചാവക്കാട്. CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
10: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി,
9: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.

0: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
1: ശനിയും ഞായറും രാവിലെ 7:50.
0: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.

ആദ്യ ഗാനം ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിൽ നിന്നും. പാടിയത് യേശുദാസ് ലതിക എന്നിവർ. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Konnect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
3: Kia, movement that inspires.
4: Chitram Valsalyam. പാടിയത് യേശുദാസ്, ചിത്ര എന്നിവർ. ഗാനരചന കൈതപ്രം, സംഗീതം SP വെങ്കിടേഷ്.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്തു പറ്റി അച്ഛ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണങ്കണ്ടിയിൽ.
5: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
6: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ബാലകൃഷ്ണൻ സംഗീതം പകർന്ന് MG ശ്രീകുമാറും ഉണ്ണിമേനോനും ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം റാംജി റാവു സ്പീക്കിംഗ്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണുംകണ്ടി വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീൻ

0: മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുങ്കണ്ടി.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ, എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം ചിത്രം കിലുക്കം.

0: there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
3: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
4: ചിത്രം ചെമ്മീൻ. പാടിയത് യേശുദാസ്, പി ലീല, കെ പി ഉദയഭാനു, ശാന്ത പി നായർ എന്നിവർ. ഗാനരചന വയലാർ. സംഗീതം സലീൽ ചൌധരി.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
3: ചിത്രം ദേവാസുരം, പാടിയത് ചിത്ര. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: ONV കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരി സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം ഈ ഗാനം മറക്കുമോ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന് ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.

0: സത്യ സത്യം.
1: ചിത്രം മഴ, പാടിയത് ആശാ മേനോൻ. ഗാനരചന ഒ വി ഉഷ, സംഗീതം രവീന്ദ്രൻ.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രശാന്തി.

0: FM പ്രധാന വാർത്തകൾ.
1: പശ്ചിമബംഗാളിൽ ലോകത്തിലെ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭയെടുത്ത തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പശ്ചിമബംഗാളിലെയും കേന്ദ്രത്തിലെയും ഇരട്ട എഞ്ചിൻ ഗവൺമെന്റ് സുപ്രധാന കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗണിതശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ഇന്ത്യയുടെ അടിസ്ഥാനപരമായ സംഭാവനകളെ അംഗീകരിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് മാറണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ യുഎൻ ആസ്ഥാനത്ത് ഗണിതശാസ്ത്രത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളുമായി ബന്ധപ്പെട്ട പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ജയശങ്കർ. രക്ഷിതാക്കളില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് അഭയമേകാൻ കോഴിക്കോട്ടെ പ്രതീക്ഷ ഹോം അടക്കം 3 സംരക്ഷണ കേന്ദ്രങ്ങൾ 50 വീടുകളാക്കി മാറ്റാൻ തീരുമാനം. രക്ഷിതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് 50 വീടുകളിൽ സംരക്ഷണം നൽകും. കേൾവിയുടെ സൌന്ദര്യകാലമാണ് മനുഷ്യജീവിതത്തിലെ സൌഭാഗ്യമെന്ന് കവിയും നിരൂപകനും പ്രഭാഷകനുമായ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ. റേഡിയോ ശബ്ദത്തിന്റെ മഹത്തായ സന്ദേശമാധ്യമമാണെന്ന് കോഴിക്കോട് ആകാശവാണി സംഘടിപ്പിച്ച ലെഗസി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത കൽപ്പറ്റ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഇനി മുതൽ സഞ്ചാരികൾ പ്രവേശനത്തിന് ഫീസ് നൽകേണ്ടിവരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ തപാൽ വകുപ്പ് തൃശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്കൂളുകളിൽ ആധാർ എൻറോൾമെന്റിനും ബയോമെട്രിക് പുതുക്കുന്നതിനും പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. സ്കൂൾ കുട്ടികളുടെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ കാലാനുസൃതമായി പുതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12-5 16605 മംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12-8 12201 ലോകമാന്യ തിലക് തിരുവനന്തപുരം കൊച്ചുവേളി ഗരീബ് രഥ് 42 മിനിറ്റ് വൈകി 12:41 16159 ചെന്നൈ എഗ്മോർ മംഗളൂരു എക്സ്പ്രസ് 1:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7 മണിക്ക്
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ AC വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
6: വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
7: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15
8: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.

0: കഴിഞ്ഞിട്ട്? ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
9: മുട്ട് എന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
10: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
11: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
12: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
13: ശനിയും ഞായറും രാവിലെ 7:50.
12: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
14: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം, എന്നും രാവിലെ 7:35.
15: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
16: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ ACകൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
17: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
18: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
19: Kia, movement that inspires.
20: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
21: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
20: അമ്മയ്ക്ക് കരുതലായി,
21: കുഞ്ഞിന് കാവലായി.
20: അലോഹ ഹോസ്പിറ്റൽ.
22: ഇശലിൽ അടുത്തതായി രഹനയും സംഘവും പാടിയത് കേൾക്കാം.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: യോ ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ? ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
4: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
5: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
1: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
0: അന്തപ്പ എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
3: വാക്കും
4: പൊരുളും പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
10: ഹലോ,
11: രാജേഷ് അല്ലേ ഇത്? പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
10: വീണ്ടും
11: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
10: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
12: സർ, ഇത്രയും രൂപ.
10: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
12: 2 ലക്ഷം
13: എന്ത് പറ്റി അച്ഛാ?
12: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
11: അയ്യോ,
12: കട്ട് ചെയ്തു.
13: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
12: തട്ടിപ്പോ?
13: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
12: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
13: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
14: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
15: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
16: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരിക കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും.
17: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
18: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
19: അല്ല ഭാസ്കര ഏട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
19: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫെന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫെന്നോ?
19: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
7: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ.

0: മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
2: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90 20 620 630.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
5: Kia. Movement that inspires.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: പ്രിയമുള്ളവരെ, ഇശൽ സമാപിച്ചു.

0: ഇപ്പോൾ കേൾക്കാം ജാലകം. മത്സ്യഫെഡ് മത്സ്യത്തൊഴിലാളികൾക്കു വേണ്ടി നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ 18 നും 70 നും ഇടയിൽ പ്രായമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അംഗങ്ങളാകാം. അപകടമരണം സംഭവിച്ചാൽ അനന്തരാവകാശികൾക്ക് 10 ലക്ഷം രൂപയും അപകടം മൂലം പൂർണമായ അംഗവൈകല്യം സംഭവിച്ചാൽ 10 ലക്ഷം രൂപ വരെയും ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും. കൂടാതെ നിബന്ധനകൾക്ക് വിധേയമായി ഭാഗികമായ അംഗവൈകല്യത്തിന് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്യുന്ന അംഗവൈകല്യ ശതമാനമനുസരിച്ച് പരമാവധി 10 ലക്ഷം രൂപ വരെയും ലഭിക്കും. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളിൽ 478 രൂപ പ്രീമിയം അടച്ച് ഈ പദ്ധതിയിൽ അംഗങ്ങളാകാം. കൂടുതൽ വിവരങ്ങൾ മത്സ്യഫെഡ് ജില്ലാ ഓഫീസിലോ ക്ലസ്റ്റർ പ്രോജക്ട് ഓഫീസിലോ ലഭ്യമാണ്. ഫോൺ നമ്പറുകൾ 9526041 9 5 2 6 0 4 1 3 6 1 നമ്പറുകൾ ആവർത്തിക്കാം. 9 5 2 6 0 4 1 1 9 5 2 6 0 4 1 3 1 4 9 5 2 6 0 4 1 3 6 1. സംസ്ഥാന കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ ഈ മാസം 15 വരെ സമർപ്പിക്കാം. ഫോൺ നമ്പറുണ്ട് 0491251 5 1 5 7 6 5. നമ്പർ ആവർത്തിക്കാം 0491251 5 7 6 5. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ ടിവിക്ക് നേതാവ് JCD പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം.

0: പ്രതിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. സംസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിൽ പൊതുജനങ്ങളുടെ പൂർണ്ണ സഹകരണം അഭ്യർത്ഥിച്ച് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് നഴ്സിംഗ് മേഖലയിൽ മികച്ച സേവനം കാഴ്ചവച്ചവരെ ആദരിക്കുന്നതിനായാണ് പുരസ്കാരം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ളോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കഴിഞ്ഞ വർഷത്തെ ഫ്ളോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ജേതാവായ റിട്ടയേർഡ് മേജർ ജനറൽ പി ഡി ഷീന നഴ്സിംഗ് മേഖലയിലെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: ദ മിലിറ്ററി നഴ്സിംഗ്, ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് അബൌട്ട് നഴ്സിംഗ്, ഇറ്റ് ഈസ് കോമ്പറ്റന്റ് നഴ്സിംഗ്. അതിന്റെ അർത്ഥം നമ്മൾ സർവീസിൽ ആർമി, എയർഫോഴ്സ്, നേവി എല്ലാവിധ വീരഭടന്മാർ അല്ലെങ്കിൽ യുദ്ധഭടന്മാരുടെ സേവനമാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പീസ് സ്റ്റേഷനിലുള്ള പേഷ്യന്റ് അല്ലായിരിക്കും നമ്മളുടെ ഒരു ഫീൽഡ് സ്റ്റേഷൻ അഥവാ വാർ സോൺ ഏരിയയിൽ നമ്മൾക്ക് കാണുന്നത്. സോ ദ എബിലിറ്റി ടു അക്കോമഡേറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. So there are times you feel, why I chose this profession, but then your capability, your intelligence and care for your, you know, military personnel, and when they come back to you and you send them back healthy, hearty and able to walk, that is what makes the military nurse different from other nurses.
0: ഈ വർഷത്തെ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കി. ഈ മാസം 3 നടത്തിയ പരീക്ഷയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. പരീക്ഷ വീണ്ടും നടത്താനും എൻ ടി എ തീരുമാനിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായ ആരോപണത്തെ തുടർന്നാണ് നടപടി. വിഷയം സിബിഐ അന്വേഷിക്കും. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനമെടുക്കുന്നതിന് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. ന്യൂഡൽഹിയിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നും ചർച്ചകൾ തുടരുമെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നിട്ട് ഇന്ന് 8 ദിവസത്തേക്ക് കടക്കുകയാണ്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഭരണം നിലനിർത്തിയത്. തമിഴക വെട്രി ഘടകം നേതാവ് ജെ സി ഡി പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AIN RCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. PG റെസിഡന്റ് ഡോക്ടർമാർ അടിയന്തര സാഹചര്യങ്ങളിലൊഴികെ OP ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയമേൽകാൻ അൻപ് വീട് പദ്ധതി. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം നൽകുന്നതാണ് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ആദ്യഘട്ടത്തിൽ 3 സംരക്ഷണ കേന്ദ്രങ്ങളാവും തുടങ്ങുക. ഇതിന്റെ ഭാഗമായി ബൌദ്ധിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷാഹോം അൻപ് വീടാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 2 സ്ഥലത്തുകൂടി സംരക്ഷണ കേന്ദ്രം തുടങ്ങാനാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യം. ഓട്ടിസം, ബൌദ്ധിക ഭിന്നശേഷി, കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ എന്നിവരെ 1 ആഴ്ച വരെ ഇവിടെ താമസിപ്പിക്കാം. രക്ഷിതാക്കളുടെ മരണത്തിലൂടെ അനാഥരാകുന്നവർക്ക് പുനരധിവാസം നടപ്പാക്കുന്നതുവരെ ദീർഘകാല സംരക്ഷണവും നൽകും. ഒരു കേന്ദ്രത്തിൽ പരമാവധി 25 മുതൽ 30 വരെ ഭിന്നശേഷിക്കാർക്കാണ് പ്രവേശനം.
0: ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 തുടക്കമായി. ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR

0: ന്യൂസ് അണ്ടർസ്കോർ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് നടപടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി മുതൽ സഞ്ചാരികൾ ഫീസ് നൽകേണ്ടിവരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. ഇന്ന് ചേരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മൂന്നാറിലെ പ്രധാന റോഡുകളായ അടിമാലി, ദേവികുളം, മറയൂർ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. വിനോദസഞ്ചാരികൾ തള്ളുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും പ്രവേശന നിരക്ക് നിശ്ചയിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഫീസിനൊപ്പം സഞ്ചാരികൾക്ക് മാലിന്യം ശേഖരിക്കാനായി പ്രത്യേക സഞ്ചികളും അധികൃതർ നൽകും. തിരികെ വരുമ്പോൾ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റുകളിൽ തന്നെ കൈമാറാൻ സൌകര്യമുണ്ടാവും. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്.
1: പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുശ്ശേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 799 പോയിന്റ് താഴ്ന്ന് 75212, നിഫ്റ്റി 217 പോയിന്റ് നഷ്ടത്തിൽ 23593 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് നിയമം. കോട്ടയം തിരുനക്കരയിൽ ബസ് അപകടത്തിൽ യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. നട്ടാശ്ശേരി സ്വദേശിനി റോസ് സിഡിക്കാണ് പരിക്കേറ്റത്. ബസ് ബേയിൽ നിന്നിറങ്ങി നടക്കവേ യുവതി മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ അകപ്പെടുകയായിരുന്നു. കാസർഗോഡ് ചെറുവത്തൂർ മട്ടാലയിൽ ദേശീയപാത നിർമ്മാണത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലപരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കി. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നന്ദാവനം, ബേക്കറി, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, മാഞ്ഞാലിക്കുളം റോഡ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, മേലെ തമ്പാനൂർ, ആയുർവേദ കോളേജ്, കുന്നുംപുറം, അംബുജവിലാസം റോഡ്, സ്റ്റാച്യു, പുളിമൂട് എന്നീ സ്ഥലങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ TVK നേതാവ് JCD പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. ക്രമക്കേട് ആരോപണത്തെ തുടർന്ന് ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
5: ഇന്ന് May 12 ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്ന അന്താരാഷ്ട്ര നഴ്സസ് ദിനം. വിളക്കേന്ദ്യ വനിത എന്ന് ലോകം വിളിച്ച ആധുനിക ആതുര ശുശ്രൂഷയുടെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമാണ് നാം ഈ ദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ നട്ടെല്ല

നിന്ന് കരുത്തിന്റെയും കരുതലിന്റെയും അചഞ്ചലമായ ആത്മസമർപ്പണത്തിന്റെയും പര്യായമായ നഴ്സുമാർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് മെയ് 12 നഴ്സസ് ദിനമായി ആചരിക്കുന്നു. 1820 മെയ് 12 ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് നൈറ്റിംഗലിന്റെ ജനനം. ക്രിമിയൻ യുദ്ധകാലത്ത് ആരോഗ്യ പരിചരണ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴികാട്ടിയായ ഫ്ലോറൻസ് നൈറ്റിംഗലാണ് നഴ്സിംഗ് എന്ന പ്രൊഫഷന് അടിത്തറ പാകിയത്. നൈറ്റിംഗൽ ഉയർത്തിപ്പിടിച്ച വിളക്ക് ഭൂതകാലത്തിന്റെ പ്രതീകം മാത്രമല്ല വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും വഹിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമാണ്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം. കേവലം ഒരു മുദ്രാവാക്യത്തിനപ്പുറം ആരോഗ്യരംഗത്ത് നഴ്സുമാർക്ക് നൽകേണ്ട പ്രാധാന്യത്തെയും അധികാരത്തെയും കുറിച്ച് ഈ പ്രമേയം വ്യക്തമാക്കുന്നു. നഴ്സുമാരെ ശാക്തീകരിക്കുക എന്നാൽ അവർക്ക് കൃത്യമായ പരിശീലനം, സുരക്ഷിതവും നീതിയുക്തവുമായ തൊഴിൽ സാഹചര്യം, അർഹമായ വേതനം, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം എന്നിവ ഉറപ്പാക്കുക എന്നതാണ്. കൃത്യമായ വിഭവങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിത്തവും ലഭിക്കുമ്പോൾ മാത്രമേ അവർക്ക് തങ്ങളുടെ സേവനം പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കൂ. ശാക്തീകരിക്കപ്പെട്ട ഒരു നഴ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കൃത്യതയോടെയും രോഗി പരിചരണം നടത്തുവാൻ സാധിക്കും. ആശുപത്രിയിൽ 24 മണിക്കൂറും രോഗികൾക്കൊപ്പം ചെലവഴിക്കുന്നത് നഴ്സുമാരാണ്. രോഗിയുടെ അവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ആദ്യം തിരിച്ചറിയുന്നതും ഡോക്ടർമാർക്കും കുടുംബത്തിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നതും നഴ്സുമാരാണ്. അതുകൊണ്ട് നഴ്സുമാരുടെ ശാക്തീകരണം രോഗികളുടെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുമ്പോൾ നഴ്സുമാരെ ശാക്തീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാവലാലായ നഴ്സുമാർ ശരിയായ ഉപകരണങ്ങൾ, വിദ്യാഭ്യാസം, പിന്തുണ എന്നിവയാൽ സജ്ജരാകുമ്പോൾ പൊതുജനാരോഗ്യത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഒരു ആശുപത്രിയിൽ രോഗിയെത്തുമ്പോൾ ആദ്യം കാണുന്നതും ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും കൂടെ നിൽക്കുന്നതും നഴ്സുമാരാണ്. കഠിനമായ ജോലിഭാരവും വ്യക്തിപരമായ വിഷമങ്ങളും മാറ്റിവെച്ച് ചിരിക്കുന്ന മുഖത്തോടെ രോഗികളെ ശുശ്രൂഷിക്കുന്നവരാണ് നഴ്സുമാർ. നഴ്സുമാരുടെ കരുത്ത് കോവിഡ് സമയത്ത് നാം കണ്ടതാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും കുടുംബത്തെ മാറ്റിവെച്ചും അവർ നടത്തിയ പോരാട്ടം ലോകം അനുഭവിച്ചറിഞ്ഞതാണ്. ജീവിതത്തിൽ ഏറ്റവും ദുഷ്കരമായ ചില നിമിഷങ്ങളിൽ രോഗികളെ സുഖപ്പെടുത്തുന്നതിലും അവരുടെ കൂടെ നിൽക്കുന്നതിലും നഴ്സുമാർ വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാവാത്തതാണ്. ഒരു ജോലി എന്നതിലുപരി അത്യന്തം വേദനിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന, സൌഖ്യം പകരുന്ന, കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും പുണ്യപാത തെരഞ്ഞെടുത്തവരാണ് നഴ്സുമാർ. നഴ്സിംഗ് എന്നത് വെറുമൊരു തൊഴിലല്ല, അതൊരു നിയോഗമാണ്. സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ഒരു നഴ്സ് രോഗിക്ക് നൽകുന്ന സ്പർശനത്തിനും ആശ്വാസവാക്കുകൾക്കും പകരമാവാൻ മറ്റൊരു യന്ത്രത്തിനും കഴിയില്ല. ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഈ സേവനമാണ് നഴ്സിംഗിനെ മഹത്തരമാക്കുന്നത്. രോഗികളുടെ പ്രാഥമിക പരിചാരകരായാണ് നഴ്സുമാർ അവരുടെ സേവനങ്ങൾ നടത്തുന്നത്. അവർ കാണിക്കുന്ന ദയയും സഹാനുഭൂതിയും പലപ്പോഴും രോഗികളുടെ ക്ഷേമത്തിന് കാരണമാകുന്നു. എല്ലാ ദിവസവും നഴ്സുമാർ ആശുപത്രിയിലേക്കും ക്ലിനിക്കുകളിലേക്കും കടന്നു ചെല്ലുന്നത് കാരുണ്യം നിറഞ്ഞ ഹൃദയത്തോടെയും ഉറച്ച കൈകളോടെയുമാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും വാർത്തകളിൽ ഇടം നേടാറില്ല. പരിചരണം നൽകുന്നതിനും സമൂഹത്തെ സംരക്ഷിക്കുന്നതിനും ആരോഗ്യ സംവിധാനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിനും പലപ്പോഴും അവർ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്നു. പക്ഷേ അവരുടെ ജോലി പലപ്പോഴും പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയോ പിന്തുണയ്ക്കപ്പെടുകയോ ചെയ്യുന്നില്ല. നഴ്സിംഗ് മേഖല ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. റോബോട്ടിക് സർജറിയും നിർമ്മിത ബുദ്ധിയും കടന്നുവന്ന ഈ കാലഘട്ടത്തിലും നഴ്സുമാരില്ലാത്ത ഒരു ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. രോഗി പരിചരണം, വിദ്യാഭ്യാസം, നേതൃത്വം, ഗവേഷണം തുടങ്ങി ആരോഗ്യ മേഖലകളിൽ നഴ്സുമാർ വൈവിധ്യമാർന്ന പങ്കുവഹിക്കുന്നു. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വികസിക്കുകയും പുതിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുമ്പോൾ നഴ്സുമാരുടെ സംഭാവനകൾ മാറ്റാനാവാത്തതായി തുടരുന്നു. രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാരുടെ മാനസികാരോഗ്യം പലപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട്. ജോലിഭാരവും സമ്മർദ്ദവും കുറയ്ക്കാൻ നഴ്സുമാരെ സഹായിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകൾ ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവരെ നാം പ്രാപ്തരാക്കേണ്ടതുണ്ട്. ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ കാതലാണ് നഴ്സുമാർ. രോഗികളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവർ ചികിത്സാ പ്രക്രിയയിലുടനീളം അവർക്ക് പരിചരണം, ആശ്വാസം, പിന്തുണ എന്നിവ നൽകുന്നു. എന്നിരുന്നാലും ഭൂമിയിലെ മാലാഖമാർ ഗണ്യമായ വെല്ലുവിളികൾ നേരിടുന്നു. കുറഞ്ഞ വേതനം, നീണ്ട ജോലി സമയം, അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തത, അംഗീകാരക്കുറവ്, ജോലിസ്ഥലത്തെ ആക്രമണങ്ങൾ തുടങ്ങിയവ ഈ തൊഴിലിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു. നഴ്സുമാരെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ സേവനങ്ങളെ

0: വിലമതിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിലൂടെയും അവരുടെ പ്രശ്നങ്ങളുടെ പ്രായോഗികമായ പരിഹാരം കണ്ടെത്തുന്നതിലൂടെയും ആരോഗ്യ സംവിധാനങ്ങൾക്ക് സമൂഹത്തിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ കാഴ്ചവെക്കാനാവും. നഴ്സുമാർക്ക് അർഹമായ ബഹുമാനവും വിഭവങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും നഴ്സിംഗ് വിദ്യാഭ്യാസം, വേതനം, ജോലി സാഹചര്യങ്ങൾ എന്നിവയിൽ നയപരമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ജോലിസ്ഥലത്തെ അക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും നഴ്സുമാർക്ക് സംരക്ഷണം നൽകുന്ന കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം. സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു നഴ്സിന് തന്റെ പരിപൂർണമായ കഴിവ് പുറത്തെടുക്കുവാൻ കഴിയൂ. ആരോഗ്യരംഗം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രോഗങ്ങളും ചികിത്സാരീതികളും വരുമ്പോൾ അതിനനുസരിച്ച് സ്വയം നവീകരിക്കാൻ നഴ്സുമാർക്ക് സാധിക്കണം. മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും മാന്യമായ വേതനവും നൽകി അവരെ ശാക്തീകരിക്കുന്നത് രോഗികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നഴ്സിംഗ് മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആവശ്യമാണ്. കൂടുതൽ നഴ്സുമാരെ നിയമിക്കുന്നതും ആധുനിക സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്നതും നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കും. ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കുന്ന തലങ്ങളിൽ നഴ്സുമാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. താഴെത്തട്ടിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ നഴ്സുമാരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യരംഗത്തെ പരിഷ്കാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നഴ്സിംഗ് മേഖലയിൽ നിക്ഷേപിക്കുന്നത് ഒരു പാഴ്ചെലവല്ല, മറിച്ച് അതൊരു നാടിന്റെ ആരോഗ്യഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. മികച്ച സേവനം നൽകുന്ന നഴ്സുമാർക്ക് അർഹമായ വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നത് വഴി മാത്രമേ നമുക്ക് ഈ മേഖലയിലേക്ക് കഴിവുള്ള പുതിയ തലമുറയെ ആകർഷിക്കുവാൻ കഴിയൂ. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ അക്ഷീണമായ സേവനത്തിന്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ നഴ്സസ് ദിനവും. കേവലം ഒരു ആഘോഷത്തിനപ്പുറം സുഖപ്പെടുത്തുന്ന കൈകൾക്കും നിസ്വാർത്ഥ സേവനത്തിനുമുള്ള ആദരാഞ്ജലിയാണിത്. ഒരു തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചും വരാനടിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള അവസരമാണ്. ആരോഗ്യരംഗത്ത് കയ്യൊപ്പ് പതിപ്പിച്ച ഓരോ നഴ്സുമാർക്കും സ്വയം അഭിമാനിക്കാനുള്ള ദിവസം. ജീവനെ താങ്ങി നിർത്താനായി ഓരോ നഴ്സുമാരും വഹിക്കുന്ന പങ്കിനെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അക്രമണങ്ങൾ കൂടി വരുന്ന കാലത്ത് ഓർക്കപ്പെടേണ്ടതാണ് ഓരോ നഴ്സുമാരുടെയും സംഭാവനകൾ. നഴ്സുമാർ വെറും ഒരു സഹായിയല്ല, മറിച്ച് ആരോഗ്യരംഗത്തെ അദൃശ്യമായ നട്ടെല്ലാണ്. അവരെ ആദരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ അഹോരാത്രം പണിയെടുക്കുന്ന ഭൂമിയിലെ ഓരോ മാലാഹമാർക്കും നഴ്സസ് ദിനാശംസകൾ.
1: അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ.

0: 2026 നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ട് നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ, കാർ പുലിംഗ് കോ ബഢാവാ ദേ. യേ ജരൂരി ഹേ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തരോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദി ജായ. മേ കുച്ച് സ്കൂളോ സേ ഭി ആഗ്രഹ കരുംഗാ കി കുച്ച് സമയ കേ ലിയേ ഓൺലൈൻ ക്ലാസസ് കി വ്യവസ്ഥ പർ കാം കരേ. മേ ആപ് സബ് സേ ആഗ്രഹ കരുംഗാ കി ജബ് തക് ഹാലാത് സാമാന്യ നാ ഹോ ഹം സോനേ കി ഖരീദ് കോ ടാലേ.
0: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
2: ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപത് ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস ആരോ അനുഗത്യ പോഷണം കൊരി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രിക്കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച്

0: സിബിഐ അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് സിബിഐ അന്വേഷണം ഏർപ്പെടുത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യ രംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് ജൂൺ 16 മുതൽ 30 വരെ നടക്കും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസ് ഒന്നാംഘട്ട നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക്.
1: സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഓരോ വ്യക്തിയും നിയമപരമായി ബാധ്യസ്ഥരാണ്. വിവരശേഖരണത്തിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രവേശനം അനുവദിക്കേണ്ടതാണ്. സെൻസസ് ആവശ്യങ്ങൾക്കായി അടയാളങ്ങളോ നമ്പറുകളോ പതിപ്പിക്കാൻ അവരെ അനുവദിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും. നിയമപരമായ നടപടികൾക്കല്ലാതെ ഇവ സിവിൽ ക്രിമിനൽ കേസുകളിൽ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. സെൻസസ് നടപടികൾ തടസ്സപ്പെടുത്തുന്നവർക്കും മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും 1000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്കും നിയമപ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത സിബിഐ. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. യുഎസ് ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിന് മുന്നിലുള്ളതെന്ന് സൌദി അറാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അറാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1034 പോയിന്റ് താഴ്ന്ന് 74,980, നിഫ്റ്റി 293 പോയിന്റ് നഷ്ടത്തിൽ 23,522 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 112,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു.

മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. മെഴുതിരിയും വെള്ളം തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചൊരിയോ.

0: Au.
1: എത്തിപ്പോയി.
0: പുല ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിന്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറെ നടന്നോണ്ട് അങ്ങനൊരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാര് താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴു വീഴുക എന്ന് അതറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം. തളിരണിഞ്ഞ് നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വെക്കട്ടെ. മരമേ മരമേ, ഉമ്മ ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ചു കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണം. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്ന വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണു. ഈശ്വര, അവരൊക്കെ ചുറ്റുമെന്ന് നിൽക്കണ പോലുണ്ടല്ലോ.

0: അമ്മേ അച്ഛനെ അവളെ ഏട്ടനെ ഓർമ്മ വരണോ? മണികണ്ഠന് എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ? അവനും പോയോ?
1: അതെ, എല്ലാരോടുമായി പറയാണ്, ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കില്. ഞാൻ ആദ്യം പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാരും പോയേ, പോയേ.
0: ഭാഗ്യം പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൊടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെയില്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു. അമ്മ പോയപ്പോൾ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ചു ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോ ഞാൻ അന്തം വിട്ടു നിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകളൊന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നൂന്ന് പറഞ്ഞാ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം ഓർമ്മ വരണു. കുട്ടൻ അത് മറന്നോ? രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
2: കുട്ടനത് മറന്നു, രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
0: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ

0: अशोक
1: आना आना आना।

0: ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാടു മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാന്തീന്ദ്രനപത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?
1: ഈ കാട്ടിൽ, ഈ കുന്നിന് മുകളിൽ, ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
0: ആരാ നിങ്ങൾ പറഞ്ഞ അവൾ, കൈപിടിച്ചവൾ?
1: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
0: പേര്?
1: അഞ്ജന.
0: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
1: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
0: എന്നിട്ട്?
1: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി. ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്.
2: നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്. ആർക്കുമില്ല പരാതി. കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല. പരാതിയേ ഇല്ല ആർക്കും.
0: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
1: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്? ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
0: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
1: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
0: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
1: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
0: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
1: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ, അങ്ങ് ആരാണ്?
0: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടല്ലൊടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു ഉടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും, പക്ഷികൾ ജീവനോടെ കൊത്തിവലിക്കും.
1: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ല പോലെ മരം കയറാൻ അറിയാം.
0: ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
1: ഞാൻ ഒരിക്കൽ ഈ കുന്ന് കയറി വന്നപ്പോ കണ്ടിഷ്ടപ്പെട്ട മര. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
0: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
1: അതെ.
0: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
1: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ ധാതു നിക്ഷേപങ്ങളെ പറ്റി സർവേ നടത്താനായിരുന്നു അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടിയെഴുന്നള്ളിച്ചത്.
0: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതിയാകേണ്ടവളെ

0: പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
1: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
0: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
1: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
0: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കും മുറുക്കി തൂങ്ങി മരിച്ചാൽ ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
1: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവ ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
0: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
1: മനസ്സിലായില്ല.
0: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോക. എന്നിലായിരം കൈകൾ മുളച്ചു നഭസിന്റെ സ്വർണ കുംഭങ്ങൾ വാങ്ങിക്കുടിച്ചു ദാഹം തീർക്കാൻ പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു ഞാൻ സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു. അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛന്റെയും അഞ്ജനയുടെയും ഏട്ടന്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
1: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
0: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമൊടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോ നീ എന്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുതുമുതു മുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എന്റെ വക ഒരനുഗ്രഹം.
1: ശരിക്കും
0: ദാ ആ മരത്തിനോട് ചോദിക്കെ എന്താ ഇനി പരിപാടിയെന്ന്.
1: ഹലോ മരം, എന്താ ഇനി പരിപാടി?
2: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
1: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
0: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം. അല്ലേ ജീമൂത?
2: അതെ അതെ.

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കും.

0: ഇതല്ലേ അശോകന്റെ പ്രശ്നം?
1: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
0: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പോ കത്തിത്തീരും.
1: കിട്ടു, അത് കെടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
0: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
1: അതെന്താ?
0: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടായെന്ന്.
1: അത് ശരിയാണല്ലോ, ഞാൻ അപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
0: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
1: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
0: നിനക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
1: അതും ശരിയാ.
0: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ, അല്ല കാണണോ? കാണണോ എന്നല്ല, കാണണം. ദാ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട് നോക്ക്.
2: എന്നാടി മക്കളെ മാറ്റുന്നത്?
3: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി? അപ്പൊ ശനിയോ ഞായറോ പോകാം.
2: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
3: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വന്തം ഭാര്യയും മക്കളും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിനക്കത് മോശമല്ലേ?
4: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ വെള്ളേറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും. ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേരും. പിന്നെ എന്ത് സമ്മേളനം? നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
3: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കും മനുഷ്യ.
4: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ? മനസ്സിലായോ?
3: അതല്ലെന്നും നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യ ഞാൻ പറഞ്ഞേ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചത്.
4: 100-300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്ത് പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം. എടി, ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
0: അതായത് അടുത്ത ആഴ്ച അടിവാരത്തിലെ ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറി കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തില് അവർ 300 ഏക്കർ കാടുകൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.

0: മുത്തശ്ശ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കിന്.
1: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലേ? ഒരു കാര്യം ചെയ്യ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ, കയ്യിൽ തൊട്ട് കണ്ണടക്കെ.
0: അയ്യോ, അത് അയാളല്ലേ? എന്ത് പറ്റി?
1: മരിച്ചു.
0: എങ്ങനെ?
1: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെ തൊട്, നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനം ആര് കണ്ടു? അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവന്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്, 2 കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.
2: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കെന്ത് കിട്ടും?
3: എടാ, ഞാൻ ഈ മലകളിൽ ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
2: ഒറ്റയ്ക്കോ?
3: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
2: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
3: മുഴുവനും പറയട്ടടാ, സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റേല് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എന്റെ അച്ഛന്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം. എന്താ?
2: അത് പിന്നെ പഴയ പോലൊന്നും അല്ല. ആൾക്കാര് സമരത്തിനൊക്കെ തുട്ട് കിട്ടിയാലേ ഇറങ്ങൂന്നുള്ള അവസ്ഥയിലാ മുതലാളി.
3: നീയും തുട്ട് കിട്ടിയാലല്ലേ ഇറങ്ങൂ. എന്താ ചെലവെന്ന പറഞ്ഞാ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
2: അതേറ്റ്. ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
3: കൊള്ളാം, ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
2: അയ്യോ, അപ്പൊ കേസാവില്ലേ?
3: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
2: എന്നിട്ട്
3: പോലീസ് ലാത്തി ചാർജ്?
2: അയ്യോ,
3: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമശക്തരായത്.
2: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
3: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ 10 ദിവസത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളെ

0: ചവിട്ടിക്കൂട്ടണം.
1: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
2: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ആദ്യ ഗഡു മാത്രമല്ല, മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട. സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖമായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണേന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്. ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: എത്ര പേര്, ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞോ? മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞോ? പുഴമാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞോ? കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞോ? വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞോ? കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞോ? സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞോ?
2: അശോക,
1: ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല, അവന്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
2: ആശ്വാസം.
1: വർഗീയ ലഹളയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്. ജീവിതം മടുത്ത് എന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങി ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
2: ആയിരുന്നു എന്നല്ല, ആണ്.
1: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്. അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
2: ഞാൻ വേറെ മരം നോക്കിക്കോളാം.
1: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
2: ദാ ആ മരം, എന്റെ പരിചയക്കാരനല്ലേ. അഗസ്ത്യ മലയിലേക്ക് പോകാൻ നിൽക്കണ മരം, അതിൽ തൂങ്ങിക്കൊള്ളാം.
3: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
1: അന്തം വിട്ടു നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
2: എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണ? മരങ്ങളല്ലേ ചറപറാന്ന് നിക്കണ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
3: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
2: അങ്ങോ, എന്റെ പേര് വിളിച്ചാ മതി.
3: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
2: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
3: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
1: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
3: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ.

0: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ അവൻ, കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
1: ശരി.
0: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും അശോക. വാ, ആ കാണുന്ന വീട്ടിലെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാം നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ് നോക്കൂ.
2: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾക്കാവുന്നു.
3: ഏട്ടാ, കടലിൽ നിന്ന് വെള്ളം വെയില് കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
2: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോവുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.
3: ഏ, അതെങ്ങനെയാ?
2: മരത്തിന്റെ ഇലയിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും, നമ്മുടെ നിശ്വാസത്തില് മൂക്കിലെ കാറ്റുപോലെ. ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
3: ഓ, അങ്ങനെയാണല്ലേ.

0: എന്താ ആ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണേ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ. അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. വേറെ ആരും ഇല്ലേ വീട്ടില്?
1: ആശുപത്രി പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛൻ എന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിൽ അടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താ നടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: ആ, കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്. നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും. കല്ലാണ് എറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന്.
1: അതെ.
0: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണത്?
1: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകളിൽ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം 3 ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
0: അതായത്
1: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
0: ഉരുൾപൊട്ടൽ,
1: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
0: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
1: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
0: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
1: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു.

0: കാലത്ത് നടക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചു വേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിൻ്റെ ജീവൻ രണ്ട് ദിവസം കഴിഞ്ഞുപോയി. ബാക്കി നാലിനെയും ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണ സഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
1: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
0: എന്തിനെ?
1: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
0: അതെ, അതൊരു തീരുമാനമാണ്.
1: അവിടെയുള്ള എല്ലാവരും ആനയെ നാടുകടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മനതുരന്ന് കോറി പണിതവരുമല്ല.
0: അല്ല.
1: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
0: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
1: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
0: ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
1: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
0: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
1: രാജാവിന്റെ രക്തമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
0: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
1: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്?
0: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നു കളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
1: അല്ല.
0: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: രാജൻ.
1: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
2: ഇനി ഈ കണ്ണങ്കിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ?
3: ഈശ്വര
2: മഹാരാജൻ, വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുരാ നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ് ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

0: അമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക? സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരിയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല, എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിന്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകൾ ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ, ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ? ഈ നാട്ടിലെ സകലർക്കും ദേഷ്യ അയാളെ. പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാള് തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കണോ?
0: ആ, അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേ കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്,
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെ പോലുള്ളവരുടെ നെഞ്ചു നേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിന്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടിയൊലിക്കല്ലേ അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ? ആ മരം അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
0: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോവും. നീ ഇന്ന് ഉച്ചയ്ക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
1: അതെന്തിന്?
0: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
1: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
0: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പ് വീണെടുത്തോ വിത്ത് വീണെടുത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല അശോക.
1: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറമൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
1: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി.

0: പ്രാർത്ഥിക്കുകയായിരുന്നു.
1: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
0: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മൺതിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ അശോകൻ, മോഹൻലാൽ, മരം എം ആർ ഗോപകുമാർ, കണ്ണകി ഭാഗ്യലക്ഷ്മി, അമ്മ സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം അമൽ രാജ്, രാജാവ് ഐരൂർ മോഹനൻ, മതനേതാവ് നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ മഞ്ജുശ്രീ, കുട്ടികൾ ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 37 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: മെയ് 3 നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച CBI അന്വേഷിക്കും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാനാണ് പരീക്ഷ റദ്ദാക്കിയത്. വീണ്ടും പരീക്ഷ നടത്താൻ വിജ്ഞാപനം പുറപ്പെടുവിക്കും. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും 500 മീറ്റർ പരിധിയിൽ പ്രവർത്തിക്കുന്ന മദ്യശാലകൾ

0: രണ്ടാഴ്ചയ്ക്കകം അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പിഎ ചന്ദ്രനാഥ് രഥ് കൊല്ലപ്പെട്ട കേസിലെ അന്വേഷണം സിബിഐ ഏറ്റെടുത്തു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്ന് കേസ് അന്വേഷണം ഏജൻസി ഇന്ന് ഔദ്യോഗികമായി ഏറ്റെടുത്തു. ചെറുവത്തൂർ മട്ടലായിയിൽ ദേശീയപാതയിലെ വിള്ളൽ സംബന്ധിച്ച് സ്ഥലപരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ. കാഞ്ഞങ്ങാട് ആർഡിഒയുടെ നേതൃത്വത്തിൽ ഇതിനായി സംഘം രൂപീകരിച്ചു. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷ സമാപനത്തിന്റെ ഭാഗമായ സ്നേഹസംഗമം ഡോക്ടർ എം എൻ കാരശേരി ഉദ്ഘാടനം ചെയ്തു. ചരിത്രഭൂരിപക്ഷം ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയെ കണ്ടെത്താനാവാത്ത കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് സുകുമാർ അഴീക്കോട് ഉണ്ടായിരുന്നെങ്കിൽ നിശിത വിമർശനം നടത്തിയേനെ എന്ന് കാരശേരി പറഞ്ഞു. ഗർഭാശയകിള ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ 14 വയസ്സ് പൂർത്തിയായ എല്ലാ പെൺകുട്ടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കണമെന്ന് കോഴിക്കോട് DMO ഡോക്ടർ കെ രാജാറാം. ഫെബ്രുവരി 28 മുതൽ ഗവൺമെന്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി HPV വാക്സിൻ സൌജന്യമായി നൽകുന്നുണ്ട്. ഇടുക്കിയിൽ കുഴിത്തൊളു ദീപ ഹൈസ്കൂളിലെ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ്സുകൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സിനെ ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ. BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
2: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1205, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219, 16324 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 6 മിനിറ്റ് വൈകി 2:40, 16650 കന്യാകുമാരി മംഗളൂരു പരശുരാം എക്സ്പ്രസ് 2:55, 2609 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് 2:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
5: ട്രെയിൻ സമയം.

പ്രിയമുള്ളവരെ, സമയം ഒരു മണി കഴിഞ്ഞ് 59:40 ആയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം മിഡ് ന്യൂസ്.

0: During the conflict. Reacting to this, Republican Senator Lindsey Graham called for a complete re-evaluation of Pakistan's role as a mediator to end the U.S.-Iran war that broke out on the 28th of February and has been put on pause since the 8th of April. British Prime Minister Keir Starmer is facing mounting pressure from within his own Labour Party. More than 60 Labour MPs are reportedly urging him to set a timetable for stepping down. The demand follows the party's poor performance in recent local elections across England and Wales. According to media reports, several Labour lawmakers have privately and publicly called for a change in leadership amid fears that Prime Minister Starmer's leadership could hurt the party's prospects ahead of the next general election. Responding to the calls to quit, the UK Prime Minister pledged that he would prove his doubters wrong. Mr. Starmer said this while giving a speech in London. Back home, benchmark domestic equity indices declined around 1.4% in the afternoon session today. The Sensex plunged 1,048 points to 74,967, while the Nifty shed 305 points to 23,511 when reports last came in. The broader market at the National Stock Exchange also declined. The Intermeteorological Department, IMD, has forecast heat wave conditions at isolated places over Gujarat, Madhya Maharashtra, Marathwada, Rajasthan and West Madhya Pradesh till tomorrow. The Met Department has issued an orange-coloured warning for heavy to very heavy rainfall over Assam and Meghalaya and also predicted heavy rainfall conditions over Arunachal Pradesh, Sub-Himalayan, West Bengal and Sikkim tomorrow. Bihar and Uttarakhand are also likely to witness thunder squall with wind speed reaching up to 60 kilometers per hour tomorrow. Meanwhile, warm night conditions are expected to prevail at isolated places over Rajasthan throughout this week. In IPL cricket, Gujarat Titans will take on Sunrisers Hyderabad in Ahmedabad today. The match will begin at 7:30 p.m. Indian time. And now before we end the bulletin, the headlines once again. NEET exam for admission to undergraduate medical education cancelled over paper leak allegations, CBI probe ordered. Hemanta Biswa Sarma takes oath as Chief Minister of Assam for second consecutive term. CBI takes over probe into murder of West Bengal Chief Minister Shubhendu Adhikari's aide, Chandranath Roth. President Draupadi Murmu confers National Florence Nightingale Awards on 15 nursing professionals. And in IPL cricket, Gujarat Titans to take on Sunrisers Hyderabad in Ahmedabad this evening. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. With that, we end the Midday News.
1: Agashavani. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 17-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
2: നായകൻ നിക്കോവിനെ തേടി ഒരഴകിയ രാവണൻ ലൂഷിൻ എത്തുന്നിടത്താണ് ഇന്ന് കഥ ആരംഭിക്കുന്നത്. നിക്കോവിന്റെ സഹോദരിയുടെ ഭാവി വരനാണ് ലൂഷിൻ. ഇരട്ട കൊലപാതകത്തിന്റെ ഇടികൊള്ളുന്നത് പെയിന്റർ നിക്കോള. ആദർശം കണ്ണുകെട്ടിയപ്പോൾ പലിശയ്ക്ക് പണം കൊടുക്കുന്ന അലിയോവിനെയും അനിയത്തി ലിസവറ്റിയെയും കൊലപ്പെടുത്തിയതാകട്ടെ നിക്കോവ്. നിക്കോവിനല്ലാതെ മറ്റൊരാൾക്ക് അതറിയില്ലെങ്കിലും ഉമിത്തിയിൽ ഉള്ളുരുകയാണ് അയാൾക്ക്. ഭ്രമകൽപ്പനകളിൽ ഉറങ്ങിയും ഉണർന്നും അങ്ങനെ അഞ്ചു നാൾ കഴിഞ്ഞു. ആദർശചിന്തകൾ ക്രമേണ മേൽക്കൈ നേടുന്നിടത്താണ് ലൂഷിൻ സന്ദർശനത്തിനെത്തുന്നത്. കൂട്ടുകാരൻ റസുംഹീനും വേലക്കാരി നസ്താസിയും നിക്കോവിന്റെ മുറിയിലുണ്ട്.
3: ഇതെന്തൊരു വൃത്തികെട്ട മുറി! ഇവിടെ താമസിക്കാൻ കിട്ടിയുള്ളോ?
4: നിങ്ങൾ ആരാണ്?
3: ഞാൻ ലൂഷിൻ.

0: എന്താ കാര്യം?
1: ഇവിടെ റസ്കോൾനിക്കോവ് എന്നു പേരായ ഒരു വിദ്യാർത്ഥി, അല്ലല്ല വിദ്യാർത്ഥി ആയിരുന്ന ആൾ, ഇവിടെയാണോ താമസം?
0: അതെ.
1: നിങ്ങളാണോ?
0: അല്ലല്ല, ഞാൻ റസ്മിഹിൻ. ആ കട്ടിലിൽ കിടക്കുന്നില്ലേ, അതാണ് റസ്കോൾനിക്കോവ്.
2: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
1: ഓ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഞാൻ ലൂഷ്യൻ. നിങ്ങൾക്കെന്റെ പേര് തികച്ചും അപരിചിതം. എന്നാൽ റസ്കോൾനിക്കോവിന് എന്റെ പേരറിയാം. അറിയില്ലേ നിക്കോ?
2: ഇല്ല.
1: എന്ത്, എന്നെ പറ്റി ഇതുവരെ യാതൊരു വിവരവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നോ?
3: ഇതാരടാ, അയാളുടെ ഒരു മോടിയും പാത്രാസും സ്വർണവാച്ചും, കാഴ്ചയിൽ തന്നെ ഒരു അഴകിയ രാവണൻ.
1: ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നു?
3: ഇല്ല.
1: മിസ്റ്റർ റസ്കോൾനിക്കോവ്, നിങ്ങൾ ഒന്ന് ഓർത്തു നോക്ക്. ലൂഷ്യൻ, ആ പേര് നിങ്ങൾക്ക് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു കത്ത് കിട്ടിയിരുന്നു അമ്മയുടെ. ലൂഷ്യൻ, അത് തന്നെ, ഓർക്കുന്നില്ലേ?
2: ഓർക്കുന്നു.
1: ഇതാരാണ്?
2: ഇതെന്റെ സുഹൃത്ത് റസ്മിഹിൻ. അതെന്റെ സഹായി നസ്താസ്യ.
1: ഓ, എന്താണ് നിങ്ങൾ രണ്ടുപേരും ആ വാതിൽക്കലേക്ക് പോയത്?
0: അല്ല, നിങ്ങൾ എന്തെങ്കിലും പറയാനാണ് വന്നതെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ പുറത്തു നിൽക്കാം. വരൂ നസ്താസ്യ.
1: ശരിയാണ്, രണ്ടു പേർക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല ഇവിടെ.
0: അല്ല, നിങ്ങളൊന്നും വിചാരിക്കരുത്. കഴിഞ്ഞ 5 ദിവസമായി ഇവൻ ഈ കിടപ്പിലാണ്. 3 ദിവസമായി പിച്ചുംബേയും പറയുന്നു. ഞങ്ങൾ പുറത്തേക്ക് നിൽക്കാം.
1: അല്ല, ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് രോഗിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുമോ? പിന്നെ ഞാൻ വന്നത് നിങ്ങളുടെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് താൽക്കാലികമായി താമസിക്കുന്ന അവസരത്തിൽ അവർ നിങ്ങൾക്കൊരു കത്തെഴുതിയിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമേ ഞാൻ നിങ്ങളെ കാണാൻ വരികയുള്ളൂ എന്ന് വിചാരിച്ചാണ് ഈ സന്ദർശനം വൈകിച്ചത്.
2: എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്കറിയാം.
1: എല്ലാം അറിഞ്ഞിരിക്കുന്നു മിടുക്കൻ. എന്തു തോന്നുന്നു?
2: അപ്പോൾ നിങ്ങളാണ് എന്റെ സഹോദരിയുടെ ഭാവി വരൻ. കൊള്ളാം, കൊള്ളാം, എനിക്കെല്ലാം മനസ്സിലാവുന്നു.
1: റസ്കോൾനിക്കോവ്, നിങ്ങളെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വളരെ നേരത്തെ വന്ന് നിങ്ങളെ കാണുമായിരുന്നു. പക്ഷേ എന്റെ ഈ തിരക്ക്. എനിക്ക് സെനറ്റിൽ സുപ്രധാനമായൊരു നിയമപ്രശ്നമുണ്ടായിരുന്നു. മറ്റ് തിരക്കുകളെ പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. അതും നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഏത് നിമിഷവും നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
2: അല്ല, അവര് ഇത്ര പെട്ടെന്ന് വരുമോ?
1: അവർ ഏത് നിമിഷവും എത്തിച്ചേർന്നേക്കാം. അവർക്ക് താമസിക്കാൻ ഞാനൊരു മുറി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
2: എവിടെ?
1: ഇവിടെ അടുത്ത്, നടന്നു പോകാവുന്ന അത്ര ദൂരത്ത്.
2: എന്നാലും എവിടെയാണ്?
1: ആ 2 നിലയിലെ മുറികൾ, ആ യൂഷിൻ എന്ന വ്യാപാരി വാടകയ്ക്ക് കൊടുക്കുന്നത്.
2: ഓ, ഏറ്റവും വൃത്തികെട്ട സ്ഥലമല്ലേ അത്? പറയാൻ കൊള്ളാത്തത്, പലതും നടക്കുന്ന സ്ഥലം.
1: ഓ, അല്ല, ഞാൻ ഈ നഗരത്തിൽ പുതിയ ആളായതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇത് താൽക്കാലികം. വേറെ സ്ഥിരമായി ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭാവിയിലെ ഭവനം അതായിരിക്കും.
2: എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
1: ഞാൻ പീറ്റേഴ്സ്ബർഗിൽ ആദ്യം വന്നത് 10 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് നിങ്ങൾക്കറിയാമോ?
2: ഇല്ല.
1: എന്നാൽ ഇപ്പോൾ അറിയുക. എല്ലാ പുതുമകളും

0: പരിഷ്കാരങ്ങളും പുത്തനാശയങ്ങളും എല്ലാ പ്രവിശ്യകളിലും എത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അവ എന്തെന്ന് ശരിയായി മനസ്സിലാക്കാൻ പീറ്റേഴ്സ്ബർഗിൽ തന്നെ വരണം.
1: ഇത് വിഡ്ഢിത്തം, ഇതൊക്കെ കള്ളത്തരം, തെറ്റുകളല്ലേ ഇവിടെ ശരി.
0: ഓരോരുത്തരെയും ഭരിക്കുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അസാധാരണമായ ചുറ്റുപാടുകൾ മൂലമുണ്ടായ ഉത്സാഹത്തിന്റെ തെളിവ് മാത്രമാണ് ആ തെറ്റുകൾ. കുറച്ചേ ചെയ്തിട്ടുള്ളൂവെങ്കിൽ അത് സമയം കുറവായതുകൊണ്ട് മാത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കഴിഞ്ഞ കാലത്തിൽ നിന്നും തിരിച്ചു പോകാനാകാത്ത വിധം നമ്മൾ സ്വയം മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു.
1: ഇയാൾ എന്താണ് ഇവിടെ വന്നിരുന്ന തത്വചിന്ത കാണാപ്പാഠം പറയുന്നത്?
0: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
1: പറഞ്ഞു.
0: എന്താ പറഞ്ഞത്?
1: ഈ തത്വചിന്ത എത്ര നേരം കൂടി കേൾക്കേണ്ടി വരുമെന്ന്.
0: ഇത് സാമാന്യ തത്വമല്ല. ഉദാഹരണത്തിന്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? എന്റെ കോട്ട് രണ്ടായി കീറി അയൽക്കാരനുമായി പങ്കുവയ്ക്കുക, അപ്പോൾ ഇരുവരും അർത്ഥനഗ്നരായിത്തീരും. ഒരു റഷ്യൻ പഴമൊഴിയുണ്ട്, ഒരേ സമയം നിരവധി മുയലുകളെ ഒരുമിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നവൻ ഒന്നിനെയും പിടിക്കുന്നില്ല. ഇപ്പോൾ ശാസ്ത്രം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയം സ്നേഹിക്കുക എന്നാണ്. ശരിയല്ലേ?
1: എനിക്ക് ബുദ്ധി കുറവാണ്, അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. പുരോഗമനം പറയുന്ന പലരും തൊട്ടതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വളച്ചൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടവർ ലക്ഷ്യത്തെ കുഴപ്പത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അത് ധാരാളം.
0: എന്നോട് ക്ഷമിക്കണം നിക്കോ, നിങ്ങൾ അതിൽ എനിക്കെതിരായ ഒരു ആക്ഷേപം ഒളിപ്പിച്ചിട്ടുണ്ട്.
1: മനസ്സിലായി കാണുമല്ലോ, ബോധപൂർവമാണ് പറഞ്ഞത്.
0: എന്നോട് നിങ്ങൾക്ക് നീരസമാണോ?
1: എന്നിട്ടും മനസ്സിലായില്ലേ?
0: ഓ, എങ്കിൽ ഞാൻ പോയേക്കാം.
2: അതെ, ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ?
0: വരാം.
2: ആ പലിശക്കാരിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയ ഏതെങ്കിലും ഇടപാടുകാർ തന്നെയായിരിക്കും അവരെ കൊന്നിരിക്കുക.
3: അതിൽ യാതൊരു സംശയവുമില്ല.
0: പണയം കൊടുത്തിട്ടുള്ളവരെല്ലാം പരിശോധിച്ചു വരികയാണ്.
1: പണയം വെച്ചിട്ടുള്ള എല്ലാവരെയും പരിശോധിക്കുന്നെന്നോ?
0: പിന്നെ അത് വേണമല്ലോ.
3: അതുകൊണ്ടെന്താ?
1: ഒന്നുമില്ല, അവരുടെ പേരുകളൊക്കെ എവിടുന്ന് ലഭിക്കും? അവരെ എങ്ങനെ തിരിച്ചറിയും?
0: പേരുകൾ കിട്ടിക്കഴിഞ്ഞു, അവിടുന്ന് ഒരു കുറിപ്പടി കിട്ടിക്കഴിഞ്ഞു.
2: എന്തായാലും ആ കൊലയാളി തഴക്കം വന്ന ഒരു കള്ളനും സൂത്രശാലിയും ക്രൂരനുമായിരിക്കും.
3: അവരുടെ അനിയത്തെ കൂടി കൊന്നുകളഞ്ഞല്ലോ ദുഷ്ടൻ. പാവം ലിസവറ്റ.
1: കൊലയാളിയെ പറ്റി നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്നാൽ ഭാഗ്യം ഒന്നു മാത്രമാണ് അയാളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഭാഗ്യത്തിന് ചെയ്യാൻ പറ്റാത്തതായി എന്താണുള്ളത്? വ്യക്തമായ ആസൂത്രണം കൊണ്ടല്ല, വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്.
2: രക്ഷപ്പെട്ടെന്നോ? എന്താണ് നിക്കോ നീ പറയുന്നത്?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 17-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ കണ്ണൻ നായർ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഐഎച്ച്ആർഡിയുടെ കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ ജോലിയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ https://wp.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി ഈ മാസം 22 അപേക്ഷകൾ നൽകേണ്ടതാണ്. വിശദവിവരങ്ങൾ ഈ വെബ്സൈറ്റിൽ ലഭ്യമായ പ്രോസ്പെക്ടസിൽ ലഭിക്കുന്നതാണ്. ഫോൺ നമ്പറുണ്ട്: 0492227900. 9207904257. നമ്പറുകൾ ആവർത്തിക്കാം: 0492272900. മൊബൈൽ നമ്പർ 9207904257.

ചൂടിന് ചെറുക്കാൻ ഏസി വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പെട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ക്ഷേത്രത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.

നിലമ്പൂർ ഐ ടി ഡി പിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്തറ സി ടി സി ടൈലറിംഗ് സെന്ററിൽ 2026-28 വർഷത്തേക്ക് തയ്യൽ പരിശീലനത്തിന് പട്ടികവർഗ്ഗക്കാരായ യുവതികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 18-35 ഇടയിൽ പ്രായമുള്ള 8-ാം തരം പാസായ പട്ടികവർഗ്ഗക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം. കോഴ്സിന്റെ കാലാവധി 2026 ജൂൺ 1 മുതൽ 2028 മെയ് 31 വരെയായിരിക്കും. താൽപര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 18-ന് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിലോ സി ടി സി ചുങ്കത്തറയിലോ ലഭ്യമാക്കണം. ഫോൺ നമ്പറുണ്ട്, 0493122031.

പ്രിയമുള്ളവരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മിണ്ടാ പൂച്ചയ്ക്ക് കല്യാണം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിനു? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണമിട്ട് മധു ബാലകൃഷ്ണനും അഭിതയും പാടിയ ഗാനം, ചിത്രം ഗൗരി ശങ്കരം.

0: പ്രിയരേ, ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. നാടകം മടക്കം ഇന്ന് രാത്രി 9:30. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി കേൾക്കാം പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം.
1: ആദിമേ മറഞ്ഞതെന്തേ

0: ഫൗണ്ടേഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: 94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744

0: 5024.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
5: Kia, movement that inspires.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
6: FM പ്രധാന വാർത്തകൾ.
7: മെയ് 3 നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച CBI അന്വേഷിക്കും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാനാണ് പരീക്ഷ റദ്ദാക്കിയത്. വീണ്ടും പരീക്ഷ നടത്താൻ വിജ്ഞാപനം പുറപ്പെടുവിക്കും. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും 500 മീറ്റർ പരിധിയിൽ പ്രവർത്തിക്കുന്ന മദ്യശാലകൾ 2 അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ PA ചന്ദ്രനാഥ് രഥ് കൊല്ലപ്പെട്ട കേസിലെ അന്വേഷണം CBI ഏറ്റെടുത്തു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്ന് കേസ് അന്വേഷണം ഏജൻസി ഇന്ന് ഔദ്യോഗികമായി ഏറ്റെടുത്തു. ചെറുവത്തൂർ മട്ടലായിയിൽ ദേശീയപാതയിലെ വിള്ളൽ സംബന്ധിച്ച് സ്ഥലപരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിൽ ഇതിനായി സംഘം രൂപീകരിച്ചു. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷ സമാപനത്തിന്റെ ഭാഗമായ സ്നേഹസംഗമം ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചരിത്രഭൂരിപക്ഷം ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയെ കണ്ടെത്താനാവാത്ത കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് സുകുമാർ അഴീക്കോട് ഉണ്ടായിരുന്നെങ്കിൽ നിശിത വിമർശനം നടത്തിയേനെ എന്ന് കാരശ്ശേരി പറഞ്ഞു. ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ 14 പൂർത്തിയായ എല്ലാ പെൺകുട്ടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കണമെന്ന് കോഴിക്കോട് DMO ഡോക്ടർ KK രാജാറാം. February 28 മുതൽ ഗവൺമെന്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി HPV വാക്സിൻ സൌജന്യമായി നൽകുന്നുണ്ട്. ഇടുക്കിയിൽ കുഴിത്തൊളു ദീപ ഹൈസ്കൂളിലെ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ്സുകൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം.
6: FM പ്രധാന വാർത്തകൾ.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
0: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
8: അൽ റേഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
8: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
10: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റേഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി.
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ,
3: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ട്രെയിൻ സമയം. 3 പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ജയൻ മുത്തേരി. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം 5 തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം എന്നിവ കേൾക്കാം. നാടകം മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ.

ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാപ്പിൽ ശിവരാമൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. സന്തുലിത വളപ്രയോഗത്തിൽ പകരം ഉപയോഗിക്കാവുന്ന ജൈവവളങ്ങൾ. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ശ്രീന KS സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽറേഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. വൻകുടലിലെ ക്യാൻസർ കാരണങ്ങൾ. തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ M. മുരളീകൃഷ്ണൻ സംസാരിക്കുന്നു.

നാളെ രാവിലെ 7:15 കേൾക്കാം. ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന: യോസോ മൌരേ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ: 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം: 7:40 അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം: അലർജിയും ഹോമിയോപ്പതി ചികിത്സയും. ഡോക്ടർ ബാസിൽ യൂസഫ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര: ജി ശങ്കരക്കുറുപ്പിന്റെ ദിവസം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ശ്രീയുക്ത വർമ്മ. 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം, ജീവിതപാഠം. 7:55 കൊരമ്പയൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. 8:15 BRGCAJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി. രസമുകുളം. 8:20 രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 എന്റെ ഗാനം. അവതരിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തക രമ്യ ഗായത്രി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത്. ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി.

0: 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ഇസൈമഴി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ടത്. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം മടക്കം. രചനാ സംവിധാനം ശ്രീ കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നൻബണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. അറിയിപ്പ് സമാപിച്ചു.
1: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
2: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: ട്രെയിൻ സമയം.
3: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2269 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് 7 മിനിറ്റ് വൈകി 3:06 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05 1261 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗളദ്വീപ് എക്സ്പ്രസ് 4:23 1636 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4:01 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 5:06:11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
5: എന്നും രാവിലെ 8:03.
4: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: സമയം 3 മണി. ഇപ്പോൾ കേൾക്കാം
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: പ്രിയതര ഗീതങ്ങൾ.

നമസ്കാരം, ഞാൻ ജയൻ മുത്തേരി. എന്റെ പ്രിയപ്പെട്ട പാട്ടുകളിൽ എന്നെ ഏറെ ആകർഷിക്കാറുള്ളത് അതിലെ സംഗീതത്തിനും ആലാപനത്തിനും അപ്പുറം സാഹിത്യമാണ്. സാഹിത്യ ഭംഗി കൊണ്ട് ഏറെ സമ്പുഷ്ടമാണ് മലയാള സിനിമാ ഗാനങ്ങൾ. കാരണം മലയാളത്തിലെ മിക്ക ഗാനങ്ങളും രചിച്ചിരിക്കുന്നത് മികച്ച കവികൾ തന്നെയാണ്. മലയാളത്തിൽ പിന്നണി ഗാനമുള്ള ആദ്യ സിനിമ 1948 പുറത്തിറങ്ങിയ നിർമ്മലയാണ്. ഇതിലെ ഗാനങ്ങൾ രചിച്ചത് മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. അതിനാൽ മലയാളത്തിലെ ആദ്യ ഗാനരചയിതാവായിട്ട് നമുക്ക് ശങ്കരക്കുറുപ്പിനെ പരിഗണിക്കാം. തുടർന്ന് ഇങ്ങോട്ട് പി ഭാസ്കരൻ, വയലാർ, ഒ എൻ വി ശ്രീകുമാരൻ തമ്പി, കൈതപ്രം, ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങി റഫീഖ് അഹമ്മദിൽ എത്തി നിൽക്കുമ്പോൾ ആ കവി പരമ്പരയിൽ പിറന്ന കവിത തുളുമ്പുന്ന ഗാനങ്ങളെ കണ്ടെത്താൻ കഴിയും.

വെണ്ണുര വന്നു തലോടുമ്പോൾ തടശ്ശിലയലിയുകയായിരുന്നു. അമരം എന്ന ഭരതൻ സിനിമയുടെ കഥയിൽ നിന്നും കൈതപ്പുറം കടഞ്ഞെടുത്ത വരികൾ. അച്ഛൻ മകൾ ബന്ധത്തിന്റെ തീവ്രവികാരങ്ങൾ വീർപ്പുമുട്ടിച്ച ലോഹിതദാസിന്റെ തിരക്കഥയ്ക്ക് ഭരതന്റെ നിർദ്ദേശത്തിൽ ആഴ്ന്നിറങ്ങിപ്പോയ മമ്മൂട്ടി. ആ വേദനകളെ മുഖത്ത് ആവാഹിച്ച മമ്മൂട്ടിയും മനസ്സിലാവാഹിച്ച രവീന്ദ്രനും കണ്ഠത്തിലാവാഹിച്ച യേശുദാസും ഓരോ വരിയല്ല ഓരോ ശബ്ദ തരംഗവും അമൃത് പോലെ ആസ്വദിക്കുന്ന മലയാളത്തിലെ അപൂർവ ഗാനങ്ങളിൽ ഒന്നാണ് എനിക്കെന്റെ വികാര നൗകാ.

ഒരു കുഞ്ഞിന്റെ ജനനം മൂന്ന് പേരുടെ ജനനമാണ്. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഒരമ്മ ജനിക്കുന്നു, ഒരച്ഛൻ ജനിക്കുന്നു. നമ്മുടെ വളർച്ചയിൽ, ജീവിതയാത്രയിൽ തിരിച്ചറിഞ്ഞ ശാസ്ത്ര സത്യങ്ങൾ ആ കുഞ്ഞിന്റെ ആവശ്യത്തിൽ നമ്മൾ വിസ്മരിക്കുന്നു. കാഴ്ചയിലെ അമ്പിളിമാമൻ തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, കവികൾ പുകഴ്ത്തിയ സ്വർണ്ണ മയൂരമല്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞ ശേഷവും ഒരു കുഞ്ഞിന്റെ ജനനശേഷം അത് വീണ്ടും അമ്പിളിമാമനാകുന്നു. ആ മാമന്റെ ഉള്ളിൽ ഒരു മുയൽക്കുഞ്ഞുണ്ടാകുന്നു. ഉള്ളിൽ ആ കുഞ്ഞിനു വേണ്ടിയുള്ള മൗന ചിന്തകളിൽ അവന് നൽകാൻ വേണ്ടി ഇല്ലാത്ത എന്തൊക്കെയോ നമ്മൾ അന്വേഷിക്കുന്നു. പൂവച്ചൽ ഖാദറും ജോൺസണും ഒരുക്കിയ ഈ ഗാനം പോലെ.

വഴിപിരിഞ്ഞാലും പിരിയാതെ കൂടുന്ന ആശങ്കയാണ് പ്രണയം. ആ ആകുലതകളെ രണ്ടു വരിയിൽ ഒതുക്കിയിരിക്കുന്നു ONB കുറിപ്പ്. മറ്റൊന്നിനു പകരം വയ്ക്കാൻ മറ്റു പലതുമുണ്ടാകാം, പക്ഷേ പ്രണയം, അത് രണ്ടു പേർ ചേരുമ്പോൾ മാത്രമുണ്ടാകുന്ന മൂന്നാമത്തെ ഒരു അത്ഭുത ലോകമാണ്. മറ്റൊന്നുകൊണ്ടും പുനർനിർമ്മിക്കാൻ കഴിയാത്തതിനാൽ ആ ലോകത്തിന്റെ തകർച്ച തീരാ നഷ്ടമാകുന്നു, വേദനയാകുന്നു. കെ രാഘവൻ മാസ്റ്റർ ഈണം നൽകിയ ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ദാസേട്ടന്റെ ശബ്ദത്തിൽ ഒരു ധ്യാനത്തിലെന്ന വണ്ണം ഈ ഗാനം കേൾക്കും.

വേദന എന്തിനായി നീ മൂടിവെച്ചു എന്ന് ജാനകി പാടിയൊതുക്കുമ്പോൾ ആ മേഘത്തിൽ നിന്ന് വിണ്ണിലും കേൾക്കുന്നവരുടെ കണ്ണിൽ നിന്ന് മണ്ണിലും ഒരു തുള്ളി വീണേക്കാം.

അനുപല്ലവിയിലും ചരണത്തിലും ഒരേ വരികൾ രണ്ട് സ്ഥായിയിലായിട്ട് ആലപിച്ചിരിക്കുന്നു. അതാണ് സ്വർണമുകിലെ എന്ന അതിമനോഹര ഗാനം. ഈണത്തിന്റെ ഭാവന ജോൺസൺ, വരികളുടെ ഭാവന പി ഭാസ്കരൻ, ഭാവം പകർന്നത് എസ് ജാനകി. കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിലൂടെ സഞ്ചരിക്കുന്ന മേഘത്തെ വർണ്ണിച്ച ഭാസ്കര ഭാവന അപാരം തന്നെ. ഒരേ വരികളായിട്ടും ഈണം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ജോൺസൺ മൂക

സങ്കൽപ്പ ലോകത്തിലൂടെയുള്ള സഞ്ചാരം തന്നെയാണ് പ്രണയം നൽകുന്ന ഏറ്റവും വലിയ ആനന്ദം. മനോരാജ്യത്തിനെന്തർദ്ധരാജ്യം എന്ന ചൊല്ലുപോലെ പ്രിയപ്പെട്ടവർക്കു വേണ്ടിയൊരുക്കുന്ന മനക്കോട്ടകൾ എത്രയാണ്! 70കളിലെ കാമുകനല്ല, അതിനുശേഷമുള്ള ഏത് കാലത്തെയും കാമുകന്മാർ ഒരിക്കലെങ്കിലും മൂളാതിരിക്കില്ല. ഉദയം എന്ന ചിത്രത്തിൽ ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ശ്രീകുമാരൻ തമ്പിയുടെ എന്മന്ദഹാസം. എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ, എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനെ എന്ന് മാത്രം പല്ലവിയിൽ എഴുതിയിട്ട് പാട്ടിന്റെ അവസാനത്തിൽ മാത്രം നിന്നിൽ എന്നു ചേർത്ത ശ്രീകുമാരൻ തമ്പിയുടെ രചനാവൈഭവം ഈ ഗാനത്തെ കാമുക ഹൃദയങ്ങൾക്കുള്ള അപൂർവ സമ്മാനമായി ഇന്നും നിലനിർത്തുന്നു.

ഔസേപ്പച്ചന്റെ വയലിനും യേശുദാസിന്റെ നാദവും ഒ എൻ വിയുടെ വരികൾക്ക് ജീവൻ പകരാൻ മത്സരിക്കുന്ന ഒരു ഗാനമാണ് കാതോട് കാതോരത്തിലെ നീയൻ സർഗ സൗന്ദര്യമേ. പാട്ടിന്റെ അവസാന ഭാഗത്ത് മാത്രമാണ് ലതികയുടെ ശബ്ദം ചേരുന്നത്. ഔസേപ്പച്ചൻ സംഗീതം ചെയ്ത പാട്ടുകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ഒന്ന് ഉള്ളടക്കത്തിലെ പാതിരാമഴ ഏതോ ആണ്, മറ്റൊന്ന് ഈ ഗാനമാണ്.

മധുമുട്ടം രചിച്ച ഗാനം അല്ല കവിത. പാകത്തിൽ ഈണമിട്ട എം ജി രാധാകൃഷ്ണൻ. വിരിഞ്ഞാൽ മാത്രം കണ്ടേക്കാവുന്ന മഴവില്ല് പോലെ പൂർണമായ ഉറപ്പില്ലെങ്കിലും ജീവിതത്തെ പ്രതീക്ഷയോടെ നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗാനം. ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരിക്കുന്നതും ഒരു സുഖമായി അനുഭവിക്കുന്ന ഗാനം. വഴിതെറ്റി വന്നാരോ പകുതിക്ക് വെച്ചെന്റെ വഴിയെ തിരിച്ചുപോകുന്നു എന്ന് പാടി നിർത്തുമ്പോൾ നമ്മളിൽ അടിയുന്ന വികാരവും അതുതന്നെയല്ലേ?

0: ഒളിച്ചു പോകുന്നു എന്റെ വഴി, തിരിച്ചു പോകുന്നു.
1: യേശുദാസും ജാനകിയും ചേർന്നുള്ള യുഗ്മഗാനങ്ങൾക്ക് വല്ലാത്തൊരു സ്വരച്ചേർച്ചയാണ്. നിന്നിഷ്ടം എന്നിഷ്ടത്തിലെ ഇളം മഞ്ഞിൻ കുളിരുമായി ഉത്സവത്തിലെ ആദ്യ സമാഗമ ലജ്ജയിൽ മിടുമിടുക്കിയിലെ അകലെ അകലെ നീലാകാശം, അങ്ങാടിയിലെ കണ്ണും കണ്ണും, ചൂളയിലെ സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം തുടങ്ങിയ ഗാനങ്ങളെല്ലാം ആസ്വാദകർക്കിടയിൽ ഓളങ്ങൾ തീർത്തവയാണ്. ആ കൂട്ടത്തിൽപ്പെടുന്ന എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു പാട്ടാണ് അഹിംസയിലെ കാറ്റ് താരാട്ടം. സിനിമയിൽ കാണും പോലെ ഈ ഗാനം കേൾക്കുമ്പോൾ നമ്മളും ഓളങ്ങൾക്ക് മുകളിൽ കാറ്റ് വന്ന് താരാട്ടുന്ന തോണിയിലിരിക്കുന്ന സുഖം അനുഭവിക്കും.

സകല കലാവല്ലഭൻ കമൽഹാസന്റെ നൃത്തച്ചുവടുകൾ, ശ്രീകുമാരൻ തമ്പിയുടെ വരികളെ തുളുമ്പിക്കുന്ന ഇളയരാജയുടെ സംഗീതം, തുടിച്ചുപാടുന്ന ജയചന്ദ്രനും മാധുരിയും, ഇത്രയും കേട്ടാൽ നിങ്ങൾക്കറിയാം ആ ഗാനം ഏതാണെന്ന്. മെലഡികളോടാണ് ഏറെ ഇഷ്ടമെങ്കിലും ചില ചടുലതാളങ്ങളുള്ള ഗാനങ്ങൾ അറിയാതെ എന്റെ ശരീരത്തിലേക്ക് പടർന്നു കയറും. സാഗരസംഗമത്തിലെ ഈ ഗാനം അത്തരത്തിൽ കേൾക്കുന്ന മാത്രയിൽ ശരീരത്തിലെ ഓരോ അണുവും നൃത്തം ചെയ്യുന്ന പ്രതീതി ജനിപ്പിക്കും.

വിജനതയിൽ പാതിവഴി തീരുന്നു, ചൊരിമണലിൽ വീണ് വെയിലാറുന്നു. കാവ്യപാരമ്പര്യമുള്ള മലയാള ഗാനശാഖയുടെ കണ്ണിപൊട്ടാതെ കാത്തുസൂക്ഷിക്കുന്നു റഫീഖ് അഹമ്മദ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അത്രയും പ്രിയതരമായി കരുതുന്ന ഗാനങ്ങൾ എനിക്ക് വിരളമാണ്. ഈ ഗാനത്തിന്റെ വരികളും ഒപ്പം ഗോപി സുന്ദറിന്റെ ഈണത്തിന് ശ്രേയാ ഘോഷാലിന്റെ ആലാപനവും ഏറെ മികച്ചത് തന്നെയെന്ന് പറയാതെ വയ്യ.

മൗനത്തിലൊതുങ്ങാത്ത ഭാവമുണ്ടോ? ഭാവഗീതമുണ്ടോ? മൊഴികളുണ്ടോ? പറഞ്ഞ വാക്കുകൾ അതിന്റെ അർത്ഥം മാത്രം നൽകുമ്പോൾ പറയാത്ത മൗനം എല്ലാ മാനസിക വികാരങ്ങളെയും കൂട്ടിച്ചേർക്കുന്നുണ്ട്. വാചാലമായ ഒരു വസന്തകാലത്തിൽ നിന്നും മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് വീണുപോകുന്ന വിടപറയലിന്റെ അവസാന നിമിഷം അനുഭവിച്ച ഏതൊരാൾക്കും ഈ ഗാനം ഒരു നൊമ്പരമായിരിക്കും. അയിത്തം എന്ന ചിത്രത്തിൽ ONV എം ജി രാധാകൃഷ്ണനും ഒരുക്കി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനരംഗം കാണുമ്പോൾ ഞാൻ പത്മരാജന്റെ ലോല എന്ന കഥയിലെ അവസാന വരികൾ ഓർത്തുപോകും. ഇനി കാണുക എന്നൊന്നുണ്ടാകില്ല, ഞാൻ മരിച്ചതായി നീയും നീ മരിച്ചതായി ഞാനും കണക്കാക്കുക, ചുംബിച്ച ചുണ്ടുകൾക്ക്

0: പ്രിയതര ഗാനങ്ങൾ തീരുന്നില്ല. ഓരോ കാരണത്താൽ ഓരോ ഗാനവും പ്രിയപ്പെട്ടതാണ്. മറ്റൊരവസരത്തിൽ കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഇപ്പോൾ വിട പറയുന്നു.
1: ആകാശവാണി മഞ്ചേരി FM അവതാരകൻ ജയൻ മുത്തേരി അവതരിപ്പിച്ച പ്രിയതര ഗീതങ്ങളാണ് കേട്ടത്. നിർവഹണം മുനീർ ആമയൂർ.

സമയം 3 മണി കഴിഞ്ഞ് 54 മിനിറ്റും 10 സെക്കൻഡും. സേവന വാർത്തകൾ. മലമ്പുഴ വനിതാ ITIയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. താൽപര്യമുള്ളവർ ഈ മാസം 16 വൈകിട്ട് 4 അപേക്ഷകൾ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പറുണ്ട്: 9496 9402 74. മറ്റൊരു നമ്പർ 8089 52 13 97. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9496 9402 74, 8089 52 1397.

കോഴിക്കോട് റീജിയണൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത മുന്നാക്ക സമുദായങ്ങളിൽ ഉൾപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഈ മാസം 31-നകം രജിസ്ട്രേഷനോടൊപ്പം കൂട്ടിച്ചേർക്കണം. ഫോൺ നമ്പറുണ്ട്: 0495-2376-179. നമ്പർ ഒരിക്കൽ കൂടി: 0495-2376-179. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. ഇതിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം.

നിലമ്പൂർ ഐ ടി ഡി പിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്തറ സി ടി സി ടൈലറിംഗ് സെന്ററിൽ 2026-28 വർഷത്തേക്ക് തയ്യൽ പരിശീലനത്തിന് പട്ടികവർഗ്ഗക്കാരായ യുവതികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 18-35 പ്രായമുള്ള 8-ാം തരം പാസായ പട്ടികവർഗ്ഗക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം. കോഴ്സിന്റെ കാലാവധി 2026 ജൂൺ 1 മുതൽ 2028 മെയ് 31 വരെ ആയിരിക്കും. താൽപര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഈ മാസം

18:00 നിലമ്പൂർ ITDP ഓഫീസിലോ CTC ചുങ്കത്തറയിലോ ലഭ്യമാക്കണം. ഫോൺ നമ്പറുണ്ട് 04-931-220-315. നമ്പർ ഒരിക്കൽ കൂടി 04931-220-315.

0: FM പ്രധാന വാർത്തകൾ.
1: ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സേവനം കാഴ്ചവച്ച 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ ചുമതലയേൽക്കും. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.
0: FM പ്രധാന വാർത്തകൾ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
10: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
11: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
12: 7:45.
13: അതിനെന്താ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
11: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
14: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
15: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
16: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
16: കുഞ്ഞിന് കാവലായി.
7: അലോഹ ഹോസ്പിറ്റൽ.
17: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1661, പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05, 1-2-6-1-7 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗളാദ്വീപ് എക്സ്പ്രസ് 4:23, 1-6-3-0-6 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 1-6-3-4-6 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 എത്തിച്ചേരും.
17: ട്രെയിൻ സമയം.
1: പ്രിയമുള്ളവരെ, സമയം 4:02:12 സെക്കൻഡുമായിരിക്കുന്നു.

ഇന്ന് മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനം. വിളക്കേന്തിയ വനിത, അല്ലെങ്കിൽ ദ ലേഡി വിത്ത് ദ ലാംപ് എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് ഈ ദിനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ആരോഗ്യ പരിപാലന രംഗത്ത് നഴ്സുമാർ നൽകുന്ന നിസ്തുലമായ സേവനങ്ങളും അവരുടെ കഠിനാധ്വാനത്തെയും കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ലോകത്തിന് സാന്ത്വനമേകുന്ന എല്ലാ നഴ്സുമാർക്കും ഹൃദയം നിറഞ്ഞ നഴ്സസ് ദിനാശംസകൾ ഇന്നത്തെ 4 മണിപ്പൂക്കളിലൂടെ നമുക്ക് നേരാം.

0: നോട്ട്സ് തയ്യാറാക്കാനായി ഇനി ലൈബ്രറികളിൽ പോയി മണിക്കൂറുകൾ ചെലവഴിക്കേണ്ട കാര്യമില്ല. ഇവിടെയും സഹായത്തിനായി ഒരു AI ടൂളുണ്ട്, നോട്ട്ബുക്ക് എല്ലാം. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നു മുനീർ ആമയൂർ.
1: ഗൂഗിളിന്റെ മനോഹരമായ ഒരു AI ടൂളാണ് നോട്ട്ബുക്ക് എല്ലാം. നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിച്ച് തുടങ്ങുവാനായി വലിയ സാങ്കേതിക അറിവൊന്നും ആവശ്യമില്ല. വളരെ ലളിതമാണ് ഇതിന്റെ രീതി. നോട്ട്ബുക്ക് എല്ലാം .google.com എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നോട്ട്ബുക്ക് എല്ലാം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലും മതി. സാധാരണ നിങ്ങൾ ഉപയോഗിക്കാറുള്ള ജിമെയിൽ ID ഇല്ലേ, അതുപയോഗിച്ച് തന്നെ ഇതിലും ലോഗിൻ ചെയ്യാം. അവിടെ ന്യൂ നോട്ട്ബുക്ക് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഒരു പേര് നൽകുന്നതോടെ നിങ്ങളുടെ ആദ്യത്തെ നോട്ട്ബുക്ക് ഡിജിറ്റൽ സഹായി തയ്യാർ. ഇനി ഇതിലേക്ക് വിവരങ്ങൾ എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്ന് പറയാം. നോട്ട്ബുക്ക് എല്ലാമിന്റെ വലിയ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഓരോ നോട്ട്ബുക്കിനോടും ചാറ്റ് ചെയ്യാം. എവിടെ നിന്നെങ്കിലും അല്ല നിങ്ങൾക്ക് ഉത്തരം തരിക, മറിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സോഴ്സുകളിലെ ആ സോഴ്സുകളിൽ പറയുന്ന വിവരങ്ങൾ വെച്ചാണ് നിങ്ങൾക്ക് ഉത്തരം നൽകുക. അതുകൊണ്ട് തന്നെ ആധികാരികമായ നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള ഉത്തരങ്ങൾ ലഭിക്കും എന്നുറപ്പ്. എങ്ങനെയാണ് സോഴ്സുകൾ ചേർക്കേണ്ടത് എന്ന് പറയാം. നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെയുള്ള PDF ഫയലുകൾ, ഗൂഗിൾ ഡോക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് ലിങ്കുകൾ തുടങ്ങിയവ നേരിട്ട് അപ്ലോഡ് ചെയ്യാം. ആഡ് സോഴ്സ് ബട്ടൺ അമർത്തി ഫയലുകൾ സെലക്ട് ചെയ്താൽ മതി. നിമിഷ നേരം കൊണ്ട് ആ പുസ്തകത്തിലെ മുഴുവൻ വിവരങ്ങളും നോട്ട്ബുക്കെല്ലാം വായിച്ച് പഠിക്കും. ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാജിക് തുടങ്ങുകയായി. അവിടെ കാണുന്ന ചാറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഉദാഹരണത്തിന്, ഈ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ലിസ്റ്റ് ചെയ്യും. ഇനി അത് ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് എന്ന് കരുതുക. നിങ്ങൾക്ക് ചോദിക്കാം, ലിസ്റ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട വർഷങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ലിസ്റ്റ് ചെയ്യപ്പെടും. വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾക്ക് ഒരു പ്രത്യേക ശാസ്ത്ര വിഷയം പഠിക്കുന്നത് പ്രയാസകരമാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്ക് എല്ലാമിനോട് പറയാം, ഇതിലെ സങ്കീർണമായ ഭാഗങ്ങൾ എനിക്കൊന്ന് ലളിതമായി വിവരിച്ചു തരാമോ എന്ന്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ നോട്ട്ബുക്ക് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ നൽകിയ ഫയലുകളിൽ ഇല്ലാത്ത ഒരു കാര്യവും ഇത് പറയില്ല എന്നതാണ്. അതോടൊപ്പം ഏത് പേജിൽ നിന്നാണ് ഇത് എടുത്തത് എന്ന സൂചന, അതായത് സൈറ്റേഷനും AI നൽകും. ഇത് മാത്രമല്ല കേട്ടോ നോട്ട്ബുക്ക് എല്ലാമിന്റെ ഉപയോഗം, ഒരുപാട് ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ് നോട്ട്ബുക്ക് എല്ലാം. എന്തായാലും ഉപയോഗിച്ച് തുടങ്ങുവാൻ ഇത്രമാത്രം പോരെ, എങ്കിൽ വേഗം ഡൗൺലോഡ് ചെയ്ത് പ്രയോജനപ്പെടുത്തിക്കൊള്ളൂ.

0: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
2: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: പോലീസ്?
7: മിസ് സീമ?
6: അതെ.
7: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
6: എന്തിന്? പക്ഷെ ഞാൻ
7: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
6: ഡിജിറ്റൽ അറസ്റ്റ്?
7: 100,000 തന്നാൽ വിട്ടേക്കാം.
6: ഇത്രയും പൈസയോ?
7: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
6: നീയാ ജയിലിൽ പോവാൻ പോന്നേ?

0: നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
5: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോൾ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ടംകണ്ടിയിൽ.
7: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറന്റ് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണങ്കണ്ടിയിൽ.
3: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സിമിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
6: കാർഷിക ജില്ലയിൽ ഗുഡ എന്ന ഉൾനാടൻ ഗ്രാമത്തിലൂടെയുള്ള ഒരു യാത്രയുടെ ചൂടുള്ള ഓർമ്മ ഇപ്പോഴും മനസ്സിലുണ്ട്. മരുഭൂമി പടർന്നു പിടിച്ചുറങ്ങുന്ന പ്രദേശങ്ങളിലൊന്ന്. അവിടുത്തെ കർഷകരോട് ഒരു ദ്വിഭാഷയുടെ സഹായത്തോടെ സംസാരിക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് അറിയാനുള്ള അവരുടെ ആകാംക്ഷയ്ക്ക് മറുപടിയായി ഇന്ത്യയുടെ ഭൂപടം നിവർത്തി കേരളത്തെ തൊട്ടു കാണിച്ച് പറഞ്ഞുകൊടുക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ വലിയ ആലോചനകളൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞുപോയി, ഞങ്ങൾക്ക് 44 നദികളുണ്ടെന്ന്. ഇത് കേട്ടയുടനെ കൂട്ടത്തിലുള്ള കർഷകകാരനവരായ ഖൂംസിംഗ് പറഞ്ഞു, നിങ്ങളുടെ 44 നദികളിൽ ഒരെണ്ണം ഞങ്ങൾക്ക് തരുമോ? എങ്കിൽ ഞങ്ങൾ ഈ മണ്ണിനെ സ്വർഗമാക്കി മാറ്റാം. ഒരു തമാശ ചോദ്യമാണെങ്കിലും ജലസമൃദ്ധിയുടെ അഹങ്കാരത്തിൽ പുളയ്ക്കുന്ന ഓരോ മലയാളിയോടുമുള്ള ചോദ്യമായിരുന്നു അത്. രാജസ്ഥാനെ പോലെ ജലക്ഷാമത്തിന്റെ കൊടിയ ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഭൂരിപക്ഷം മലയാളികളും വെള്ളത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞവരല്ല. അതുകൊണ്ടുതന്നെ വെള്ളം പാഴാക്കിക്കളയാൻ നമുക്ക് യാതൊരു വിഷമവുമില്ല. ജീവനിലവാരം വർദ്ധിച്ചു വരുന്നതോടൊപ്പം ആഡംബരം വർദ്ധിക്കുകയും ജലവിനിയോഗത്തിൽ യാതൊരു വിവേചന ബുദ്ധിയും പ്രകടിപ്പിക്കാത്ത ജീവിത സമ്പ്രദായത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജലസാക്ഷരതയുടെ ബാലപാഠങ്ങൾ നാം ആദ്യം തൊട്ട് തുടങ്ങേണ്ടിയിരിക്കുന്നു. ജലസാന്നിധ്യം കൊണ്ട് നീലഗ്രഹമായി വിശേഷിപ്പിക്കുന്ന ഭൂമിയിൽ 97% ഉപ്പുവെള്ളമാണെന്നും 0.33% മാത്രമേ ശുദ്ധജലമുള്ളൂ എന്നും അറിയുമ്പോഴാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഭൂമിയിൽ എത്രമാത്രം വിലപിടിച്ചതാണെന്ന് മനസ്സിലാവുക. ഈ ശുദ്ധജലം ഭൂമിയിൽ ആളുകൾക്ക് ഇന്ന് കിട്ടാകനെയാണെന്നും നാം അറിയേണ്ടതുണ്ട്. കേരളത്തിന്റെ ജലലഭ്യത കാലവർഷത്തെ ആശ്രയിച്ചാണെന്ന പ്രാഥമിക ജ്ഞാനം ഇല്ലാതെ പോയതാണ് ജലക്ഷാമത്തിന്റെ അടിസ്ഥാന കാരണം. നേരിയ വ്യതിയാനങ്ങൾ ഉണ്ടായി എന്നല്ലാതെ മഴയിൽ ഗണ്യമായ കുറവ് സംഭവിക്കാതിരുന്നിട്ടും ജലദൗർലഭ്യം വർദ്ധിക്കാനുള്ള കാരണം പലരും തിരിച്ചറിയുന്നില്ല. ജലം ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനെയോ മറ്റ് ഏജൻസികളെയോ ഏൽപ്പിച്ച് നമുക്ക് ഒഴിഞ്ഞുനിൽക്കാൻ കഴിയില്ല. ഓരോ വ്യക്തികൾക്കും ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. കാലവർഷം, തുലാവർഷം, വേനൽമഴ എന്നിങ്ങനെ കേരളത്തിൽ ഒരു വർഷം ആകെ പെയ്യുന്ന 300 സെന്റിമീറ്റർ മഴ 126 ദിവസം കൊണ്ടാണ് ലഭിക്കുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ 126 ദിവസം കൊണ്ട് ലഭിക്കുന്ന മഴവെള്ളം 365 ദിവസത്തേക്ക് കരുതി വയ്ക്കണമെന്ന വിവേകം നമുക്കുണ്ടാവണം എന്നർത്ഥം. കുറഞ്ഞ ദിവസം കൊണ്ട് ശക്തമായി പെയ്യുന്ന മഴവെള്ളത്തെ കുത്തനെയുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വളരെ പെട്ടെന്ന് ഒഴുക്കി അറബിക്കടലിൽ എത്തിക്കുന്നു. ഈ മഴവെള്ളത്തെ നാം എങ്ങനെ പരിപാലിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും കേരളത്തിന്റെ ജലലഭ്യത. എന്നാൽ ജലം പാഴാക്കിക്കളയുന്ന കാര്യത്തിൽ നാം വളരെ മുമ്പിലാണ്. അതുകൊണ്ട് ജലക്ഷാമം പരിഹരിക്കാൻ നാം ആദ്യം പഠിക്കേണ്ടത് ജലപരിപാലനമാണ്, പിന്നെ മിതവ്യയവും. ഒഴുകുന്ന മഴവെള്ളത്തെ മണ്ണിൽ പരമാവധി പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. മരങ്ങളും കുന്നുകളും വയലും പറമ്പും തെങ്ങിൻ തടങ്ങളും കുളങ്ങളും ചതുപ്പുകളുമെല്ലാം വെള്ളത്തെ മണ്ണിൽ പിടിച്ചു നിർത്താനുള്ള പ്രകൃതി സംവിധാനങ്ങളാണ്. ഇവയെല്ലാം നിലനിർത്തിയും പറമ്പുകളിൽ വരമ്പിട്ടും കുഴികളുണ്ടാക്കിയും മഴവെള്ളത്തെ പരമാവധി മണ്ണിൽ താഴാൻ അനുവദിക്കണം. മരങ്ങൾ നട്ടും ചെടികൾ വെച്ചുപിടിപ്പിച്ചും നീരൊഴുക്കിനെ കഴിയുന്നത്ര സാവകാശത്തിലാക്കാം. വീടുകളിലെ മേൽക്കൂരകളിൽ നിന്ന് പാഴായിപ്പോകുന്ന മഴവെള്ളത്തെ കിണറുകളിലേക്ക് കുഴൽ വഴി തിരിച്ചുവിട്ട് റീചാർജ് ചെയ്യാം. കിണറുകളിൽ വേനൽക്കാലത്ത് ജലവിതാനം കുറയുന്നത് ഒരളവ് വരെ ഇങ്ങനെ പരിഹരിക്കാം. ജലസംഭരണികൾ നിർമ്മിച്ച് കരുതി വയ്ക്കാം. ഭൂമിയിലെ അമൂല്യമായ നിധിയാണ് ജലമെന്ന ബോധത്തോടെ ഓരോ തുള്ളി വെള്ളത്തെയും കരുതണം. വിവേകത്തോടെ ജലവിനിയോഗം ശീലിക്കണം. കമ്പോളത്തിലെ കാശു കൊടുത്തു വാങ്ങുന്ന കുപ്പിവെള്ളത്തിന്റെ നിരക്ക് വെച്ചെങ്കിലും ഇടയ്ക്ക് ഒന്ന് മനസ്സിൽ കൂട്ടിനോക്കുന്നത് നന്ന്. വീടുകളിൽ നിന്ന് നമ്മുടെ മക്കൾ ചെറുപ്പം തൊട്ട് ജലസംരക്ഷണത്തിന്റെ മൂല്യപാഠങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട്. 2 സെക്കൻഡ് കൂടുമ്പോൾ ഓരോ തുള്ളി വെള്ളം ലീക്കായി ഇറ്റുവീഴുന്ന ഒരു ടാപ്പിൽ നിന്ന് 1 മിനിറ്റിൽ 30 തുള്ളി വെള്ളം നഷ്ടപ്പെടും. അപ്പോൾ 1 മണിക്കൂറിൽ, 1 ദിവസം, 1 മാസം, 1 വർഷം, ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോഴാണ് വെള്ളം പാഴായിപ്പോകുന്നതിന്റെ വലുപ്പം നമ്മെ ഞെട്ടിപ്പിക്കുക. ഒരുപക്ഷെ ലീക്ക് ചെയ്യുന്ന ടാപ്പ് ഒന്ന് മുറുക്കുകയോ ചെറിയ റിപ്പയർ നടത്തുകയോ മാത്രമേ വേണ്ടിവരികയുള്ളൂ. മുംബൈയിലെ ആബിദ് സുർത്തി എന്ന 77-കാരൻ നയിക്കുന്ന ഒറ്റയാൾ പ്രസ്ഥാനമായ ഡ്രോപ്പ് ഡെഡ് ഫൗണ്ടേഷൻ ഈ സന്ദേശമാണ് നൽകുന്നത്. ഗംഗയും യമുനയും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓരോ ചെറുനീർ തുള്ളികളെയെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കാമെന്ന് ഓരോ തുള്ളി വെള്ളത്തിന്റെയും വില പഠിപ്പിച്ചുകൊണ്ട് എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായ ആബിദ്

0: തുർത്തി സഞ്ചരിക്കുന്നു. മുംബൈയിലെ തെരുവീഥികളിലൂടെ ഞായറാഴ്ചകളിൽ അലഞ്ഞ് വീടുകളിൽ കയറി ചെന്ന് ലീക്ക് ചെയ്യുന്ന ടാപ്പുകൾ സൌജന്യമായി നന്നാക്കിക്കൊടുത്ത് ഓരോ തുള്ളി വെള്ളത്തിന്റെ മൂല്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം. കവി ബയറിന്റെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചാൽ മാത്രമേ മനുഷ്യന് വെള്ളത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാകൂ.
1: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05 ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: ചേട്ടാ, ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ, ഇനി എസിയുടെയും വില കൂടും.
3: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസിയിൽ നിന്നും നല്ല ബ്രാൻഡഡ് എസികൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
2: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ എസി വാങ്ങാം.
4: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി.
4: അലോഹ ഹോസ്പിറ്റൽ.
6: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-യിലുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
7: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
8: Kia, movement that inspires.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
9: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ഒരുപാട് പണിയെടുക്കുന്നുണ്ട് ശരീരത്തിലെ ഈ ആന്തരാവയവം. 500-ലധികം സുപ്രധാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. കരളിനെ ബാധിക്കുന്ന ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ച് സംസാരിക്കുന്നു തിരൂർ ഗവൺമെന്റ് ജില്ലാ ഹോസ്പിറ്റലിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ.
1: അടുത്ത കാലത്ത് കേരളത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ 40 മുതൽ 50% വരെ ആളുകൾക്ക് ഫാറ്റി ലിവർ ഡിസീസ് ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കരളിലെ കോശങ്ങളിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥയാണ്. കരളിലെ ഓരോ കോശവും ഒരു ദിവസം ഏകദേശം 500 ജൈവ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഒരാളുടെ ജീവൻ നിലനിർത്തുന്നത്. ഇങ്ങനെ ഈ കോശങ്ങളിൽ കൊഴുപ്പ് അടിയുന്നത് കൊണ്ട് അതിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും അത് ഒരു രോഗാവസ്ഥയിലേക്ക് നീങ്ങുകയുമാണ് ചെയ്യുന്നത്. ഫാറ്റി ലിവർ 3-4 സ്റ്റേജിലൂടെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. ആദ്യം കൊഴുപ്പ് കോശങ്ങളിൽ അടിയുന്നതിനെ സ്റ്റിയറ്റോസിസ് എന്നും അത് നീർക്കെട്ടാകുമ്പോൾ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നും, കുറച്ചു കഴിഞ്ഞാൽ അത് കരളിൽ ചെറിയ ചുരുക്കം ആരംഭിക്കുകയും അതിനെ ഫൈബ്രോസിസ് എന്നും, തുടർന്ന് സിറോസിസ് എന്ന അവസാന സ്റ്റേജിലേക്കും കടക്കുകയാണ് പതിവ്. ഈ ഓരോ സ്റ്റേജിലും ഇതിന്റെ ചികിത്സ വ്യത്യസ്തമാണ്. എന്തൊക്കെയാണ് ഫാറ്റി ലിവർ ഡിസീസിന്റെ ലക്ഷണങ്ങൾ? സാധാരണ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട് എന്ന് സ്കാനിങ് റിപ്പോർട്ട് വരുന്നത്. അതായത് ഇതിന് തുടക്കത്തിൽ യാതൊരുവിധ രോഗലക്ഷണങ്ങളും ഉണ്ടാവുകയില്ല. ഇതൊരു സിറോസിസ് എന്നൊരു സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് കാലിലെ നീരോ അല്ലെങ്കിൽ വൈറൽ നീര് മുതലായവ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സൈലന്റ് ആയിട്ടുള്ള ഡിസീസാണ്. ടെസ്റ്റുകൾ കൂടാതെ ഫാറ്റി ലിവർ അതിന്റെ ഏർലി സ്റ്റേജസിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഇനി ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഇതൊരു ജീവിതശൈലി രോഗമാണ്. അമിതവണ്ണം, വ്യായാമത്തിലെ കുറവ്, അമിതമായി മധുരം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത്, പ്രമേഹം, പ്രഷർ, തൈറോയ്ഡ് ഡിസീസ് മുതലായവയുടെ കൃത്യമായ ചികിത്സയിലെ കുറവ് എല്ലാം ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ കാരണമാകുന്ന ഘടകങ്ങളാണ്. എങ്ങനെയാണ് ഫാറ്റി ലിവർ ഡിസീസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അൾട്രാസോണോഗ്രാം അഥവാ വയറിന്റെ ഒരു സ്കാൻ ചെയ്താൽ പലപ്പോഴും നമുക്ക് ഫാറ്റി ലിവർ ഡിസീസ് കണ്ടെത്താൻ കഴിയും. ഇതുകൂടാതെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതിൽ തന്നെ SGPT എന്ന ടെസ്റ്റ് ചെയ്യുക വഴി ഇത് ലിവറിൽ ഒരു നീർക്കെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിനു പുറമെ അതിനൂതന ടെസ്റ്റായ ഫൈബ്രോസ്കാൻ വഴി ലിവറിന്റെ സ്റ്റിഫ്നെസ് നമുക്ക് അളക്കാൻ കഴിയുകയും അതുവഴി ഇത് ഫാറ്റി ലിവറിന്റെ ഏത് സ്റ്റേജിലാണുള്ളതെന്ന് കൃത്യമായി നിർണ്ണയിക്കാനും നമുക്ക് സാധിക്കും. ഇനി എന്തൊക്കെയാണ് ഫാറ്റി ലിവർ ഡിസീസിന്റെ ട്രീറ്റ്മെന്റ്? ഇതിന്റെ ആദ്യഘട്ടം ജീവിതശൈലിയിലുള്ള നിയന്ത്രണം തന്നെയാണ്. അമിത വണ്ണം കുറയ്ക്കുക, റെഗുലറായി എക്സസൈസ് ചെയ്യുക. അമിത വണ്ണം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10% വെയിറ്റ് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കുറയ്ക്കണം. അതായത് 80 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 8 കിലോ നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. വ്യായാമം 45 മിനിറ്റോളം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ നിങ്ങൾ പ്രമേഹ രോഗി അല്ലെങ്കിൽ പ്രഷർ, കൊളസ്ട്രോൾ ഉള്ളവരോ തൈറോയ്ഡ് ഡിസീസ് ഉള്ളവരോ ആണെങ്കിൽ അതിന്റെ കൃത്യമായ ചികിത്സ ഫാറ്റി ലിവർ രോഗം മോശമാവാതിരിക്കാൻ സഹായിക്കും. ഇനി സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന സ്റ്റേജിലാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിലവിൽ മരുന്നുകൾ ലഭ്യമാണ്. ഇതുവഴി നമുക്ക് ഇതിന്റെ ഒരു സ്റ്റേജ് മോശമാവാതെ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കും.
2: NES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
5: എന്നും രാവിലെ 7 മണിക്ക്
4: പരിപൂർണ പരിശോധന.

0: വരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ AC വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
4: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
5: നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
0: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
6: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
7: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
6: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
9: Kia, movement that inspires.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
3: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
8: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
9: ചൂടിന് ചെറുക്കാൻ ഏസി വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ACകളുടെ കേരളത്തിലെ

ഉള്ള മണ്ണുകൾക്ക് ഉപകാരപ്രദമാണ്. കേരളത്തിലെ അമ്ലത്വമുള്ള മണ്ണിൽ വളരുന്ന ദീർഘകാല വിളകളായ റബ്ബർ, തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, കശുമാവ് മുതലായവയ്ക്ക് ഈ വളം മതിയാകും. ഈ വളം രാജ്ഫോസ്, മുസിരിഫോസ് എന്നീ പേരുകളിൽ ലഭിക്കാറുണ്ട്. പ്രകൃതിയിലെ പാറ പൊടിഞ്ഞു ഉണ്ടാകുന്നതിനാൽ ജൈവകൃഷിയിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത വളമെന്ന് പറയുന്നത് അമോണിയം സൾഫേറ്റ്. അതിൽ 21% നൈട്രജനും 24% സൾഫറും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ആരോഗ്യത്തിന് സഹായകമായ ഒന്നാണ് അമോണിയം സൾഫേറ്റ്. യൂറിയയെ അപേക്ഷിച്ച് നൈട്രജൻ നഷ്ടം കുറവാണിതിൽ. മണ്ണിൽ നേരിട്ട് ചേർക്കുക. അടിസ്ഥാന വളമായി നടീൽ സമയത്തും നടീൽ കഴിഞ്ഞ് 20-25 ദിവസവും കതിരിടുന്നതിനു മുൻപ് 40 കിലോ ഒരു ഏക്കർ എന്ന അളവിൽ നൽകാവുന്നതാണ്. അതേപോലെ ഫാക്ടം ഫോസ്, അതിൽ 20% നൈട്രജനും 20% ഫോസ്ഫറസും എന്നാൽ 13% സൾഫറുമാണ് അടങ്ങിയിരിക്കുന്നത്. പൊട്ടാഷ് വളം ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകമായി പൊട്ടാഷ് വളം ഇട്ടുകൊടുക്കേണ്ടതാണ്. ഫോസ്ഫറസ് എളുപ്പത്തിൽ ലഭ്യമാകുന്ന രൂപത്തിൽ ചെടികൾ വേഗത്തിൽ സ്വീകരിക്കുന്ന ഒരു വളമാണ് ഫാക്ടം ഫോസ്. അടിവളമായി നൽകാം. പച്ചക്കറികൾക്ക് 50 മുതൽ 100 കിലോ ഒരു ഏക്കറിന് നൽകാവുന്നതാണ്. വിളയനുസരിച്ച് ഇതിന്റെ അളവുകളിൽ വ്യത്യാസം വരും. വാഴയ്ക്ക് 100 മുതൽ 150 ഗ്രാം ഒരു ചെടിക്ക് എന്നുള്ള നിലയിൽ ഇട്ടുകൊടുക്കാവുന്നതാണ്. തെങ്ങ് കൃഷിക്ക് 500 ഗ്രാം മുതൽ 1 കിലോ ഒരു ചെടിക്ക് ഒരു വർഷം വേണ്ടിവരും.

0: എന്തിനും ഏതിനും അലർജിയുള്ളവരെ കണ്ടിട്ടില്ലേ? ദുഷ്കരമായൊരു അവസ്ഥയാണത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് മാറ്റുവാൻ കഴിയുമെന്ന് പറയുന്നു പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബാസിൽ യൂസഫ്.
1: അലർജി രോഗത്തെ വീട്ടിലിരുന്നു മാറ്റുവാൻ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മളുടെ വ്യക്തിശുചിത്വവും നമ്മൾ ഇടപെടുന്ന സ്ഥലത്ത് പൊടിപടലങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ വീട്, വിശിഷ്യ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന നമ്മളുടെ ബെഡ്റൂം വൃത്തിയാക്കി വെക്കുക. അടിച്ചു വാരുന്നവരോടെല്ലാം ഞാൻ പറയാറുള്ളത് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി മാസ്ക് ഉപയോഗിച്ചാൽ മാത്രം പോരാ, ചിലന്തി വല പോലെയുള്ളവ തട്ടുമ്പോൾ നീളൻ കോലുകൾ ഉപയോഗിക്കുക. ചൂല് പോലെയുള്ളവ ഉപയോഗിക്കുമ്പോഴും നീളൻ കോലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പൊടി മൂക്കിലേക്ക് ആവാതിരിക്കാൻ സഹായകരമായിരിക്കും. അതോടൊപ്പം തന്നെ അടിച്ചു വാരുന്നവർ പരമാവധി വെള്ളം തെളിച്ചുകൊണ്ട് അടിച്ചു വാരുകയാണെങ്കിൽ അനാവശ്യമായി പൊടി പാറുന്നതും അത് മൂക്കിലേക്ക് എത്തുന്നതും തടയാൻ സാധിക്കും. കൊച്ചുകുട്ടികളെല്ലാം ഉള്ള വീടാണെങ്കിൽ അവർ കിടക്കുന്ന ഇടം, വിശിഷ്യ കട്ടിലിന്റെ അടിഭാഗം, അവർ കിടക്കുന്ന മുറിയിലെ അലമാരയുടെ മുകൾ ഭാഗം, ഫാനിന്റെ ലീഫുകൾ, എസിയുടെ ഫിൽറ്ററുകൾ, ഇതെല്ലാം വൃത്തിയാക്കൽ അനിവാര്യമാണ്. പലപ്പോഴും നമ്മൾ നമ്മളുടെ റൂമുകൾ വൃത്തിയാക്കും, എന്നാൽ കട്ടിലിനടിയിലോ എസിയുടെ ഫിൽറ്ററോ ഫാനിന്റെ ലീഫുകളോ ശരിയാക്കാതിരിക്കുന്ന കാരണത്താൽ ഫാൻ തിരിയുമ്പോൾ അലമാരക്കു മുകളിലും മറ്റുമെല്ലാമുള്ള പൊടി നമ്മളുടെ മൂക്കിലേക്കാവുകയും അതിലൂടെ രാവിലെ എണീക്കുമ്പോഴേക്കും തുമ്മൽ തുടങ്ങുകയും ചെയ്യാറുണ്ട്. പലരിലും വിറ്റാമിൻ ഡിയുടെ കുറവ് കാരണം അലർജി രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് വരുന്നത് കാണാറുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടി വെയില് കൊള്ളുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അലർജി വരാതിരിക്കാൻ നന്നായിട്ട് ശുദ്ധവായു കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നന്നായി വൃക്ഷങ്ങളുള്ള സ്ഥലങ്ങളിൽ, പൂന്തോട്ടങ്ങളിൽ, ശുദ്ധവായു കിട്ടുന്ന സ്ഥലങ്ങളിൽ നമ്മളുടെ സായാഹ്നങ്ങൾ ചിലവഴിക്കുന്നത് ഏറെ നല്ലതാണ്. അലർജി ഉള്ള ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന വളരെ ലളിതമായ ഭക്ഷണത്തിലെ നിർദ്ദേശങ്ങൾ പറഞ്ഞുതരാം. എപ്പോഴും വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പ്രതിരോധശക്തി കൂട്ടാനും പ്രതിരോധശക്തിയിലെ പ്രശ്നങ്ങൾ കാരണമുണ്ടാകുന്ന അലർജിയെ ശരിപ്പെടുത്താനും മരുന്നുകൾ വേഗത്തിൽ ഫലിക്കാനും സഹായിക്കും. പുളിയുള്ള പഴങ്ങൾ അഥവാ

ഓറഞ്ച്, മുന്തിരി, പൈനാപ്പിൾ, പ്ലംസ്, മുസമ്പി ഇത്തരത്തിലുള്ള പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ വിറ്റാമിൻ സി കിട്ടുകയും അലർജിയെ പ്രതിരോധിക്കാൻ സഹായകരമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാമുള്ള തുളസി അതിൻ്റെ നീര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ആവി പിടിച്ചുകൊണ്ടും തുളസിയുടെ നീര് ഉള്ളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കഫത്തെ നിർമാർജനം ചെയ്യുന്നതിനും കഫസംബന്ധമായ രോഗങ്ങൾ മാറ്റിയെടുക്കുന്നതിനും ഫലപ്രദമാണ്. വീട്ടിലുള്ള മഞ്ഞൾ, ഇഞ്ചി, തേന് ഇവയും ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്തിയാൽ നല്ല രൂപത്തിൽ അലർജിയെ മാറ്റിയെടുക്കാൻ കഴിയും. സാധാരണയായി ഇഞ്ചിയുടെ നീര് ഒരു സ്പൂൺ രണ്ട് നേരം കഴിക്കാനാണ് രോഗികളോട് നിർദ്ദേശിക്കാറുള്ളത്. അതുപോലെ തന്നെ മഞ്ഞൾ, ഇഞ്ചി, തേന് ഇവ സമം ചേർത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയോ രാവിലെ ഒരു സ്പൂണും രാത്രി ഒരു സ്പൂണും ഉപയോഗിക്കുകയോ ആണെങ്കിൽ അലർജി ഒരു പരിധിവരെ വീട്ടിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാനാകും. ഓർക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത് ഭക്ഷണത്തിലൂടെ തന്നെ വീട്ടിലിരുന്ന് രോഗത്തെ നിയന്ത്രിക്കാനാണ്. എന്നാൽ ഒരിക്കലും രോഗം മൂർച്ഛിച്ച് മറ്റൊരു രോഗത്തിലേക്ക് ഇത് ആവുന്ന സാഹചര്യമുണ്ട് എന്ന് തോന്നിയാൽ ഇത്തരം കാര്യങ്ങളുമായി മുറുകെ പിടിച്ച് നിൽക്കരുത് എന്ന് ഉണർത്തുക കൂടി ചെയ്യുകയാണ്.

0: ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യബോധം വേണമെന്ന് പറയുന്നു പി വി മോഹനൻ മണ്ടഴി. കേൾക്കാം കൂടുതൽ കാര്യങ്ങൾ.
1: എങ്ങും നിലാവ് പരന്നൊഴുകുന്ന മനോഹരമായ ഒരു രാത്രിയായിരുന്നു അത്. നിലാവിൽ നദിയിലൂടെ തോണിയിലൊരു യാത്ര പോയാലോ എന്ന് രണ്ട് സുഹൃത്തുക്കൾക്ക് തോന്നി. അവർ നന്നായി മദ്യപിച്ചതിന് ശേഷം സ്വന്തം തോണിയിൽ കയറി തുഴയാൻ തുടങ്ങി. ആ രാത്രി മുഴുവൻ അവർ നദിയിലൂടെ തോണി തുഴഞ്ഞു. പ്രഭാതം പൊട്ടിവിടരുകയും തണുത്ത കാറ്റ് വീശാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അവർ സ്വബോധത്തിലേക്ക് ഉണർന്നു. രാത്രി മുഴുവൻ തങ്ങൾ തുഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എവിടെ എത്തിയെന്നറിയാൻ രണ്ടുപേർക്ക് ഉത്സാഹമായി. അവർ തോണിയിൽ നിന്നും ഇറങ്ങി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ തലേദിവസം രാത്രിയിൽ തങ്ങൾ ഉണ്ടായിരുന്ന അതേ തീരത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്ന എന്ന് മനസ്സിലായി. അത്ഭുതത്തോടെ അവർ ചുറ്റും നോക്കി. അപ്പോഴാണ് മറന്നുപോയ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. വള്ളത്തിന്റെ കെട്ടഴിക്കാൻ മറന്നുപോയത് കാരണം രാത്രി മുഴുവനും തങ്ങൾ വെള്ളം തുഴഞ്ഞെങ്കിലും അത് മുന്നോട്ട് നീങ്ങിയിരുന്നില്ല. രാത്രി നന്നായി മദ്യപിച്ചിരുന്നതിനാൽ ലഹരി തലയ്ക്ക് പിടിച്ച അവർ അതേക്കുറിച്ച് മറന്നുപോയിരുന്നു. തന്റെ തോണി കരയിൽ നിന്ന് അഴിച്ചു മാറ്റാത്ത ഒരാൾ എത്ര കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ അധ്വാനിച്ചാലും ഉറക്കെ നിലവിളിച്ചാലും അനന്തമായ ഈ ജീവിത സമുദ്രത്തിൽ അയാൾക്ക് എവിടെയും എത്താൻ കഴിയില്ല. നിങ്ങളുടെ ബോധത്തിന്റെ വള്ളം എന്തിനോടാണ് ബന്ധിച്ചിരിക്കുന്നത്? അത് നിങ്ങളുടെ ശരീരവുമായും നിങ്ങളുടെ ചിന്തകളുമായും നിങ്ങളുടെ വികാരങ്ങളുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. ശരീരം, ചിന്തകൾ, വികാരങ്ങൾ, അതാണ് നിങ്ങളുടെ തീരം. ലഹരിയുടെ അവസ്ഥയിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടാതെ വെറുതെ അങ്ങനെ തുഴയാമെന്ന് മാത്രം. അനന്തമായ ജീവിതാവസ്ഥകൾക്ക് ശേഷം ഉണർന്നിരിക്കുന്ന ചിന്തയുടെയും ചില ജ്ഞാനത്തിന്റെയും തണുത്ത കാറ്റ് നിങ്ങളെ സ്പർശിക്കുമ്പോൾ, നിങ്ങൾ ഉണർന്നു നോക്കുമ്പോൾ നിങ്ങളുടെ വള്ളം തുഴഞ്ഞ് ജീവിതകാലം മുഴുവൻ പാഴാക്കിയെന്നും നിങ്ങൾ ആരംഭിച്ച അതേ തീരത്ത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങൾ കണ്ടെത്തും. വ്യക്തമായ ലക്ഷ്യബോധത്തിന്റെ അഭാവം നമ്മളെ എവിടേക്കും എത്തിക്കില്ല. തുടങ്ങിയ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും. ജീവിത ലഹരിയുടെ അടിമയായി മാറുമ്പോൾ ജീവിതം മുഴുവൻ ഇരുട്ടിലാണ്ട് പോവും, ലക്ഷ്യം മറന്നുപോകും. ജീവിത വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ലക്ഷ്യബോധം. അഭിരുചിക്ക് ഇണങ്ങിയ അവസരങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ടു പോകാനും ഉയരങ്ങൾ കീഴടക്കുവാനും പഠന കാലയളവിൽ തന്നെ കുട്ടികളിൽ ലക്ഷ്യബോധം വളർത്തേണ്ടത് അനിവാര്യമാണ്. മികച്ച പഠന സൗകര്യങ്ങളുടെ അഭാവം മൂലമല്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യബോധമില്ലാത്തതിനാലാണ് ഭൂരിഭാഗം കുട്ടികളും പഠനത്തിലും ജീവിതത്തിലും പരാജയപ്പെടുന്നത്. ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതം തുഴയില്ലാത്ത തോണി പോലെയാണ്. കാലവും സമയവും തെറ്റി ദിശയറിയാതെ നീങ്ങുന്ന തോണി ഒടുവിൽ എവിടെയും എത്തിച്ചേരാതെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും. ചിലർക്ക് ലക്ഷ്യം അവരുടെ ജോലിയിൽ വിജയം കൈവരിക്കുക എന്നതാണ്. മറ്റു ചിലർക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായി തോന്നുന്നത്. എപ്പോഴും അശുഭചിന്തകളിലായിരിക്കാൻ മനസ്സിനെ അനുവദിച്ചാൽ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥയാവും അതുണ്ടാക്കുക. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താനായാൽ അനാവശ്യ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ദുഃഖിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ നമുക്കാവും. ചുരുക്കത്തിൽ, ലക്ഷ്യബോധം മാനസികവും ശാരീരികവുമായ ക്ഷേമവുമായി വളരെ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉന്നതമായ ലക്ഷ്യങ്ങളുടെ തീജ്വാലകൾ പടർത്തുന്ന വിശ്വാസങ്ങളും ചിന്തകളും നമ്മെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നു.

പ്രിയമുള്ളവരെ, 4 മണിപ്പൂക്കളുടെ സമയം പൂർണ്ണമാവുകയാണ്. അന്താരാഷ്ട്ര നഴ്സസ് ദിനമായ ഇന്ന് ലോകത്തിന് സാന്ത്വനമേകുന്ന എല്ലാ നഴ്സുമാർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ 4 മണിപ്പൂക്കളിൽ നിന്ന് വിടവാങ്ങുന്നു ഞാൻ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റും 14 സെക്കൻഡും.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സേവനം കാഴ്ചവച്ച 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽ എൻ ജി, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കേനയും ചിലി പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഓരോ മാസവും ആദ്യ 5 ദിവസത്തിനുള്ളിൽ സ്റ്റൈപ്പൻഡ് വിതരണം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഐ എം എ 4 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പി ജി റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലാണ്. വേനൽ അവധി തിരക്ക് പ്രമാണിച്ച് ചെന്നൈ എഗ്മോർ കന്യാകുമാരി റൂട്ടിൽ പ്രത്യേക സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. ഈ മാസം 15 മുതൽ ജൂൺ 5 വരെ വെള്ളിയാഴ്ച

0: ിൽ എഗ്മോറിൽ നിന്നും മെയ് 17 മുതൽ ജൂൺ 7 വരെ ഞായറാഴ്ചകളിൽ കന്യാകുമാരിയിൽ നിന്നുമാണ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസുകൾ നടത്തുക. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.

0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1634 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 5:06611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് പ്രശാന്തി. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് കാലിക്കറ്റ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും സൌദി അറേബ്യയിലേക്ക് യാത്രയാകുന്ന തീർത്ഥാടകരുടെ യാത്രാ സൌകര്യങ്ങളും മുന്നൊരുക്കങ്ങളുടെ പുരോഗതിയും ചർച്ച ചെയ്യുന്നതിനായി എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവിന്റെ അധ്യക്ഷതയിൽ കാലിക്കറ്റ് എയർപോർട്ട് കോൺഫറൻസ് ഹാളിൽ വിവിധ എയർപോർട്ട് ഏജൻസികളുടെയും യോഗം ചേർന്നു. ഈ മാസം 17 കരിപ്പൂരിൽ നിന്നുള്ള അവസാന വിമാനം. ഗർഭസ്ഥ ശിശുക്കളുടെ ലിംഗനിർണയം തടയുന്നതിനുള്ള PCP-NDT ആക്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാതല ഉപദേശക സമിതി യോഗം ചേർന്നു. ജില്ലയിലെ സ്കാനിംഗ് സെന്ററുകളുടെ പ്രവർത്തനം വിലയിരുത്തിയ യോഗത്തിൽ പുതുതായി 11 സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകാനും 4 സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകാനും തീരുമാനിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചേംബറിൽ DMO ഇൻചാർജ് ഡോക്ടർ എ ഷിബുലാലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗ്ഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ഗരി സരി മപ പമ ഗരി സരി മപ നിദ സ മപ നിദ സ നിദ പമ.

0: ആകാശവാണി
1: തുടിതാളം കഥകളി കേളി അവതരിപ്പിക്കുന്നത് കണ്ടല്ലൂർ ശൈലജനും സംഘവും.

0: അറിയിപ്പ്. ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ദാദാ അബ്ദുള്ളയുടെ കേസിന്റെ ആവശ്യത്തിനായാണ് ഗാന്ധിജി തെക്കേ ആഫ്രിക്കയിലേക്ക് പോയിരുന്നത്. ദാദാ അബ്ദുള്ളയ്ക്ക് ഡർബാനിൽ ഇന്ത്യക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്ഥാനവും സ്വാധീനശക്തിയും പ്രിട്ടോറിയയിൽ തായാബ്ജിക്കുമുണ്ടായിരുന്നു. വസ്തുതകളെ സംബന്ധിച്ചും നിയമത്തെ സംബന്ധിച്ചും കുഴപ്പം പിടിച്ച പല പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള കേസിലുണ്ടായിരുന്നു. ഇരുകക്ഷികളും അവിടത്തെ പ്രമാണികളായ ബാരിസ്റ്റർമാരെ അവരവരുടെ കേസ് നടത്താൻ ഏൽപ്പിച്ചിരുന്നു. തന്റെ കക്ഷിയുടെ കേസ് പഠിക്കുന്നതിൽ ഗാന്ധി വലിയ ശ്രദ്ധയും ഉത്സാഹവും പ്രദർശിപ്പിച്ചു. താൻ ശേഖരിച്ചിരുന്ന വിവരങ്ങൾ സ്വീകരിക്കുവാൻ അറ്റോർണി എത്രമാത്രം തയ്യാറാകുമെന്നും അറ്റോർണി നൽകുന്ന വിവരങ്ങൾ കേസ് നടത്തുന്ന ബാരിസ്റ്റർ എത്രത്തോളം സ്വീകരിക്കുമെന്നും അറിയുവാൻ ഗാന്ധിക്ക് വലിയ ഔത്സുക്യമായിരുന്നു. ദാദാ അബ്ദുള്ള തന്നിലർപ്പിച്ച വിശ്വാസം തികച്ചും ന്യായീകരിക്കണം എന്ന് ഗാന്ധി നിശ്ചയിച്ചു. കണക്കിനെ സംബന്ധിച്ച് ഇരുകക്ഷികളും തമ്മിൽ നടന്ന കത്തിടപാടുകൾ ശ്രദ്ധാപൂർവം വായിച്ചു. കച്ചവടക്കാർ കണക്കുവയ്ക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ച് ഗാന്ധി നല്ലപോലെ മനസ്സിലാക്കി. ഇരുകക്ഷികളും തമ്മിലുണ്ടായ കത്തിടപാടുകളെല്ലാം ഗുജറാത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ഗാന്ധിയായിരുന്നു. കേസിനെ സംബന്ധിച്ച് ഇരുകക്ഷികളെക്കാളും അറ്റോർണിയെക്കാളും വിവരങ്ങൾ അറിയുന്നതിന് ഗാന്ധിക്ക് കഴിഞ്ഞു. വസ്തുതകളെ ക്രമപ്രകാരവും അന്യോന്യബന്ധമനുസരിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കേസിന്റെ വിജയത്തിനുള്ള അസ്ഥിവാരം ഉറപ്പിച്ചതായി കരുതാം എന്ന് പ്രസിദ്ധനായൊരു ബാരിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഗാന്ധിജി ഓർത്തു. കോടതി മുമ്പാകെ വിചാരണയ്ക്ക് വരുന്ന ഒരു കേസ് വിജയിപ്പിക്കുന്നതിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ആദ്യമായി കേസിനെ സംബന്ധിച്ച വസ്തുതകൾ മനസ്സിലാക്കുക, പിന്നെ അതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ പഠിക്കുക, അവസാനമായി ആ കേസ് ഏതൊരു ജഡ്ജിയുടെ മുമ്പാകെയാണോ വിചാരണയ്ക്ക് വരുന്നത് ആ ജഡ്ജിയുടെ സ്വഭാവവും സമ്പ്രദായവും ആ കേസിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രത്യേകമായി അറിയണമെന്ന് ആഗ്രഹിക്കാനിടയുള്ള വസ്തുതകളും പഠിച്ചു വയ്ക്കുക. ഈ 3 കാര്യങ്ങളും ഗാന്ധിജി നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്നു. കേസിലെ തർക്കവിഷയങ്ങളും തെളിവെടുക്കാനുള്ള ബുദ്ധിമുട്ടും ആലോചിക്കുമ്പോൾ വിചാരണ കുറേക്കാലം നീണ്ടു നിൽക്കാനിടയുണ്ടെന്ന് ഗാന്ധിക്ക് മനസ്സിലായി. അങ്ങനെ നീണ്ടു നിൽക്കുന്നതായാൽ ഇരുകക്ഷികൾക്കും അത് സാമ്പത്തികമായ നഷ്ടത്തിനും ബുദ്ധിമുട്ടിനും കാരണമാകും. ഈ അഭിപ്രായം തായാബ്ജി ഷേട്ടുവിനോടും ഗാന്ധിജി പറയുകയുണ്ടായി. കേസ് കോടതി മുമ്പാകെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇരുകക്ഷികൾക്കും സമ്മതനായ ഒരു മധ്യസ്ഥന്റെ മുമ്പിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഗാന്ധി ഉപദേശിച്ചു. ഇരുകൂട്ടരും അതിന് സമ്മതിച്ചു. ഗാന്ധി പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് കേസുകൾ തമ്മിൽ തീർക്കുന്നതിന് ഇരുകക്ഷികളെയും ഉപദേശിക്കുക പതിവായിരുന്നു. തന്റെ ഈ അനുഭവത്തെക്കുറിച്ച് ഗാന്ധി പറയുകയാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിന്റെ കടമയെപ്പറ്റി

0: ക്ക് ശരിയായ ബോധ്യമുണ്ടായി. മനുഷ്യ സ്വഭാവത്തിന്റെ നല്ല വശം കണ്ടറിയുന്നതിന് കഴിഞ്ഞു. അകന്നു നിൽക്കുന്ന രണ്ട് കക്ഷികളെ യോജിപ്പിക്കുവാനാണ് ഒരു വക്കീൽ ശ്രമിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. ഈ അഭിപ്രായം എന്റെ ഹൃദയത്തിൽ വേരൂന്നി. ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് ഈ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ശ്രമിച്ചു. അതുകൊണ്ട് എനിക്ക് യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പണം പോലും. എന്റെ ധർമ്മബോധത്തിന് ക്ഷതവും പറ്റിയില്ല. അങ്ങനെ ദാദാ അബ്ദുള്ളയുടെ കേസ് അവസാനിച്ചു. എതിർകക്ഷിക്ക് വെറുപ്പ് തോന്നാത്ത വിധം കേസ് ഭംഗിയായി തീർക്കുവാൻ കഴിഞ്ഞതിൽ ഗാന്ധിക്ക് അത്യധികം സന്തോഷമുണ്ടായി. 6 മാസത്തോളം ഗാന്ധി പ്രിട്ടോറിയയിൽ താമസിച്ചു. ഈ കാലത്തിനിടയിൽ തന്റെ ജീവിതത്തെ ഒരു പുതിയ പന്ഥാവിലേക്ക് തിരിക്കുന്നതിന് സഹായിച്ച പല അനുഭവങ്ങളും ഗാന്ധിക്കുണ്ടായി. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള താൽപര്യം ആദ്യമായി ഉണ്ടായത് അവിടെ വെച്ചാണ്. അതിനുള്ള പ്രാപ്തി തനിക്കുണ്ടെന്ന് മനസ്സിലായതും അവിടെ വെച്ച് തന്നെ. ബാരിസ്റ്ററുടെ നിലയിൽ പ്രാക്ടീസിനാവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിൽ പരിചയം സമ്പാദിക്കുന്നതിനും പ്രിട്ടോറിയയിലെ താമസം ഗാന്ധിക്ക് അവസരമുണ്ടാക്കി.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഞാറ്റുവേല.
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇത് മാമ്പഴക്കാലം. കമ്പോളങ്ങളിൽ പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള മാങ്ങകൾ അടുക്കി വച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും പെടാതെ നമ്മുടെ നാടൻ മാങ്ങ ആ പരിസരത്ത് കണ്ടാൽ നാം ഓടി അവിടെ എത്തും. അതിന്റെ രുചിയും മണവും ഗുണവുമൊക്കെ നമുക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. പ്രത്യേകിച്ച് കോട്ടൂർകോണം പോലുള്ള തെക്കൻ ജില്ലകളിൽ കൂടുതലായി കണ്ടുവരാറുള്ള ഇനങ്ങൾ. മാങ്ങകളുടെ ശ്രേണിയിലെ നിത്യഹരിത നായകൻ. ഈ നാടൻ മാങ്ങയുടെ കഥ പറയുന്നത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പരിചയപ്പെടുത്തുന്നതിനാണ്. തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂർ കൃഷിഭവൻ പരിധിയിലെ ശ്രീ ജോസ് 3 ഏക്കറോളം ഭൂമിയിൽ കോട്ടൂർകോണം മാവ് സമൃദ്ധമായി കൃഷി ചെയ്തിട്ടുണ്ട്. ഒപ്പം അവക്കാഡോ, പുലാസാൻ, അബിയു, റംബുട്ടാൻ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും. ഇതിലൂടെ പ്രതിവർഷം കൃത്യമായ വരുമാനം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. പച്ചക്കറികളെല്ലാം ഒപ്പമുണ്ടെങ്കിലും പ്രതിവർഷം ഫലവർഗ്ഗങ്ങളിൽ നിന്നും നിശ്ചിത വരുമാനം നേടുന്ന ഇദ്ദേഹത്തിന്റെ കൃഷിരീതികൾ നമുക്ക് മനസ്സിലാക്കാം.
1: ഇത് മാറനല്ലൂരിന്റെ നെല്ലിക്കാട് ഭാഗത്ത് വരുന്ന ഒരു കൃഷി ഭൂമിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൽ വാങ്ങിക്കുന്ന സമയത്ത് റബ്ബറായിരുന്നു. 2006 ഇത് മേടിച്ചത്. ഇതിൽ അപ്പോൾ 240 രൂപ കിലോയ്ക്ക് റബ്ബറിന് വിലയുണ്ടായിരുന്നു. അതിനുശേഷം വില കുറയുകയും ഞങ്ങൾക്ക് വരുമാനം കുറഞ്ഞത് കാരണം ആൾക്കാർക്ക് കഴിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചുള്ള കൃഷിയായിരുന്നു. അങ്ങനെയാണ് ഈ ഫ്രൂട്ട് പ്ലാന്റിങ്ങിൽ വന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ജെയിൻ ഇറിഗേഷന്റെ അവരുടെ കൃഷി രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ ആണ്. അവര് 1.5 മീറ്ററിലാണ് മാവ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ 5 മീറ്ററിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു വരുമാന സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. ഇതിലെ മാവ്, പ്ലാവ്, റംബുട്ടാന് ഒട്ടുമിക്ക ഫലവൃക്ഷാദികളും ഇതിലുണ്ട്. വ്യാവസായികമായിട്ട് ചെയ്തിട്ടുള്ളത് മാവാണ്. കോട്ടൂർകോണം ഇനത്തിൽപ്പെട്ട മാവാണ് ചെയ്തിട്ടുള്ളത്. റംബുട്ടാന്, ദുരിയാന്, പുലാസാൻ, അവോക്കോട ഇങ്ങനെയുള്ള ഒരു ഒത്തിരി ഫലവൃക്ഷാദികൾ.

0: ചെയ്തിട്ടുണ്ട്. നട്ട് മൂന്നാം വർഷം തൊട്ട് എല്ലാം കായ്ഫലം ആയി തുടങ്ങിയിട്ടുണ്ട്. പോട്ടൂർ കോണം ഹിമവസന്തുണ്ട്, പിന്നെ കലപ്പാടിയുണ്ട്, കപ്പ മാവുണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. 1 മീറ്റർ വീതി 1 മീറ്റർ താഴ്ചയിലുള്ള കുഴിയെടുത്തിട്ട് ഓരോ കുട്ട ചാണകവും ഇട്ട് നട്ടിട്ടുണ്ട്. 5 മീറ്റർ ഇടവിട്ടാണ് നട്ടിട്ടുള്ളത്. പ്രൂണിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര അടുപ്പിച്ച് നട്ടിട്ടുള്ളത്. പ്രൂണ് ചെയ്ത് പൊക്കം കുറച്ച് നിർത്തുന്നതിനാൽ നമുക്ക് അത് ആദായം എടുക്കാൻ എളുപ്പത്തിലായിരിക്കും. ഇത് നമ്മൾ വളം കൊടുക്കുന്നത് ജൂൺ മാസത്തിലോ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. മഴ സമയത്ത് ഒരു കുട്ട ചാണകവും ഫാറ്റ് പൊട്ടാഷ്യ യൂറിയ അടങ്ങിയ വളങ്ങൾ 250 ഗ്രാം തൈല് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസങ്ങളിൽ പിന്നെ NPK വളങ്ങൾ കുറച്ച് കൊടുക്കണം. ഇങ്ങനെ 1 വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യേണ്ടി വരും. പ്രൂൺ ചെയ്യുന്നത് കാരണം ഈ വൃക്ഷങ്ങൾ വളരെ പൊക്കം വയ്ക്കാതെ 10 അടിക്കകത്ത് നമുക്ക് അതിനെ പരിപാലിച്ച് നടത്തുവാനും ആദായം എടുക്കാനും എളുപ്പമാണ്. ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം കേടുപാടുകൾ ഇല്ലാത്തത് കൊണ്ടും ജൈവവളമായതിനാലും ഇവിടെ നിന്ന് വന്ന് പച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് പതിവ്. സാധാരണ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരുന്നില്ല, പച്ചയ്ക്ക് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വിളഞ്ഞതിന് ശേഷമേ മാങ്ങ പറിക്കാറുള്ളൂ. ആ മാങ്ങ അവർ പറിച്ച് കൊണ്ടുപോയി 2-3 ദിവസം കഴിയുമ്പോൾ അവർക്ക് പഴുത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വാങ്ങിക്കുന്നവർ വീണ്ടും വീണ്ടും വരുന്നു. ഓരോ മാങ്ങയ്ക്ക് ഓരോ ടേസ്റ്റാണ്, അത് വിളഞ്ഞ് പഴുക്കുമ്പോഴത്തേക്ക് ഓരോ ടേസ്റ്റാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പല വിധത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മാവ് കൃഷി ചെയ്തുകൊണ്ട് പോരുന്നത്. ഞങ്ങൾ കൃഷി തുടങ്ങാൻ കാരണം തന്നെയും വിഷമില്ലാത്ത ഫ്രൂട്ട് ഐറ്റംസ് പച്ചക്കറികൾ ഞങ്ങൾക്ക് കിട്ടുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് പോയിട്ട് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കൂടി കഴിയും എന്നുള്ളതാണ്. കൂടാതെ മത്സ്യകൃഷിയുണ്ട്, പശു പരിപാലനമുണ്ട്, കോഴി ആട് ഉണ്ട്. സമ്മിശ്ര കൃഷിയായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വളങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വേറെ വെളിയിൽ നിന്നായിട്ട് ഞങ്ങൾക്ക് വളങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്നില്ല. പാൽ വിൽപ്പന കുറവാണ്, നാടൻ പശുക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനും മാത്രമേ ഞങ്ങൾക്കത് പാൽ കിട്ടുന്നുള്ളൂ, വളവും അതിന് വേണ്ടിയിട്ട് മാത്രമേ. മത്സ്യം ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ആസാം വാളയാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. തിലോപ്പിയയും ഉണ്ട്, അപ്പോൾ നല്ല വളർച്ചയുണ്ട്. ഞങ്ങൾ അത് വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല. പച്ചക്കറി ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, അത് വിപണനമുണ്ട്. പയർ, ചീര, വെണ്ട, വെള്ളരി തുടങ്ങിയ എല്ലാ പച്ചക്കറികളും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പിറകിലാണ്, 24 മണിക്കൂർ ഞങ്ങൾ കൃഷിയുടെ പിറകെയാണ്. ഒരു മറ്റുള്ള കാര്യങ്ങൾ കുറവായിരിക്കും നമ്മുടെ ശ്രദ്ധ. കുടുംബപരമായിട്ട് എല്ലാവർക്കും കൃഷിയോട് താല്പര്യമാണ്, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സ്ഥലവും വേണമെന്നില്ല കൃഷി ചെയ്യാനായിട്ട്. 3 മൂട് പയറോ 3 മൂട് വെണ്ടയോ 1 മൂട് വെള്ളരിയോ നടുന്നതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. നമ്മൾ അല്പം ശ്രമിച്ചാൽ മതി. ഒരു അല്പസമയം, ഒരു 10 മിനിറ്റ് ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കാമെങ്കിൽ ഞങ്ങളുടെ വീട്ടിന് ആവശ്യമായ മലക്കറികളെല്ലാം കിട്ടും. പച്ചക്കറികൾ വിഷങ്ങളും എല്ലാം നിറച്ച് വരുന്ന ഇത് വാങ്ങിച്ച് കഴിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാതെ ഞങ്ങളുടെ സ്വന്തം വീടുകളിൽ 1-2 മൂട് മലക്കറികൾ നട്ട് പരിപാലിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇതൊരു വരുമാന മാർഗമാക്കി എടുക്കാമെന്നുള്ളതാണ്. ദിവസവും വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് കൃഷി മേഖല. ഇത് നല്ലൊരു ജോബാണ്, തീർത്തും സംതൃപ്തനാണ്. കാരണം നമ്മുടെ മാനസികമായ ഒരു സന്തോഷം ഈ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓരോ ഫലങ്ങൾ കായ്ക്കുമ്പോഴും ഓരോ ശിഖരങ്ങൾ വരുമ്പോഴും അതിനുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ആർക്കെങ്കിലും ഈ കൃഷി തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ തരാം, വിളിച്ചാലും മതി. ഞങ്ങളുടെ കൃഷിയിടം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ സന്ദർശിക്കാം. ഇത് വിപുലമാക്കാൻ താല്പര്യമുണ്ട്, ഒരു നഴ്സറി ആയിട്ട് ഇത് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഫാം സന്ദർശിച്ച് ആവശ്യമായ തൈകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് താല്പര്യമുണ്ട്. അത് തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 79 43 75. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 46 79 43 75.
1: വീട്ടുമുറ്റത്തൊരു മാവ് മാമ്പഴക്കാലം സമൃദ്ധമാക്കാൻ ഇതാണ് നല്ല മാതൃക. ഈ കുടുംബത്തിന്റെ കൃഷിക്കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അച്ഛൻ ഫലവർഗ കൃഷിയിൽ വ്യാമൃതനാണെങ്കിൽ മകനിഷ്ടം ഔഷധസസ്യകൃഷിയാണ്. ഔഷധസസ്യങ്ങളെ പരിചരിക്കുന്ന ശ്രീ ജോസിന്റെ മകനെ ഇനി നമുക്ക് പരിചയപ്പെടാം.
2: എൻ്റെ പേര് ആശിഷ് ജെയസ് ആണ്. കുട്ടിക്കാലം മുതൽ അച്ഛൻ ചെയ്യുന്ന കൃഷി കണ്ടാണ് വളർന്നത്. എനിക്ക് കൂടുതൽ ആയുർവേദ ചെടികൾ നടാനാണ് താല്പര്യം കൂടുതൽ. എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങൾ അച്ഛനെ ചെയ്യാറുണ്ട്.

0: ആയുർവേദ ചെടികൾ ശംഖുപുഷ്പം, ആലോവേര തൊട്ട് തുടങ്ങിയ സസ്യങ്ങൾ നടാറുണ്ട്. ആന്റിബയോട്ടിക്സ് ഏറ്റവും കൂടുതലുള്ളത് ശംഖുപുഷ്പത്തിനാണ്. അതുള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ നടുന്നത്. ഈ കാർഷിക മാസികകളൊക്കെ വായിച്ച ആണ് എനിക്ക് ഈ അറിവ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നടുന്നത്. ഇതേപോലെ ഔഷധ സസ്യങ്ങൾ ഇനി നടണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
1: സ്റ്റാഫ് നഴ്സായിരുന്ന ശ്രീമതി സുജയും കൃഷികാര്യങ്ങളിൽ ഭർത്താവിനൊപ്പം സജീവമാണ്.
2: ഇപ്പോ പൂർണ്ണസമയം കൃഷിയും ഒക്കെ ആയിട്ടാണ് കഴിയുന്നത്. കോഴിയും ആടും എല്ലാം ഉണ്ട്. നാടൻ പശുക്കളെ വളർത്തുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നട്ടാണ് എടുക്കുന്നത്. പുറമെ നിന്നും അങ്ങനെയൊന്നും വാങ്ങാറില്ല. പശുവിന്റെയും ആടിന്റെയും ചാണകവും ഒക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വളങ്ങളും പുറമെ അധികം വാങ്ങാറില്ല. നമ്മൾ ജൈവവളങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും വെണ്ട, പയർ, പാവൽ ഇതൊക്കെയാണുള്ളത്. ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം വിപണനം ചെയ്യുന്നുണ്ട്. അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾ കുടുംബത്തിന് മക്കൾക്കും എല്ലാം വിളമ്പുന്നതോടൊപ്പം തന്നെ നമുക്കത് മാനസികമായ സന്തോഷവും ലഭിക്കുന്നു. അതോടൊപ്പം ഒരു വ്യായാമവും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രണ്ടു നേരം വെള്ളം ഒഴിക്കാനും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും സന്തുഷ്ടരാണ്.

ഒരു കുടുംബ കൃഷി കൂട്ടായ്മയാണ് നാം ഇവിടെ കണ്ടത്. അഭിരുചിക്കനുസരിച്ച് കാർഷിക മേഖലയിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ വരുമാനമുണ്ടാക്കാം എന്ന് തെളിയിച്ച ശ്രീ ജോസും കുടുംബവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മാവ് പൂക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പൂവണിയും.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ്-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യാ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ്

0: Rameshwar Teli and Ajanta Nyok from the BJP, Atul Bora from Ahom Gana Parishad and Charan Bora from Bodoland People's Front. Prime Minister Narendra Modi, Union Home Minister Amit Shah, Defence Minister Rajnath Singh, several union ministers and chief ministers from the NDA-ruled states attended the ceremony. Chief Justice of India Surya Kant has announced to constitute a high-powered committee headed by Supreme Court Justice Arvind Kumar to prepare a blueprint for the modernization of courts across the country and secure a government allocation of 40 to 50,000 crore rupees for the purpose. The Judicial Infrastructure Advisory Committee will address infrastructural deficiencies in courts through substantial financial support from the government. The committee has been tasked with submitting its detailed findings and funding requirements to Sanjeev Sanyal, a member of the Prime Minister's Economic Advisory Council, by 31st August this year. In IPL cricket, Gujarat Titans will take on Sunrisers Hyderabad in Ahmedabad today. The match will begin at 7:30 p.m. Indian time. And that is the end of this news bulletin. Akashavani.
1: ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിദുര. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ ആകെയുള്ള 14 സീറ്റുകളിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. റോജി എം ജോൺ അങ്കമാലിയിലും അൻവർ സാദത്ത് ആലുവയിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചപ്പോൾ ഉമാ തോമസ് തൃക്കാക്കരയിലും മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിലും അനൂപ് ജേക്കബ് പിറവത്തം ടി ജെ വിനോദ് എറണാകുളത്തുനിന്നും വിജയം നേടി. മനോജ് മുത്തേടൻ പെരുമ്പാവൂരിലും മുഹമ്മദ് ഷിയാസ് കൊച്ചിയിലും ടോണി ചമ്മണി വൈപ്പിനിലും ഷിബു തെക്കുംപുറം കോതമംഗലത്തും വിജയിച്ചപ്പോൾ വി പി സജീന്ദ്രൻ കുന്നത്തുനാട്ടിലും ദീപക് ജോയ് തൃപ്പൂണിത്തുറയിലും വി ഇ അബ്ദുൾ ഗഫൂർ കളമശ്ശേരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. പരാതികളും ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതെ ജില്ലയിൽ വോട്ടെണ്ണൽ സമാധാനപരമായി നടന്നു. 14 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായി കളമശ്ശേരി കുസാറ്റ്, ആലുവ യു സി കോളേജ്, കോതമംഗലം എം എ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെണ്ണൽ നടന്നത്. ഏപ്രിൽ 9 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലിന് 263 മേശകളും തപാൽ വോട്ടുകൾ എണ്ണുന്നതിന് 67 മേശകളും ഒരുക്കിയിരുന്നു. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലുമായി വോട്ടെണ്ണുന്നതിന് ആകെ 1113 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് പേപ്പർ അവശിഷ്ടങ്ങളിൽ നിന്ന് ഭരണഘടന ആമുഖം തയ്യാറാക്കി തിരഞ്ഞെടുപ്പ് ഒബ്സർവർമാർക്ക് ഉപഹാരമായി നൽകി. എറണാകുളം ജില്ലാ ഭരണകൂടവും സെന്റ് തെരേസാസ് കോളേജും ചേർന്നാണ് മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയൊരു അധ്യായം കുറിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്തെ പേപ്പർ അവശിഷ്ടങ്ങൾ, തയ്യൽ മാലിന്യങ്ങൾ, കുളവാഴ എന്നിവ ഉപയോഗിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, സെന്റ് തെരേസാസ് കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബ്, മാത്തമാറ്റിക്സ് വിഭാഗം എന്നിവ സംയുക്തമായി ഭരണഘടനയുടെ ആമുഖം നിർമ്മിക്കുകയായിരുന്നു. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉപഹാരങ്ങൾ നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലയിൽ ഒരിടത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. കൊച്ചി കോർപ്പറേഷൻ അയ്യപ്പൻകാവ് ഡിവിഷനിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഇവിടുത്തെ കൌൺസിലറും കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുമായ ദീപക് ജോയി തൃപ്പൂണിത്തുറയിൽ എംഎൽഎയായി തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. കൂടാതെ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും പുതിയ ആളെ കണ്ടെത്തേണ്ടിവരും. വരാനിരിക്കുന്ന കാലവർഷത്തെ നേരിടുന്നതിനായി ജില്ലയിലെ വിവിധ വകുപ്പുകൾ സ്വീകരിച്ച മുന്നൊരുക്ക നടപടികൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മെയ് 23 മുതലാണ് സംസ്ഥാനത്ത് കാലവർഷം പ്രതീക്ഷിക്കുന്നത്. മഴക്കാലത്ത് ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന കെട്ടിടങ്ങൾ തഹസിൽദാർമാർ മുൻകൂട്ടി നിശ്ചയിക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിനും പൊതുസ്ഥലങ്ങളിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനുമുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മെയ് 25 വിഭവങ്ങളുടെയും ദുരിതാശ്വാസ

ക്യാമ്പുകളുടെയും വിവരങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യ നിയന്ത്രണ വിശകലന മേഖലയിലെ ആധുനിക പ്രവണതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ദ്വിദിന ദേശീയ സമ്മേളനം കൊച്ചിയിൽ നടന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആന്റ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ശ്രീദേവി സിംഗ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ എന്നിവർ ചേർന്നാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നാളികേര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും വിപണിയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും ആധുനിക വിശകലന സാങ്കേതികവിദ്യ ഏറെ പ്രധാനമാണെന്ന് സമ്മേളനം വിലയിരുത്തി. ചടങ്ങിൽ

0: സയൻസ് ആന്റ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ശ്രീദേവി സിംഗ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ എന്നിവർ ചേർന്നാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നാളികേര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും വിപണിയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും ആധുനിക വിശകലന സാങ്കേതികവിദ്യ ഏറെ പ്രധാനമാണെന്ന് സമ്മേളനം വിലയിരുത്തി. ചടങ്ങിൽ ഭക്ഷ്യ വിശകലന മേഖലയിലെ പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള കൈപ്പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗുരു എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും സംഘവും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: स्वयं गणनां पूरयितुं शक्नुवन्ति। अस्य उपक्रमस्य अन्तर्गतं नागरिकाः स्वेच्छया स्वगृहाणाम् उपलब्धसैविध्यानां सम्पत्तीनाम् अन्यविवरणानां च सूचनाः सरलतया सुरक्षितरूपेण सरलरीत्या च आन्लैन् इति आभासीयमाध्यमेन पूरयितुं शक्नुवन्ति। क्रिकेट प्रीमियर लीग क्रिकेट स्पर्धा मालिकायां अद्य सायंकाले अहमदाबाद नगरे गुजरात टाइटन्स अथ च सनराइजर्स हैदराबाद इत्यनयोः दलयोः मध्ये स्पर्धा भविष्यति। एषा क्रीडा सायं सार्ध सप्तवादने आरप्स्यते। इति वार्ताः।
1: आकाशवाणी ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ KC വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
1: തമിഴക വെട്രി കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് TVK അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, LNG എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും LPGയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണിയുമായി സന്തോഷം പങ്കുവച്ചു.
3: ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 വർഷത്തെ എന്റെ നഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ നഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എന്റെ

0: ബിലിനോടുള്ള അർപ്പണബോധത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എന്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
1: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി മൂന്ന് പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ വി എസ്, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും എൻടിഎ അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മുതൽ 16 രാവിലെ 8 വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4-7 വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ദേശപ്പെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്യാർകളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്യാർകളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്യാർകളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 വർദ്ധിച്ച് 1,12,920 ഗ്രാമിന് 14,115 ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചക

0: മായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽപിജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യം പ്രാർത്ഥന എന്ന ആൽബത്തിൽ നിന്നും ഒരു ഗാനം കേൾക്കാം. കെ എസ് ചിത്രയും വിൻസെന്റും സംഘവും പാടിയത്. രചന കെ വി തിക്കുറിശി, സംഗീതം ജോയ് തോട്ടൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ദന്ത ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ദന്തൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ലങ്കാദഹനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, MS വിശ്വനാഥന്റെ സംഗീതം.

0: സന്ധ്യാഗീതമാണ് ഇതുവരെ കേട്ടത്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ആകാശവാണി.
2: വയലും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലകളെ ഓർത്ത് വിലപിച്ച് ഇന്നിന്റെ സന്തോഷം നശിപ്പിക്കുന്നവരാകരുത് നമ്മൾ. നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഇന്നത്തെ ബുദ്ധിപൂർവമായ പ്രവൃത്തികൾ കൊണ്ട് നാളെയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ? ഇന്ന് വയലും വീടും പരിപാടിയിൽ സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ ആർ എസ് ഗോപകുമാറാണ് നമ്മുടെ അതിഥി. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, തേനീച്ചകൾക്ക് എത്ര കണ്ണുകളുണ്ട്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കണേ. ഇന്നത്തെ പരിപാടിയുടെ തുടക്കം നമുക്ക് കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ കേട്ടുകൊണ്ടാകാം.
1: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ: വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം തുറസായ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാനായി വിടുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. നെല്ല്, റബ്ബർ, കൊപ്ര മുതലായവ ഉണക്കുന്നതിനായി തുറന്ന സ്ഥലങ്ങളിൽ ഇട്ടിട്ടുള്ളവർ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ മഴ നനയാത്തിടത്തേക്ക് ഇവ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താങ്ങു നൽകി നിർത്തേണ്ട വിളകൾക്ക് താങ്ങു നൽകി സംരക്ഷിക്കുക. കാർഷിക നിർദ്ദേശങ്ങൾ: കാലവർഷം തുടങ്ങുന്നതിന് മുന്നേയുള്ള മെയ് ജൂൺ സമയമാണ് തെങ്ങിൻ തൈ നടുന്നതിനുള്ള അനുയോജ്യമായ സമയം. 1 മീറ്റർ വീതിയും നീളവും ആഴവുമുള്ള കുഴിയെടുത്ത് മേൽമണ്ണും കുമ്മായവും ചേർത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം കുഴിയിൽ ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് ഇളക്കിയ ശേഷം വിത്ത് തേങ്ങയുടെ അതേ വലുപ്പത്തിലുള്ള ഒരു പിള്ളക്കുഴി ഉണ്ടാക്കി അതിലേക്ക് തെങ്ങിൻ തൈ നടുക. തെങ്ങ്: കാറ്റിൽ തെങ്ങിൻ തൈയുടെ വേരിന് ഇളക്കം സംഭവിക്കാതെ ഇരിക്കുന്നതിനായി നട്ട ശേഷം തൈക്ക് സമാന്തരമായി ഒരു കമ്പ് തൈയിൽ അധികം ബലം കൊടുക്കാത്ത രീതിയിൽ കെട്ടിവെക്കുക. നെല്ല്: വിരിപ്പ് നെൽകൃഷിയിൽ പറിച്ചുനടിയിൽ അനുവർത്തിക്കുന്ന കർഷകർക്ക് മെയ് പകുതിയോടെ ഞാറ്റടി തയ്യാറാക്കാവുന്നതാണ്. 1 ഏക്കറിലേക്ക് പറിച്ചു നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി തയ്യാറാക്കിയാൽ മതിയാകും. ഞാറ്റടി തയ്യാറാക്കുന്ന സ്ഥലം 2-3 തവണ നന്നായി ഉഴുത് കട്ടയുടച്ച് നിരപ്പാക്കിയ ശേഷം 5 മുതൽ 10 സെന്റിമീറ്റർ ഉയരവും 1 മുതൽ 1.5 മീറ്റർ വീതിയും ആവശ്യത്തിന് നീളവുമുള്ള വാരങ്ങളെടുത്ത് മുളപ്പിച്ച് വിത്തുകൾ പാകാം. വിത്തുകൾ 10 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ വിത്തിന് എന്ന തോതിൽ 12 മുതൽ 16

0: മണിക്കൂർ വരെ മുക്കിവെച്ച ശേഷം വിതയ്ക്കുക. അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ വിത്തിന് എന്ന തോതിൽ കലക്കിയ ലായനിയിലോ കുതിർത്ത ശേഷം വെള്ളം വാർത്ത് കളഞ്ഞ് മുളയ്ക്കാൻ അനുവദിക്കുക. മൃഗസംരക്ഷണ നിർദ്ദേശങ്ങൾ. കാറ്റിൽ വീഴാൻ സാധ്യതയുള്ള മരങ്ങൾക്കിടയിലുള്ളതും ഉറപ്പില്ലാത്തതുമായ കന്നുകാലി തൊഴുത്തിൽ നിന്നും കന്നുകാലികളെ മാറ്റിപ്പാർപ്പിക്കുക. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ഈ സമയങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുന്നതും ഒഴിവാക്കുക. തീറ്റ ഈർപ്പം തട്ടാത്ത രീതിയിൽ സൂക്ഷിക്കുക. തൊഴുത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക.
1: പ്രകൃതിയിലെ ഏറ്റവും അധ്വാനശീലമുള്ള ജീവികളിലൊന്നാണ് തേനീച്ച. പൂക്കളിൽ നിന്ന് മധു ശേഖരിച്ച് തേൻ നിർമ്മിക്കുന്നതോടൊപ്പം സസ്യങ്ങളുടെ പരാഗണം നടത്തുന്നതിനും അവ വലിയ പങ്കുവഹിക്കുന്നു. അതിനാൽ അവ കാർഷിക മേഖലയിലും പരിസ്ഥിതി സംരക്ഷണത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിവർഗമാണ്. ചെറിയ ജീവികളെങ്കിലും അവ വലിയ പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അധ്വാനം, ഐക്യം, ക്രമശീലം എന്നിവ നമുക്ക് തേനീച്ചകളിൽ നിന്ന് പഠിക്കാവുന്ന സദ്ഗുണങ്ങളാണ്. ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ RS ഗോപകുമാറിനെ പരിചയപ്പെടാം. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: ഗോപകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളൊരു 30 വർഷം 32 വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുകയാണ്, തേനീച്ച കൃഷിയിലെ മേഖലയിൽ. അപ്പം മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, ഇത്രയും നീണ്ട ഒരു ജേർണി ആയിരുന്നല്ലോ, അപ്പം അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഈ ഒരു ആശയം എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ വന്നത്?
3: എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പുറത്തുനിന്ന് തേനീച്ചകളെ പിടിച്ചിട്ട് ഇങ്ങനെ കൈകളിലൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ട് സിറ്റി വഴി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആളുകളുടെ വീടുകളിലൊക്കെ, പഴയ ആളുകളുടെ വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കും. അത് നമുക്കൊരു തേനീച്ചയെ കൊണ്ട് കൊടുത്തേ 7 രൂപ, ചില വീടുകളിൽ നിന്ന് 12 രൂപയൊക്കെയാണ് നമുക്ക് റാണി ഉൾപ്പെടെ തേനീച്ചകളെ കൂട്ടിലാക്കി കൊടുത്താൽ കിട്ടുന്നത്.
2: ആ സമയം കുത്തുവല്ലോ കിട്ടിയിട്ടുണ്ടോ?
3: കുത്തേ കിട്ടിയിട്ടുണ്ടോ? രണ്ടും കുത്തേ കിട്ടും. അപ്പൊ അന്നൊക്കെ ശാസ്ത്രീയമായ രീതികളൊന്നുമില്ല. തേനീച്ച പിടിക്കുക, അതിന്റെ റാണിയുടെ ചിറക് മുറിക്കുക, ആ റാണിയെ എവിടെ വയ്ക്കുന്നു അവിടെ അതിന്റെ വേലക്കാരീച്ചകളെല്ലാം കൂട്ടത്തോടെ വന്ന് അതിനെ പൊതിഞ്ഞിരിക്കുക. അപ്പൊ ഒരു കൗതുകമായിട്ട് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആളുകൾക്ക് കാണും. അപ്പൊ നമ്മളെ തേനൊക്കെ ആൾക്കാർ മേടിക്കും. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നു പെട്ടിക്കകത്ത്, അന്നത്തെ നൂട്ടൺ ടൈപ്പ് പെട്ടി, ISA ടൈപ്പ് പെട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പെട്ടികളിൽ പഴയ ആളുകൾ, കാർമ്മവന്മാർ വളർത്തുന്ന പെട്ടികളിലാക്കി കൊടുക്കും. അപ്പൊ എന്റെ ശാസ്ത്രീയതയൊന്നും അറിയത്തില്ല, കുറെ കഴിയുമ്പോൾ ഇത് പറന്നു പോകും, ചിലപ്പോൾ റാണി തറയെ വന്ന് വീഴും. പിന്നെ അതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോഴാണ് ഈ റാണിയെ ചിറക് മുറിച്ചുകൂടാ, മുറിക്കാത്തതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത്.
2: അറിവിന് വേണ്ടി താങ്കളുടെ പരിശീലനം?
3: ഞാൻ ഒത്തിരി പരിശീലനങ്ങൾ, ഏകദേശം ഞാൻ യഥാർത്ഥത്തിൽ ഒരു ബീ കീപ്പിംഗ് ഫീൽഡ് മാൻ ആവണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ YMCA ഒരു സ്ഥാപനം നമ്മുടെ മാർത്താണ്ഡത്തുണ്ട്, അപ്പോൾ അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ ബി കെ പി ഫീൽഡ് മാനായിട്ട് ഖാദി ബോട്ടിലൊക്കെ കയറാം എന്നൊരു സ്വപ്നവുമായിട്ടാണ് അവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കുറേ നാൾ പഠിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നപ്പോൾ എനിക്കന്ന് കയറാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ നമ്മുടെ അവിടെയുള്ള ഒരു ഗ്രാമസേവകനുണ്ടായിരുന്നു, പുള്ളിയെ യാദൃച്ഛികമായിട്ട് തേനീച്ച ഇങ്ങനെ കൊണ്ടുപോകണം എനിക്ക് കാണാൻ സാധിച്ചു. പുള്ളി പറഞ്ഞു ഇതിന് ഒരുപാട് ലോണൊക്കെ കിട്ടുന്ന സംഭവമാണ്. അങ്ങനെ ഞാൻ അവിടെ ഒരു സഹകരണ ബാങ്കിനെ സമീപിച്ചു. അപ്പോൾ സഹകരണ ബാങ്ക് ആദ്യമായി SGSY സ്കീമിൽ എനിക്ക് 15,000 രൂപ ലോണായിട്ട് തന്നു, 7,000 രൂപ സബ്സിഡി. അപ്പോൾ അതൊക്കെ മേടിച്ചു, കുറേ പെട്ടിയൊക്കെ മേടിച്ചു, ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ തോട്ടത്തിലൊക്കെ കൊണ്ടുവച്ചു. തേനെടുക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ പലയിടത്തായിട്ട് പോയി സംഘടിപ്പിച്ചു. തേനെടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ തേനീച്ചകളെല്ലാം പറന്ന് റബ്ബറിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇതിന് ശാസ്ത്രീയമായ പരിശീലനം വേണം. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിലുള്ള പല കർഷകരെ അടുത്തും, ബൾക്കായിട്ട് ചെയ്യുന്ന പല കർഷകരെ അടുത്തും ഭക്ഷണം മാത്രം കിട്ടും, അവരൊപ്പം ജോലിക്ക് പോയി
2: പഠിക്കാൻ വേണ്ടി.
3: അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ കുറേച്ചെ തുടങ്ങി, പിന്നെ 300 അത് 500, 1,000, ഇപ്പം 4014 പെട്ടിയിൽ നിൽക്കുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ 35 ടൺ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഒരു ദിവസം എനിക്ക് ഏകദേശം 100-120 കിലോ തേൻ ഒരു ദിവസം സെയിലാവും.
2: അപ്പൊ ഇത്ര ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 4,000-ൽ മേളിൽ തേനീച്ച കൂടുകൾ താങ്കളുടെ കയ്യിലുണ്ട്, ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
3: ഏകദേശം ഒരു 7 പഞ്ചായത്തുകളിലാണ് കൂടുകൾ വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ഒരാളിന് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് തേനീച്ച വളർത്തൽ. എനിക്ക് ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ ഈ തേനീച്ച വളർത്തലേക്ക് വരുമ്പോൾ എനിക്ക് ആകെ ഉള്ളത് എന്റെ അമ്മയ്ക്കുള്ള 30 സെന്റ് ആണ്. അപ്പൊ അതിനകത്ത് മാത്രം ഇത്രയും വെട്ടി വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ ഏകദേശം നമ്മുടെ MP പ്രേമേന്ദ്ര സാറിന്റെ പെരേടം അങ്ങ് മടവൂര് പള്ളിക്കൽ പാരിപ്പള്ളിയിലേക്കുണ്ട്, അവിടെ തന്നെ 8 സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പാട്ടത്തിന് വെച്ചതിന് ശേഷം ഓരോ വർഷവും അവർക്ക് തേനെടുക്കുന്ന സമയം, ഈ തേനെടുക്കുന്ന സമയം എന്ന് പറയുന്ന 12 മാസത്തെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. അത് ജനുവരി ഫെബ്രുവരി

0: ഒരു മാർച്ച് ഏപ്രിലാണ് നമ്മൾ തേനെടുക്കുന്നത്. അപ്പൊ ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്ക് മുതൽ നമ്മൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും തേനെടുത്തു തുടങ്ങും. എന്നാൽ ഈ വർഷം ഞങ്ങൾ ജനുവരി അവസാനം മുതൽ എടുത്തു തുടങ്ങി. അപ്പൊ അങ്ങനെ എടുത്തു തുടങ്ങുമ്പോൾ ആ എടുക്കുന്ന തേൻ ഒരാഴ്ചയിൽ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ വരെ പോകും.
1: ഇപ്പൊ സാർ സൂചിപ്പിച്ച മാതിരി ഒരു സെന്റ് ഭൂമി ഇല്ലെങ്കിലും നമുക്ക് ഈ കൃഷി തുടങ്ങാം. ഇപ്പോൾ ഒരാൾ ആദ്യമായിട്ട് ഒരു തേനീച്ച കൃഷിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അവർ ആദ്യം വേണ്ടത് നല്ല ഒരു ബീ കീപ്പറിൽ നിന്നായിരിക്കണം തേനീച്ച കൂട് കളക്ട് ചെയ്യേണ്ടത്. ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം പരാജയം പറ്റിയിട്ടുണ്ട്. എന്റെ വീട് സ്ഥലവും നഷ്ടപ്പെട്ട കൃഷിയാണ് ഒരു പ്രാവശ്യം തേനീച്ചവളത്തിൽ. തേനീച്ച അസുഖം വന്നു, തേനീച്ചകളെല്ലാം നഷ്ടപ്പെട്ടു. ഗവൺമെന്റിന് ഒരുപാട് സപ്ലൈ ഉണ്ട്. ഞാൻ കോട്ടിക്കോർപ്പിന്റെ അംഗീകൃത ഗവൺമെന്റ് ബ്രീഡറാണ്. ആ സമയത്ത് എനിക്ക് ഒരുപാട് നഷ്ടം വന്ന സമയത്ത് ഞാൻ ഈ അസുഖം വന്ന തേനീച്ചകളിൽ നിന്ന് കർഷകർക്ക് കൊടുത്ത് പറ്റിക്കാൻ നിന്നില്ല. പകരം ഞാൻ വെളിയിൽ നിന്ന് പലിശക്കൊക്കെ പൈസ എടുത്താണ് ഞാൻ വേറെ തേനീച്ചകളെ വാങ്ങി ഗവൺമെന്റ് സപ്ലൈ എല്ലാം ചെയ്തു തീർത്തു. ഇവിടെ നിന്ന് നമ്മളൊരു കർഷകൻ ആദ്യമായിട്ട് വരുമ്പോൾ അവർക്ക് തേനീച്ചയെ കുറിച്ച് എന്തോന്ന് അറിയില്ല. അപ്പം അയാൾക്ക് കൊടുക്കേണ്ടത് നല്ല റാണിയും നല്ല വർക്കർ ബീസും ഉള്ള നല്ല പെട്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അയാളെ കൃഷി നിലനിൽക്കും. പഴകിയ റാണിയും വയസ്സായ റാണിയും ഉള്ള പഴക്കമുള്ള അടകളുള്ള പെട്ടിയാണ് കിട്ടുന്നതെങ്കിൽ ആ സെറ്റ് പറന്നു പോകും. ആ വർഷം തേൻ കിട്ടത്തില്ല. അപ്പോൾ അയാൾ പരാജയത്തിലേക്ക് പോകും. ഇതെൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് കർഷകരെ കണ്ടിട്ടുണ്ട്. അപ്പം സത്യസന്ധമായി ചെയ്താൽ കോടികൾ കൊയ്യാൻ പറ്റുന്ന ഒരു ഏക കൃഷിയാണ് തേനീച്ച.
1: അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല തേനീച്ച കൂട് തന്നെ നമുക്ക് പ്രൊക്യൂർ ചെയ്യണം, അല്ലെങ്കിൽ വാങ്ങണം.
0: നല്ല പരിചയമുള്ള കർഷകരിൽ നിന്ന് നല്ല കൂട് നോക്കി വാങ്ങിക്കണം. നല്ല കുയിനെ വാങ്ങിക്കണം. അമേരിക്കയിൽ നിന്നൊക്കെ ഞങ്ങളവിടെ സയന്റിസ്റ്റുകൾ ഒരുപാട് വരാറുണ്ട്. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് എക്യുപ്മെന്റ്സ് നമുക്ക് കൊണ്ടു തരാറുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് നല്ല കുയിനെ ഉണ്ടാക്കുന്ന, ഇനി കേരളത്തിന് ആവശ്യം എന്ന് പറയുന്നത് നല്ല കുയിനെ ഉണ്ടാക്കുന്ന ഒരു ബ്രീഡറെയാണ് കേരളത്തിന് ആവശ്യം. എപ്പിസറാന ഇൻഡിക എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ചയാണ് നമ്മൾ വളർത്തുന്നത്. ആ തേനീച്ചയിൽ തന്നെ 4014 കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞു. ശരാശരി അതിന്റെ തേൻ ഉൽപ്പാദനം എന്ന് പറയുന്നത് 5 മുതൽ 10 കിലോ വരെയൊക്കെയാണ് കാർഷിക കോളേജ് പറയുന്നത്. 20 കിലോ വരെ കിട്ടാം. അപ്പൊ അതിൽ തന്നെ 40-ഉം 45-ഉം കിലോ കിട്ടുന്ന പെട്ടികളുണ്ട്,
1: കൂടുതലുണ്ട്,
0: കൂടുതലുണ്ട്. അതിന്റെ കുയിനെ എടുത്തിട്ട് അതേപോലെ 40-ഉം 45-ഉം കിലോ കിട്ടിയ കൂട്ടിലേക്ക് ഡ്രോൺസിനെ കളക്ട് ചെയ്യണം. എന്നിട്ട് അതിനൊരു എപ്പിയറിൽ വെച്ചിട്ട് വേറെ കൂടുകളൊന്നും ഇല്ലാത്ത എപ്പിയറിൽ കൊണ്ടുവച്ചിട്ട് അതിനെ ബ്രീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങൾ ഈ രണ്ടിന്റെയും സ്വഭാവം ഉള്ളതായിരിക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പം പെട്ടി വെച്ചിരിക്കുന്ന പറഞ്ഞാൽ 5-6 സൂപ്പറുകളാണ് വെച്ചിരിക്കുന്നത്. ഒരു സൂപ്പറിൽ നിന്ന് 3 കിലോയാണ് കിട്ടുന്നത്. 4-ഉം 5-ഉം സൂപ്പർ വെച്ച് കഴിഞ്ഞാൽ 4-3 12 കിലോ ഒരു സമയത്ത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള പെട്ടികളെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ കർഷകർ ചെയ്യേണ്ടത്. തേനീച്ചക്കൂട്ടിൽ എന്ന് പറയാൻ 3 തരം തേനീച്ചുണ്ടാവും. ക്യൂൻ ബി, വർക്കർ ബി, ഡ്രോൺ ബി. അതിൽ വേലക്കാരായിട്ടുള്ള വർക്കർ ബീസ് ആണ് പോയി തേനെല്ലാം കളക്ട് ചെയ്യുന്നത്. അവരിങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തേനുൽപാദന സമയം മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ ക്ഷാമകാലത്ത് എന്റെ കുഞ്ഞുങ്ങൾക്ക് തേനും പൂമ്പൊടിയും ചേർന്ന ബീ ബ്രെഡ് എന്ന് പറയുന്ന ഒരു ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തേൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിന്റെ ചേമ്പറുകളിൽ ഇങ്ങനെ തട്ടുകെട്ടാട്ട് വെച്ച് തേനെല്ലാം എടുത്തു കഴിയുമ്പോൾ മഴക്കാലത്ത് കുടിക്കാൻ തേനില്ല. അപ്പൊ അതിന്റെ കുഞ്ഞു ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര സിറപ്പ് കൃത്രിമമായിട്ട് നമ്മൾ കൊടുത്താണ് അവരെ വളർത്തുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഈ കൂടുകളിലെല്ലാം പൂമ്പൊടിയും ചെറുതായിട്ട് തേനും ഓണമൊക്കെ എടുക്കുന്ന സമയങ്ങളിൽ വരാൻ തുടങ്ങും. ആ സമയത്താണ് അതിനകത്ത് മടിയന്മാരായിട്ടുള്ള ഈച്ചകൾ ഉണ്ടാകുന്നത്. ആ സമയത്താണ് നമ്മൾ കോളനി ഡിവിഷൻ ചെയ്യുന്നത്,
1: മൾട്ടിപ്ലൈ ചെയ്യുന്നത്.
0: ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തേനീച്ചകളെ വിൽക്കുകയും തേൻ വിൽക്കുകയും തേന്റെ മെഴുക് വിൽക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ഫീൽഡിൽ നന്നായിട്ട് പിടിച്ചിരിക്കാനായിട്ട് പറ്റും.
1: അപ്പൊ താങ്കളൊക്കെ ഒരു കൂടി നിന്ന് എത്ര കൂടാണ് പിരിച്ചു വെക്കുന്നത്?
0: ഒരു കൂട്ടിൽ നിന്നും നമുക്കൊരു 5-6 കോളനി വരെയൊക്കെ ഡിവിഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ നൂതനമായ ടെക്നോളജി, നമുക്കുള്ള അറിവ് വെച്ചിട്ട് നമുക്കൊരു കൂടിന്ന് 10-ഉം 12-ഉം ഡിവിഷൻ ചെയ്ത കൂടുകളുണ്ട്. അത് വേറെ കൂടിന്റെ സഹായം വേണം. കുവിന്റെ വേറെ കൂട്ടി നിന്നെടുക്കും, അട മാത്രം ഇവിടെ നിന്നെടുക്കും. ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വർഷവും കുറെ മാസ്റ്റർ കുവിനുകളെ ഉണ്ടാക്കും. കാര്യം എന്റെ അനുഭവത്തിൽ അസുഖം വന്നാണ് ആദ്യം പെട്ടി പോയത്. അത് ഇൻബ്രീഡിങ്, ഒരേ പേരൻസിന്റെ കുട്ടികൾ അല്ലെങ്കിൽ ഒരേ പേരൻസിന്റെ ഡ്രോൺസും അതിന്റെ കുവിനും തമ്മിൽ മേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ രോഗങ്ങൾ കൂടുതലായിട്ടുണ്ടാകും.
1: 2-3 ജനറേഷൻ അങ്ങനെ പോകും.
0: അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് വെറൈറ്റി ആയിട്ടുള്ള രണ്ട്, ഇപ്പം 40 കിലോ തേൻ കിട്ടിയ ഒരു പെട്ടിയിൽ നിന്നുള്ള ട്രോൺസിനെയും 40 കിലോ പെട്ടിയ ഒരു കൂട്ടിൽ നിന്നുള്ള കുയിനെയും, കുയിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒത്തിരി ഉണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആർട്ടിഫിഷ്യൽ കൂണ്ടെയറിങ്ങിലൂടെ നമുക്ക് 1000-ക്കണക്കിന് കുയിനെ ഒരു പെട്ടിയിൽ നിന്ന് 10,000-ക്കണക്കിന് കുയിനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ആ ടെക്നോളജിയാണ് കേരളത്തിൽ ഇനി വരേണ്ടത്.
1: ഈ ടെക്നോളജിയൊക്കെ താങ്കൾക്ക് എവിടെ നിന്നാണ്
0: കിട്ടിയത്? എനിക്ക് അമേരിക്കയിൽ നിന്ന് വരുന്ന സയന്റിസ്റ്റുകളും അവരൊക്കെയാണ് എനിക്ക് ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ. അത് ഇന്ത്യയിൽ അങ്ങനെ വളരെ വിരളമായിട്ടേ കിട്ടാനുള്ളൂ. എത്ര നല്ല കുയിനെ ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എത്ര കിലോ തേൻ കിട്ടണം എന്ന് തീരുമാനിക്കുന്നത് തേനീച്ചകളെയല്ല, തേനീച്ചയെ വളർത്തുന്ന കർഷകനാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു 40 കിലോയോ 30 കിലോയോ എടുക്കാൻ ഒരു പെട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും. കൂട്ടിൽ ആ കർഷകൻ ചെയ്യുന്ന വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് സൂപ്പറുകൾ വെച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട്

0: ഇപ്പോൾ ഒരു പരിപാലനം എന്ന് പറയുമ്പം താങ്കൾ ആദ്യം സൂചിപ്പിച്ച് പെട്ടി നല്ലതായിരിക്കണം, ക്വീൻ നല്ലതായിരിക്കണം, അതിൻ്റെ കൂടെ കിട്ടുന്ന ഈച്ചകൾ നല്ലതായിരിക്കണം, പിന്നെ ട്രെയിനിങ് എന്തായാലും ആവശ്യമാണ്, നല്ലപോലെ ട്രെയിനിങ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് പരിപാലനം ചെയ്യുമ്പം രോഗങ്ങളൊക്കെ ഒരു പ്രതിസന്ധി ആവാറുണ്ടോ?
1: ഉണ്ട്. നമുക്ക് തേനീച്ച കൃഷിയിൽ ഏറ്റവും രോഗങ്ങൾ വരാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് കാരണം എന്ന് പറയുന്നത് രോഗങ്ങൾ കൂടുതലും വരുന്നത് ഇതിന്റെ അടിപ്പലക വൃത്തിയാക്കാതിരിക്കുക. എപ്പിസറാന ഇൻഡിക എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ചയുടെ അടിപ്പലകയിൽ തേനും പൂമ്പൊടിയുടെ അംശങ്ങളും വാക്സിന്റെ അംശങ്ങളൊക്കെ വന്നു വീഴും. അത് കിടന്ന് പുഴുത്തിട്ട് അവിടെ നിശാശലഭത്തിന്റെ ഒരു വെള്ളശലഭത്തിന്റെ ഇത് കയറി മുട്ടയിട്ടിട്ട് ഈ മെഴുകുഴികൾ കയറി ഈ കൂട് നഷ്ടപ്പെട്ടു. അതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൂട് നഷ്ടപ്പെട്ടു പോണതിന്റെ ഒന്നാമത്തെ കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തേനും പൂമ്പൊടിയും മഴക്കാലമാകുമ്പോൾ കിട്ടാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ തേനീച്ചക്കൂടുകൾ റബ്ബർ തോട്ടങ്ങളിലാണ് ഈ കർഷകർ കൂടുതൽ മേയ്ക്കുന്നത്. അപ്പോൾ ഡിസംബറിലേക്ക് റബ്ബർ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുക. ഡിസംബർ കഴിയുമ്പം നമ്മൾ അവിടെ നിന്നും തെങ്ങുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടികളെ മാറ്റി വയ്ക്കണം. ഞാനാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തിട്ട് കർണാടകം വരെ പോകുന്നുണ്ട്. കർണാടകയുടെ ഗുണ്ടൽപേട്ടയിൽ ഞാൻ സൂര്യകാന്തി പാടത്ത് തേനെടുക്കാനായിട്ട് ഇറ്റാലിയൻ തേനീച്ചകളുമായിട്ട് പോയി. അപ്പം നമ്മൾ തേനീച്ച വെച്ച് കഴിഞ്ഞാൽ 40% വിളവ് വർദ്ധിക്കും. വെള്ളരി വർഗ്ഗങ്ങളായാലും പച്ചക്കറികളായാലും ഒക്കെ 40% തെങ്ങായിരുന്നാലും 40% വിളവ് വർദ്ധിക്കും.
0: തേനീച്ചക്കൂടിൽ നിന്ന് തേൻ മാത്രമല്ലല്ലോ താങ്കൾ സൂചിപ്പിച്ച് മെഴുകുണ്ട്, പിന്നെ മറ്റ് ഉൽപ്പന്നങ്ങളും എടുക്കാറുണ്ടോ?
1: നമുക്ക് ഒരു തേനീച്ച വളർത്തുന്ന ഒരു കർഷകന് 6 തരം ഉൽപ്പന്നങ്ങളാണ് നമുക്ക് തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിട്ടുന്നത് നമുക്ക് ബീ വനം, തേനീച്ചയുടെ വിഷം എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഡെവലപ്പായിട്ടില്ല. അതുപോലെ തന്നെ പ്രൊപ്പോളിഷ് എന്ന് പറയുന്ന ഒരു തരം പശ എടുക്കാൻ പറ്റും. പിന്നെ മെഴുക് കിട്ടും, തേൻ കിട്ടും, തേനീച്ചയുടെ റാണിയാകാൻ പോകുന്ന പുഴുവിന് കൊടുക്കുന്ന തേനീച്ചയുടെ തലച്ചോറിന്റെ ഗ്രന്ഥിയിൽ നിന്ന് ഊറി വരുന്ന റോയൽ ജെല്ലി എന്ന് പറയുന്ന പദാർത്ഥം കിട്ടും, പൂമ്പൊടി കിട്ടും. അതിൽ നമ്മൾ കേരളത്തിൽ ആശ്രയിക്കുന്നു ഒന്ന് മെഴുക്, ഒന്ന് തേൻ. പൂമ്പൊടി ചില കർഷകർ എടുക്കുന്നുണ്ട്.
0: പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ?
1: മൂല്യവർദ്ധന നമുക്ക് ബീ വാക്സ് കൊണ്ടിട്ട് ബീ വാക്സ് ഒരു കൂട്ടിൽ നിന്നും 150 മുതൽ 200 ഗ്രാം മെഴുകാണ് കിട്ടുന്നത്. ഞാനൊക്കെ ഏകദേശം ഒരു 400,000-300,000 രൂപയ്ക്കൊക്കെ മെഴുക് വിൽക്കുന്ന ആൾക്കാരാണ്. മെഴുക് കൊണ്ട് നമുക്ക് ബാം ഉണ്ടാക്കാം, ചുണ്ട് പിടിച്ചുവിട്ടുന്നതിന്, കാല് പിടിച്ചുവിട്ടുന്നതിനൊക്കെ ഉള്ള ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ കനച്ചു. പിന്നെ നമ്മളിപ്പോൾ കഴിക്കുന്ന പാനീയങ്ങളെല്ലാം തന്നെ കെമിക്കൽ ചേർത്ത പാനീയമാണ്. നമുക്ക് ഹണിക്കോള ഉണ്ടാക്കാം. 145 മില്ലിലിറ്റർ വെള്ളവും 35 മില്ലിലിറ്റർ തേനും 15 മില്ലിലിറ്റർ നാരങ്ങ നീരും 5 മില്ലിലിറ്റർ ഇഞ്ചി നീരും ചേർത്താൽ 200 ml കിട്ടും. ഇതൊരു ഹണിക്കോളയുടെ അളവാണ്. ഇതിൽ നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇഞ്ചി നീര് കൂടുതൽ ചേർക്കാം, മധുരം കൂടുതൽ വേണമെങ്കിൽ തേൻ കൂടുതൽ ചേർക്കാം. ഞങ്ങളുടെ അവിടെ വരുന്ന ഓഫീസേഴ്സിനെല്ലാം ഞങ്ങൾ കൊടുക്കുന്നത് ഹണിക്കോളയാണ്.
0: ഇതൊക്കെ ഒഴിച്ച് താങ്കൾ കർഷകർക്ക് വേണ്ടി ട്രെയിനിങ് പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്?
1: ഞാൻ ഒരു വർഷം ഏകദേശം ഒരു 10-30 ട്രെയിനിങ്, വാട്ടക്കുറപ്പിന്റെ ബ്രീഡറായ സമയത്ത് 100 കണക്കിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ ട്രെയിനിങ് കൊടുത്ത് പിന്നെ കാർഷിക കോളേജിന്റെ ക്ലാസ് എടുക്കാനായിട്ടൊക്കെ പോകും. കാർഷിക കോളേജിൽ ഒത്തിരി ട്രെയിനിങ് കിട്ടാറുണ്ട്, കൃഷി ഭവനുകളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട്.
0: സാധ്യതകളെ കുറിച്ച് താങ്കളുടെ അടുത്ത് ചോദിച്ചാൽ ഒരു ഷോർട്ടിൽ എന്താ പറയാനാണ് ഉദ്ദേശിക്കുന്നത്?
1: തേനീച്ച വളർത്തലിലേക്ക് വരുമ്പം നമ്മൾ പാലിക്കേണ്ടത് ഒന്ന് സത്യസന്ധത, നല്ല കോളനി, നമ്മുടെ ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക. 2, കൃത്യസമയത്ത് കൊടുക്കുക, സത്യസന്ധമായിട്ട് ഒരു മായവും ചേർക്കാതെ സാധനം കൊടുക്കുക. അവരെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് വേണമെങ്കിലും തേനെ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കാൻ പഠിക്കുക. അങ്ങനെയുള്ള ഒരാളിന് ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു കൃഷിയാണ് തേനീച്ച വളർത്തൽ. ആദ്യ വർഷം മുടക്കുന്ന പൈസ അതിനെ ഡബിളായി ആദ്യ വർഷം തന്നെ തിരിച്ചു കിട്ടുന്ന ഏക കൃഷിയാണ് തേനീച്ച വളർത്തൽ. പിന്നെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എൻ്റെ മനസ്സിന് ഇപ്പോൾ ഒരു നല്ല പ്രോസസിംഗ് പ്ലാന്റ് വരണം, നല്ല ട്രെയിനിങ് സെന്റർ വരണം, നല്ല ക്വീനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡർ ആവുക എന്നതാണ് എൻ്റെ ലക്ഷ്യം.
0: നമ്മുടെ ആശംസകൾ താങ്കളുടെ കൂടെയുണ്ട്. അത്തരം സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് ഒരു എക്സ്പീരിയൻസ് താങ്കളുടെ നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു സർ.
2: സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ RS ഗോപകുമാറിന്റെ അനുഭവങ്ങൾ ശ്രോതാക്കൾ ശ്രദ്ധാപൂർവം കേട്ടല്ലോ. അദ്ദേഹത്തോട് ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീ ഗോപകുമാറിന്റെ ഫോൺ നമ്പർ പറയാം: 9447585258. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9447585258.
3: അറിയിപ്പ്: നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദന

വാതക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവവളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 22 മാർച്ച് 5 മണി വരെയാണ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കുടങ്ങൽ തലച്ചോറിലെ കോശങ്ങളെ

ജീവിപ്പിക്കാനും പഠിക്കുന്ന കുട്ടികളിൽ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. സന്ധികളിലെ നീരും വേദനയും കുറയ്ക്കുന്നതിനും സന്ധിവാദത്തിനും നല്ലൊരു ഔഷധമായി ഇത് ഉപയോഗിച്ചു വരുന്നു. ചർമ്മരോഗങ്ങൾ, വ്രണങ്ങൾ എന്നിവയ്ക്ക് കുടങ്ങലിന്റെ ഇല അരച്ചു പുരട്ടുന്നത് ഉത്തമമാണെന്ന് വിദഗ്ധർ പറയുന്നു. കുടൽ സംബന്ധമായ രോഗങ്ങൾ മാറ്റാനും ശരീരകാന്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നതായി കണ്ടുവരുന്നു. രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യത്തിനും ഇത് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. കുടങ്ങലിന്റെ ഇല വെളിച്ചെണ്ണ കാച്ചി തേച്ചാൽ മുടിവളർച്ചയ്ക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഫലപ്രദമാണ്.

0: ആരോഗ്യത്തിനും ഫലപ്രദമാണ്. കുടങ്ങലിന്റെ ഇല തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ഇല പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിക്കാവുന്നതുമാണ്. ഇതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചും കുടിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗർഭിണികൾ, മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവർ എന്നിവർ ഇത് ഉപയോഗിക്കുന്നതിനു മുൻപ് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
0: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, തേനീച്ചകൾക്ക് എത്ര കണ്ണുകളുണ്ട്? തേനീച്ചകൾക്ക് ആകെ 5 കണ്ണുകളുണ്ട്. 2 വലിയ കണ്ണുകൾ വസ്തുക്കൾ കാണാനായി ഉപയോഗിക്കുമ്പോൾ തലയുടെ മുകളിലെ 3 ചെറിയ കണ്ണുകൾ വെളിച്ചവും ദിശയും തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വീടും

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ള അല്ലെങ്കിൽ പുതിയതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തെരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർദ്ധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി May 22 വൈകുന്നേരം 5 മണിയാണ്. അപേക്ഷ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും കോക്കനട്ട് ബോർഡ് .gov.in സന്ദർശിക്കുക. കേരള വെറ്ററിനറി സർവകലാശാലയിലെ 4 സ്ഥാപനങ്ങളിലേക്ക് 2026-27 ഓഡിറ്റിംഗ്, GST, IT ഫയലിംഗ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ എന്നിവ ചെയ്യുന്നതിന് CAG എംപാനൽ ചെയ്ത ലിസ്റ്റിൽ നിന്നുള്ള ചാർട്ടേഡ് അക്കൌണ്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. താൽപര്യപത്രങ്ങൾ ഈ ഓഫീസിൽ ഈ മാസം 25 രാവിലെ 11 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 ചക്ക വിളവെടുപ്പാനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 88915407778. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് കൊല്ലത്ത് 26,200 രൂപ, ആലപ്പുഴയിൽ 25,500 രൂപ, ചെങ്ങന്നൂരിൽ 28,000 രൂപ, കോട്ടയത്ത് 29,000 രൂപ, എറണാകുളത്ത് 25,000, വടക്കൻ പറവൂരിൽ 26,800 രൂപ. കൊപ്രയ്ക്ക് ക്വിന്റലിന് കൊല്ലത്ത് 15,400 രൂപ, എറണാകുളത്ത് 14,800 രൂപ, വടക്കൻ പറവൂരിൽ 14,800 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 എണ്ണത്തിന് നെയ്യാറ്റിൻകരയിൽ 22,000 രൂപ, കായംകുളത്ത് 21,000 രൂപ, പുളിങ്കുന്നിൽ 24,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് നെയ്യാറ്റിൻകരയിൽ 20,000 രൂപയും എറണാകുളത്ത് 27,000 രൂപയുമാണ്. റബ്ബറിന് ക്വിന്റലിന് നെടുമങ്ങാട് 21,000 രൂപ, പുനലൂര് 24,000 രൂപ, കോട്ടയത്ത് 21,500 രൂപ, മൂവാറ്റുപുഴയിൽ 20,500 രൂപ, തൊടുപുഴയിൽ 24,300 രൂപ. കമ്പോള വില നിലവാരം സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 UAE നെതർലാൻഡ്സ് സ്വീഡൻ നോർവേ ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: പടാവ് പ്രധാനമന്ത്രി കാ സംയുക്ത അറബ് അമീരാത് കാ സംയുക്ത അറബ് അമീരാത് സാത്ത് ഹമാരെ ബഹുയാമേ റിഷ്തേ ഹൈ ലേക്കിൻ ഉസ്മേ ഊർജ സുരക്ഷ ബഹുത് അഹം ഏക ഉസ്കാ ഭാഗ്യ ഹൈ. ഊർജ സുരക്ഷ പർ ബാത്ചീത് ഹോഗി കൈസേ ഇസ്കോ ഓർ വ്യാപക് കിയാ ജായേ. ഊർജ സുരക്ഷ ഹമാരി ഹൈ ഉസ്കോ ഹം മജ്ബൂത് കർ സകേ. ഉസ്കേ അലാവേ ജോ 4 ദേശ് ഹൈ, നോർഡിക് സമിറ്റ് ഹോനേ വാലാ ഹൈ, നോർവേ കി യാത്ര ഹൈ, സ്വീഡൻ കി യാത്ര ഹൈ, ഇറ്റലി കി യാത്ര, നെതർലാൻഡ്സ് കി യാത്ര ഹൈ. ഇന്നോവേഷൻ ഇക്കോ സിസ്റ്റം മേ ഭാരത് മേ ബഹുത് കാം ഹോ രഹാ ഹൈ ഓർ ക്ലീൻ എനർജി ടെക്നോളജീസ് മേ യേ ലോഗ് ഓർ ഗ്രീൻ ട്രാൻസിഷൻ മേ കാഫി ആഗേ ഹൈ. തോ ഇൻ സഭി മുദ്ദേ പർ ഹമാരി ബാത്ചീത് ഹോഗി. വികസിത ഭാരത് കി തരഫ് ഹംകോ ലേ ആതാ ഹൈ, ഉസ്കോ കൈസേ മജ്ബൂത് കിയാ ജായേഗാ. യേ പ്രധാനമന്ത്രി കേ ദൌരേ കാ ഏക് മുഖ്യ ആധാർ ഹൈ.
1: സന്ദർശനത്തിന്റെ 2 നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്ര നഗർ ഹവേലി നമോ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു, ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ഐഷ ബിബി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50 രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 36,000 നിന്ന് 54,000 വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
3: Our LPG, which you use in kitchens, about 60% used to come from the Strait of Hormuz. Now we had to make arrangements. Our domestic production of LPG prior to the crisis was 35,000 or 36,000 metric tons per day. We ramped up our domestic production to 54,000 metric tons. This by itself is a mind-boggling thing.
1: 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSR

0: ഡിഎസ്എസ്ആറിന്റെ 58-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കെപിസിസി മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻഡിഎ സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴക വെറ്ററി കഴകം നേതാവ് ജെഡിസി പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ ടിവികെ നിയമസഭാംഗം ആർ ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കാനാണ് സുപ്രീംകോടതി ബഞ്ച് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം, സർഗാത്മകത, യുവാക്കളുടെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരതുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന 3 സംരംഭങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
2: കോമൺവെൽത്ത് ഗെയിംസ് 2030 ടോർച്ച് ഡിസൈൻ മത്സരം, CWG റീൽ ചലഞ്ച്, കോമൺവെൽത്ത് ഗെയിംസ് ക്വിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൈ ഭാരത് ഉപയോക്താക്കൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം സെപ്റ്റംബർ 26 വരെ ക്വിസിൽ പങ്കെടുക്കാം. എല്ലാ ആഴ്ചയും മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ കായിക പ്രസ്ഥാനത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2030 ഒക്ടോബറിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. അഹമ്മദാബാദ് ാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559-ലും നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI 7-അംഗ സംഘം രൂപീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UGC പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റ്

0: ചാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി യുവവാണി.

0: യുവവാണിയിൽ ഇന്നാദ്യം കൗമാരക്കാരിലെ ടെൻഷൻ അകറ്റാം എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബി ജയരാജുമായുള്ള അഭിമുഖ സംഭാഷണമാണ്.
1: സാമൂഹിക ബന്ധങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന ചോദനകളിലൊന്നാണ്. നവമാധ്യമങ്ങളിലെ കടന്നുവരവ് യുവാക്കളിൽ സാമൂഹ്യ ബന്ധങ്ങൾ കുറയുന്നതിനും വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാകുന്നതിനും ഇടയാക്കുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ നിരവധിയാണ്. ഈ കാലഘട്ടത്തിൽ പൊതുവിൽ ജീവിതക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ പ്രധാനമായും ആരോഗ്യ ഭക്ഷണക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റം, ബന്ധങ്ങളിലെ വിള്ളലുകൾ, അനാരോഗ്യകരമായ മത്സരങ്ങളുടെ വർദ്ധനവ് എന്നിവ യുവാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾക്കും ടെൻഷനും കാരണമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എപ്രകാരം മനഃശാസ്ത്രപരമായി സമീപിക്കാം?
2: ശരിയാണ്, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. യുവാക്കൾ ഇപ്പോഴും ഒത്തിരി അധികം ടെൻഷനിൽ കൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പലവിധ സമ്മർദ്ദങ്ങളെയാണ് അതിജീവിക്കേണ്ടി വരുന്നത്. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, സഹപാഠികളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, അങ്ങനെ സമൂഹത്തിന്റെ ആകെപ്പാടെയുള്ള സമ്മർദ്ദം, അതിനോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന ശാരീരികമായ വ്യത്യാസങ്ങൾ, അവരുടെ ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം കൊണ്ട് തന്നെ അവർ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വർദ്ധിച്ചു വരുന്ന ഈ സാമൂഹ്യ മാധ്യമത്തിന്റെ കടന്നുകയറ്റം, പലപ്പോഴും ഒരു ടെക്നോളജി പുതിയതായിട്ട് വരുമ്പോഴത്തേക്കും മുതിർന്നവർക്ക് പോലും അത് എങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാം, ഉത്തരവാദിത്വത്തോടുകൂടി അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് മുതിർന്നവർക്ക് പോലും കൃത്യമായി അറിയാത്തൊരു കാലഘട്ടത്തിലാണ്, ഇതിന്റെ ഒരു കുത്തൊഴുക്കിലാണ് നമ്മുടെ യുവാക്കളുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷേ നമുക്ക് സന്തോഷകരമായിട്ടൊരു കാര്യം പറയാനുള്ളത്, അതിന്റെ റെസ്പോൺസിബിൾ യൂസേജ് മുതിർന്നവരെക്കാളും നന്നായിട്ട് യുവാക്കൾക്ക് ഉപയോഗിക്കാനായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രളയം നടന്ന ഘട്ടത്തിൽ യുവാക്കളായിരുന്നു എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങൾക്കും മുൻകൈയെടുത്തതും. കൗമാരക്കാരാണ് രാത്രി മുഴുവൻ ഈ ക്യാമ്പുകളിലൊക്കെ പോയി നിന്ന് യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും, ഒരു മണിക്ക് പണി നിർത്തിയിട്ട് ആറു മണിക്ക് വീണ്ടും തിരിച്ചു പോകുന്നതും അതൊക്കെ ശ്ലാഘനീയമാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ അവരെ നല്ലതെന്ന് പറഞ്ഞ് വാഴ്ത്തി പാടുകയും ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും യുവാക്കളെ കുറിച്ച് നമ്മൾ വീണ്ടും പഴയ കുറ്റവും പഴയ ടെൻഷനും ഒക്കെ വീണ്ടും മാതാപിതാക്കളെ അടിച്ചേൽപ്പിക്കും. ഏറ്റവും ആദ്യമായിട്ട് വേണ്ടുന്നത് കൗമാരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. മാതാപിതാക്കൾ എന്നുള്ള സ്വാതന്ത്ര്യം ഒരു സ്വതന്ത്ര വ്യക്തികളായിട്ട് മാറുകയാണ്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നൊക്കെയാണ് അത് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാണ് എന്റെ മകൻ ഇങ്ങനെ ആയിപ്പോയത്, എന്തുകൊണ്ടാണ് ഈ മകൾ ഇങ്ങനെ ആയിപ്പോയത്, ശരിക്കും അവരെ ആലോചിക്കുന്നില്ല. അവരുടെ കൗമാരകാലത്ത് എങ്ങനെയായിരുന്നു, അവരുടെ കൗമാരകാലത്ത് മകൾ അവർ കുഞ്ഞായിരുന്ന സമയത്ത് അല്ലെങ്കിൽ കൗമാരകാലത്ത് അവരെങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്, അവർക്ക് ദേഷ്യപ്പെടാറുണ്ടായിരുന്നു, അവർക്ക് ശാരീരിക വ്യത്യാസങ്ങൾ ഉണ്ടാവായിരുന്നു, അവർക്ക് പ്രണയങ്ങൾ ഉണ്ടാവായിരുന്നു, ഇതൊക്കെ മറന്നു വെച്ചിട്ടാണ് അവർ കുട്ടികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആവശ്യമില്ലാത്ത തുമ്പിയെ പോലെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നതാണ് പോലെ ആവശ്യമില്ലാത്ത ഡിമാൻഡുകൾ മൊത്തം ഈ കൊച്ചുകുട്ടികളുടെ തലയിൽ കെട്ടിവെക്കുകയും പലവിധ സ്ഥലങ്ങളിൽ അവരെ കോച്ചിങ് എന്ന് പറഞ്ഞ് കൊണ്ടുവിടുകയും അമിത പ്രഷർ, ഈ ജയിച്ചു വരുന്ന കുട്ടികളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഈ തോറ്റുപോകുന്ന കുട്ടികളെ ആരും കാണുന്നില്ല. തോറ്റുപോകുന്ന കുട്ടികളുടെ ആത്മവിശ്വാസം എത്രമാത്രം ചോർന്നു പോകുന്നുള്ള മാതാപിതാക്കൾക്ക് അറിയില്ല. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യബോധം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഡിമാൻഡുകൾ കുട്ടികളുടെ മേലിൽ മുഖം പോലെ കെട്ടിവെച്ചിരിക്കുക, അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുക, അവരുടെ പ്രായത്തിൽ അവർ കൂടുതലും മാതാപിതാക്കളിൽ നിന്ന് അകന്ന് സുഹൃത്തുക്കളിലേക്ക് പിയർ ഗ്രൂപ്പിലോട്ട് അവരുടെ റിലേഷൻ മാറും എന്നുള്ളത് വാസ്തവമാണെന്ന് മനസ്സിലാക്കുക. അവർ കാണിക്കുന്ന ധിക്കാരമല്ലെന്നും അവർ കാണിക്കുന്ന അഹങ്കാരമല്ലെന്നും അത് സ്വാഭാവിക പ്രക്രിയയാണെന്നും അവരുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ഡിമാൻഡുകൾ എന്താണ്, ഇതൊക്കെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മാതാപിതാക്കളും പൊതുസമൂഹം ഒന്നടങ്കവും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യുവാക്കളെ നമ്മൾ സാധാരണ ഈ കാണുന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റി നമ്മളിപ്പോൾ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളൊക്കെ അംഗീകരിക്കുന്ന പോലെ തുടർന്നും അവരെ ഉത്തമ പൌരന്മാരായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ.
1: 15 മുതൽ 29 വയസ്സ് വരെയുള്ള ആളുകളിൽ മരണകാരണങ്ങളിൽ രണ്ടാമതായി ലോകാരോഗ്യ സംഘടന കാണുന്നത് ആത്മഹത്യയാണ്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതകളെ എപ്രകാരം നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും, ഇവയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ശരിയാണ്, താങ്കൾ പറഞ്ഞത് തികച്ച് ശരിയാണ്. ആത്മഹത്യയാണ് പ്രധാനപ്പെട്ട മരണകാരണങ്ങൾ. 20 എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ആത്മഹത്യയാണ് ലോകമെമ്പാടും. 800,000+ ഉള്ള ആളുകളാണ് ഒരു വർഷം മരിക്കുന്നത്. അതായത് 40 മരണങ്ങൾ ഒരു സെക്കൻഡിൽ ലോകത്ത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ നാട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് 5-ൽ 1 യുവാവിന് അല്ലെങ്കിൽ യുവതിക്ക് മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ

0: സീരിയസ് ആയിട്ടുള്ള ഡിസേബിളിംഗ് ആയിട്ടുള്ള അവനെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് യുവാക്കളുടെ യുവ കൗമാരക്കാരുടെയും ഡിപ്രഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ വളരെ കൂടുതലായിട്ടാണ് ഇപ്പൊ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇതിന്റെ നിരക്ക് എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള നിരക്കാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പൊ ഈ ആത്മഹത്യ പ്രതിരോധത്തിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കേൾക്കുക, പൂർണ്ണമായിട്ട് നമ്മൾ അവരെ ശ്രവിക്കുക. അവരെ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് മൂഡ് ഓഫ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് കുട്ടികൾ മിണ്ടാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ വെറുതെ കഥപടച്ച് മുറിക്കാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ പൊട്ടിക്കരയുന്നത്, എന്തുകൊണ്ടാണ് അവർ ഭക്ഷണകാര്യത്തിൽ താല്പര്യം കാണിക്കാത്തത്, എന്തുകൊണ്ടാണ് എന്നെ ആരും ഇഷ്ടമല്ല, എന്നെ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരാതി പറയുന്നത്, എന്തുകൊണ്ടാണ് അവർ റിബല്യസ് നേച്ചർ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സയൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഞാനങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു, എനിക്ക് ഒരു കാര്യം നേരെ ചൊവ്വേ ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കണമെങ്കിൽ ഞാൻ മരിക്കണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കുട്ടികൾ എപ്പോഴെങ്കിലും ഓഫ് ഹാൻഡ് ആയിട്ടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അധ്യാപകരടക്കം. ഇതൊക്കെ ഏർലി സയൻസ് ആണ്, ഏർലി വാർണിംഗ് സയൻസ് ആണ്. ഈ സൈനുകളൊക്കെ നമ്മൾ ഇത്തരം കൈചൂണ്ടികൾ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ആത്മഹത്യ, അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ചുള്ള ആത്മഹത്യ പ്രതിരോധ ക്ലിനിക്കുകളുണ്ട്, ആത്മഹത്യ പ്രതിരോധത്തിന് വേണ്ടി വിളിക്കാനുള്ള സർക്കാരിന്റെ സംവിധാനങ്ങളുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം എല്ലാ ജില്ലാ ആശുപത്രികളിലും ലഭ്യമാണ്. കുട്ടികൾക്ക് മുമ്പൊക്കെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകാനോ ഒക്കെ ആളുകൾക്ക് ഒരു പേടിയായിരുന്നു, എന്റെ കുട്ടിക്ക് ഭ്രാന്തൊന്നുമില്ല, പിന്നെന്തിനാണ് സൈക്കോളജിസ്റ്റിനെ കാണുന്നത്. പക്ഷെ ഇപ്പോൾ അത്തരം കാഴ്ചപ്പാടുകളൊക്കെ മാറിയിരിക്കുന്നു. എല്ലാവരും മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴും ടെൻഷൻ ഉണ്ടാകുമ്പോഴും സൈക്കോളജിസ്റ്റുകളൊക്കെ ഓപ്പൺ ആയിട്ട് പോയി കാണാനായിട്ട് തുടങ്ങി. ആ ഒരു ട്രെൻഡ്, അത് നല്ല ആരോഗ്യകരമായ ട്രെൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ വളരെയധികം ആത്മഹത്യകളെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. അങ്ങനെ ഒരു എക്സ്പേർട്ട് ഹെൽപ്പ് വേണ്ടുന്ന സമയത്ത് എക്സ്പേർട്ട് ഹെൽപ്പ് എടുക്കുക. പിന്നെ സമൂഹവും വളരെയധികം ശ്രദ്ധാപൂർവ്വം ഈ അവരുടെ മുതലാണ്, അവർ വളർന്നു വരുന്ന കുട്ടികളാണ് സമൂഹത്തിന്റെ ആവശ്യം, അവർ യങ് ബഡ്സ് ആണ്, അവർ യങ് ടാലൻസ് ആണ്, അവരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് വേണ്ടുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി കൗമാരക്കാരെയും യുവാക്കളെയും കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയും.
1: വിഷാദരോഗം വല്ലാണ്ട് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണിത്. വിഷാദരോഗത്തെ എപ്രകാരം നമുക്ക് നേരത്തെ മനസ്സിലാക്കി ചികിത്സ നേടാനായിട്ട് സാധിക്കും?
0: വിഷാദരോഗം മനസ്സിലാക്കണമെങ്കിൽ പലപ്പോഴും ഈ വിഷാദരോഗവും വിഷാദവും ആയിട്ടുള്ള ഒരു മൂഡും നമ്മൾ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അതായത് ഡിപ്രസ്ഡ് മൂഡും ക്ലിനിക്കൽ ഡിപ്രഷനുമായിട്ട്, അതായത് എല്ലാവർക്കും ചിലപ്പോൾ ഒരാഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം എനിക്കിന്ന് വലിയ സുഖമില്ല അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ടൊരു വിഷമം, അതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇതൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് മുമ്പ് ചെയ്ത പ്രവൃത്തികളിലൊന്നും താല്പര്യം ഇല്ലാതിരിക്കുക, നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുക, 3 മാസം തുടർച്ചയായിട്ട് ഒന്നിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ല അമിതമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മുമ്പ് സന്തോഷത്തോടുകൂടി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളിൽ ഇപ്പോൾ ആനന്ദം ലഭിക്കാതിരിക്കുക, ഇതൊക്കെയാണ് ഒരു ക്ലിനിക്കൽ ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അത്തരം ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ എന്ത് പറ്റി ഈ ചേഞ്ച്, എന്തുകൊണ്ടാണ് അവൻ പ്രോപ്പർലി ഡ്രസ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് അവൻ കുളിക്കാത്തത്, എന്തുകൊണ്ടാണ് അവൻ ആംഗ്രി ഔട്ട്ബേഴ്സ് ഉണ്ടാകുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് അധ്യാപകർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം അധ്യാപകരാണല്ലോ ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് ചെലവഴിക്കുന്നത്. അപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ കൃത്യസമയത്ത് തന്നെ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ മരുന്നും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ അവന് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാ ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന കുട്ടിയോട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും നമ്മളിനി എത്ര നന്നായിട്ട് പെരുമാറിയാലും എല്ലാ ആളുകളും നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. ഈ ലോകത്തിൽ എല്ലാ ആളുകളും എന്നെ ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ്. അങ്ങനെയൊക്കെയുള്ള കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് വഴി അവന്റെ ദ വേ ഹി തിങ്സ്, അവൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, ആ ചിന്തകളെയൊക്കെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് കഴിയും. പിന്നെ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇപ്പം ചെയ്യുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു തെറാപ്പിയാണ്. ഇതിന് സാധാരണഗതിയിൽ ഇപ്പം മുമ്പ് CBTയും ഡ്രഗ് തെറാപ്പിയും വേണമെന്ന് പറയായിരുന്നു, അത് മരുന്നും ഇതിന്റെ കൂടെ കൊടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള ഗവേഷണ ഫലങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അവന്റെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് വഴി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വഴി ഇവന്റെ അല്ലെങ്കിൽ അവളുടെ വിഷാദ രോഗം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുമെന്നാണ്.
1: ആളുകളിൽ നിരാശ, ഭയം, സങ്കടം, അസംതൃപ്തി, പ്രതീക്ഷ നശിക്കുന്ന അവസ്ഥ എന്നിവ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇവരുടെ മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുവാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: ഒന്ന്, നമുക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്നത് എമർജൻസി കൌൺസിലിംഗ് ചെയ്യാൻ പറ്റും. അതിന് ധാരാളം വോളണ്ടിയേഴ്സ് ഉണ്ട്. ആ വോളണ്ടിയേഴ്സ് വന്നിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയേണ്ട, അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുക എന്നുള്ളതാണ്. അവരെ നമ്മൾ പൂർണ്ണ അർത്ഥത്തിൽ അവരെ വ്യക്തികളായിട്ട് ഉൾക്കൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള എല്ലാ വിഷമതകളും സങ്കടങ്ങളും നമ്മൾ കേട്ടോണ്ടിരുന്നാൽ മാത്രം മതി, അവർക്കൊരു പ്രതീക്ഷയുടെ എല്ലാം ശരിയാവും, ഉടനെ തന്നെ എല്ലാം ശരിയാവുന്നുള്ള മിഥ്യാധാരണയൊന്നും അവർക്ക് കൊടുക്കണമെന്ന് കാര്യമില്ല. പതിയെ പതിയെ നമ്മളെല്ലാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരും, പ്രത്യാശയുണ്ട് നമുക്കിതിന്. ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നത് ഇപ്പോഴല്ലാതെ ഉണ്ടാകുന്ന ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ആണ് ശരിക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും. അതായത് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള വിഷമകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു സ്ട്രെസ് റിയാക്ഷൻ ഉണ്ടാവും. അത് ചിലപ്പം ആംഗ്രി ഔട്ട്ബേഴ്സ് ആയിരിക്കും, ദേഷ്യം കൊണ്ട് ചിലപ്പം ഇതായിരിക്കും, ചിലപ്പം വാവിട്ട് നിലവിളിയായിരിക്കും, ചിലപ്പം രാത്രി ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്നതായിരിക്കും, ചിലപ്പം നൈറ്റ് ടെറേഴ്സ് ആയിരിക്കും, ഒരു കാരണവുമില്ലാതെ ഞെട്ടി ഉണർന്നിട്ട് കിതച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ഒത്തിരി സിംറ്റംസ് കണ്ടു

0: കഴിഞ്ഞാൽ നമുക്കതിന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് വിളിക്കാം. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന് ക്ലിനിക്കൽ ഇന്റർവെൻഷൻ അത്യാവശ്യമാണ്. അതൊരു ഡോക്ടറെ നമ്മൾ കണ്ടേ പറ്റൂ, അതിനുള്ള മരുന്ന് കഴിച്ചേ പറ്റൂ. അത് 3 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ, അതായത് ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞു, വലിയൊരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്, എല്ലാം നശിപ്പിക്കുന്നത്, സർവ്വം ശിഥിലമാവുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവർക്കെല്ലാം അവരുടെ പ്രതീക്ഷകളും വീടും എല്ലാ സാധനങ്ങളും നശിച്ച്, അവരുടെ പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളും സ്വത്തും എല്ലാം, വളർത്തുമൃഗങ്ങളും എല്ലാം മരിച്ചിട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ആണ് ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായാലും ഇതുണ്ടാവും, ഒരു യുദ്ധാനന്തരം ഇതുണ്ടാവും. ഏറ്റവും കൂടുതൽ ഒരു യുദ്ധം ഉണ്ടായാലും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ഉണ്ടായാലും ബാധിക്കുന്ന സ്ത്രീകളെയും കുട്ടികളാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഈ കാര്യത്തിൽ ഇപ്പോഴത്തെ കൗമാരക്കാരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കൗമാരക്കാർക്കും ഇത്തരത്തിലുള്ള ഇനി എന്ത് എന്നുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്റെ ഭാവി എങ്ങനെയായി തീരും, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്റെ പഠിത്തം എന്താവും, ഇനി തുടർന്ന് പഠിക്കാൻ പറ്റൂ, എല്ലാ ജീവിക്കുന്ന കൃഷിയിടങ്ങളെല്ലാം നശിച്ചുപോയി, ഇനി എങ്ങനെയാണ് ഞാൻ ഫീസ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഞാൻ വീട് കെട്ടുന്നത്, എവിടെ ഞാൻ കിടന്ന് ഉറങ്ങും എന്നൊക്കെയുള്ള ചിന്തകൾ. കൗമാരക്കാരെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കാം, പുതിയതായിട്ട് വീട് റീബിൽഡ് ചെയ്യുന്നതിന് അവരെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെറുതായിട്ട് ഏൽപ്പിക്കാം. കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളിങ്ങനെ ഇതെല്ലാം സർവ്വം തകർന്നിരിക്കുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് വലിയ തിരക്കുകളാണ്, വീട് വൃത്തിയാക്കുക, വീട് കെട്ടുക, ഭക്ഷണം കൊണ്ടുവരിക. അപ്പം കുട്ടികളെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ ആ സമയത്ത് കൊടുക്കണം. കൗമാരക്കാർക്ക് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം, അങ്ങനെ പയ്യെ പയ്യെ പ്രതീക്ഷ കൊടുക്കണം. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഒരു സുപ്രഭാതം കൊണ്ട് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ കൗമാരക്കാർക്ക് അറിയാം എല്ലാം ഒന്നും അത്ര പെട്ടെന്ന് ശരിയാവാൻ പോകുന്നില്ല, അതിന് സമയമെടുക്കും എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ, പിന്നെ മാതാപിതാക്കൾ കരയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കരയുന്നത് കുട്ടികൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല, കരഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പറ്റിപ്പോയതുകൊണ്ട് ഞാൻ കരഞ്ഞുപോയതാണ്. മനുഷ്യരെന്ന് പറയുന്നത് വികാരങ്ങളൊക്കെ ഉള്ള ജീവികളാണല്ലോ, അപ്പം അവർ വികാരങ്ങൾ പ്രകടിപ്പിക്കരുത്, കുട്ടികളുടെ മുമ്പ് വെച്ച് പ്രകടിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ലാമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും തലയെ കൈവച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുക, അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികളുടെ ഒരു പ്രതീക്ഷകൾ നശിച്ചോ. നമ്മളെപ്പോഴും അവർക്കൊരു പോസിറ്റീവ് ഗൈഡിംഗ് ലൈറ്റ്സ് ആയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെട്ടെന്ന് തന്നെ കേരളത്തിന്റെ ജനതയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ട്, എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര മരുഭൂമികളിലും നമ്മൾ പോയിട്ട്, മനുഷ്യവാസം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിലും പോയിട്ട്, അവിടെയെല്ലാം നമ്മൾ ജോലി ചെയ്ത്, അവിടെയെല്ലാം നമ്മൾ ജീവിച്ച്, അവിടെയെല്ലാം നമ്മൾ അംഗരാജ്യം വെട്ടിപ്പിടിച്ച കർണന്മാരാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ പ്രളയമല്ല, ഇനി എന്ത് പ്രളയം വന്നാലും നമ്മൾക്ക് അതിജീവനത്തിന്റെ ഒരു ശേഷിയുണ്ട് മലയാളി. ആ അതിജീവനത്തിന്റെ ശേഷിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്.
1: ഈ സോഷ്യൽ മീഡിയ, ഫോട്ടോമോർഫിംഗ് തുടങ്ങിയവയിലൂടെയുള്ള സാമൂഹിക ചൂഷണങ്ങളെ, മാനസിക ചൂഷണങ്ങളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവയെ മറികടക്കാൻ നമുക്ക് എപ്രകാരം സാധിക്കും?
0: ഞാൻ നേരത്തെ പറഞ്ഞത് നടക്കുമല്ലോ, ഉത്തരവാദിത്തപ്പെട്ട യൂസേജ്. ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നു, ആ മൊബൈൽ ഫോണിൽ എന്താണ് അവൻ ചെയ്യുന്നത്? ഇപ്പം ഒരു കുട്ടിക്ക്, കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആൻഡ്രോയിഡ് ഫോണിന്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അവനൊരു നമ്പർ വിളിക്കാനുള്ള ഫോൺ മാത്രം പോരെ, അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവൻ ചിലപ്പോൾ അവൻ പറയും പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കിപ്പോൾ കൊടുക്കാതിരിക്കാൻ പറയാൻ പറ്റത്തില്ല. മുമ്പ് നമ്മൾ പറയും കുട്ടിയുടെ, ഒരു കുട്ടിയുടെ ഒരു അധ്യാപൻ അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവ് വന്ന ഒരു അധ്യാപനോട് വന്ന് ചോദിക്കുകയാണ്, കുട്ടിക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കണമെന്ന് ചോദിച്ചാൽ കുട്ടികൾ ചീത്തയായി പോയതുകൊണ്ട് കമ്പ്യൂട്ടർ ഒന്നും വാങ്ങിക്കൊടുക്കണ്ടെന്ന് പറയും. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ വേണം, അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സിസ്റ്റം ബേസ്ഡ് ലേണിംഗ് ആയി കഴിഞ്ഞു. ഈ ലേണിംഗ് ഒക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇഷ്ടം പോലുണ്ട്, കോളേജസിലൊക്കെ ആണെങ്കിൽ ഇൻഫ്ലിപ്നെറ്റ് മറ്റു കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ അവൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വേണം. മൊബൈൽ ഫോണിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഉത്തരവാദിത്തോടു കൂടിയാണോ അവനത് ഉപയോഗിക്കുന്നത്? അത് ഉത്തരവാദിത്തോടു കൂടി ഉപയോഗിച്ച് കാണിക്കേണ്ടത് ആരാണ്? മാതാപിതാക്കൾ തന്നെയാണ്. ഞാൻ ഈ സമയത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇന്ന കാര്യമാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് എന്ന് റെസ്പോൺസിബിൾ മൊബൈൽ യൂസേജ് എന്താണെന്ന് പഠിപ്പിച്ചാൽ കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന ചതിക്കുഴികൾ, ചിലതരം ഗെയിമുകൾ, മുമ്പൊരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ബ്ലൂ വെയിൽ ഗെയിമിനെ കുറിച്ച്, അതുപോലെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, കുട്ടികളെ ഇതിനകത്ത് വലയിലാക്കുന്ന ചില റാക്കറ്റുകളുണ്ട്. ആ റാക്കറ്റുകളിലൊന്നും ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുക. അപ്പുറത്തിരിക്കുന്ന ആളുടെ പ്രായമോ, പലതരത്തിലുള്ള ശിശു പീഡകർ വരെ ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇവന്റെ, ഇപ്പൊ ഫുട്ബോൾ ഫാനായിട്ടൊരു കുട്ടിയാണെങ്കിൽ അവന് ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ച് ആദ്യമേ തുടങ്ങാം. പിന്നെ അതിനുശേഷം നമ്മൾ സാധാരണഗതിയിൽ അതിന് പറയുന്നത്, മനഃശാസ്ത്രത്തിൽ പറയുന്ന പേര് ഓൺലൈൻ ഗ്രൂമിംഗ് എന്നാണ്. ആ കുട്ടിയെ അവന്റെ ആവശ്യത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇവനെ മാനിപ്പുലേറ്റ് ചെയ്ത് കുട്ടിയെ ഗ്രൂം ചെയ്തെടുക്കാനായിട്ട് പറ്റും അവന്റെ രീതിയിൽ. പിന്നെ പയ്യെ പയ്യെ അശ്ലീല സംഭാഷണങ്ങളിലേക്ക് കടക്കുകയും, പിന്നെ കുട്ടികളടങ്ങുന്ന ഇത്തരം വീഡിയോകൾ ആ കുട്ടിക്ക് അയച്ചു കൊടുക്കുകയും, ഇതൊക്കെ സ്വാഭാവികമാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും, അങ്ങനെ പയ്യെ പയ്യെ ഈ ഇതിന്റെ വലയിലേക്ക് വീഴ്ത്തുകയും ചെയ്യുന്നതാണ് ഈ ഓൺലൈൻ ഗ്രൂമിംഗിന്റെ ഒരു പരിപാടി. അത് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് മുതിർന്ന ആളുകൾ, പ്രായം കൂടിയ ആളുകളാണ് വളരെ കൊച്ചുകുട്ടികളെ വലയിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചിലപ്പം അച്ഛന്റെയോ അമ്മയുടെയോ സ്നേഹം കിട്ടാതെ വളരുന്നൊരു കുട്ടിക്ക്, അല്ലെങ്കിൽ വീട്ടിൽ നിരന്തരമായിട്ട് വഴക്ക് നടക്കുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് സ്നേഹം ഒട്ടും ലഭിക്കാതെ വരുമ്പോഴത്തേക്കും, അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണ്, അപ്പം എനിക്ക് സ്നേഹം കിട്ടുന്ന എവിടേക്കെങ്കിലും പോകണമെന്ന് പറയുമ്പോഴാണ് അവൻ പലപ്പോഴും ഇതിനകത്ത് നിന്ന് ഈ സോഷ്യൽ മീഡിയയിൽ അഭയം പ്രാപിക്കുന്നത്. അപ്പം അവൻ എത്ര ലൈക്ക് കിട്ടുമെന്ന്, എത്ര കെ ലൈക്ക് കിട്ടുമെന്നൊക്കെയാണ് അവൻ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പല പല സൈറ്റുകളിലവൻ പോവുകയും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലൊക്കെ ചെന്ന് ഇത്തരത്തിലുള്ള ചാലഞ്ചസ് ചെന്ന് വീഴും. ഇത്തരത്തിലുള്ള പെഡോഫിലിക്സ് ശിശുപീഡകരുടെ വലയിൽ ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെ

0: നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് മോർഫ് ചെയ്തിട്ട് നമ്മളെ വെരട്ടി ഇതെല്ലായിടത്തും പബ്ലിഷ് ചെയ്യുന്നു, എന്റെ പടം എങ്ങനെ ആക്കും. അപൂർവം ചില ആളുകൾ മാത്രമേ ധൈര്യപ്പെട്ട് പറയാറുള്ളൂ എന്റെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്താണ് ഞാൻ കേസ് കൊടുക്കും, സൈബർ പോലീസിൽ അറിയിക്കും എന്നൊക്കെ പറയാനുള്ള ധൈര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുകളെയൊന്ന് ഭീഷണിപ്പെടുത്തും. അങ്ങനെയൊക്കെ കുട്ടികളെ വളരെയധികം ചതിക്കുഴിയിൽ, ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി ചതിക്കുഴികളുണ്ട്. ചിലപ്പം നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേക ഗിഫ്റ്റുകൾ ഓൺലൈനിലൂടെ വരുന്നുണ്ടോ, എവിടെ നിന്നാണ് ഗിഫ്റ്റ് വന്നത്, അപ്പോൾ കുട്ടി പറയും ഞാനൊരു ഗെയിം കളിച്ചപ്പോൾ അതിനകത്ത് പ്രൈസ് അടിച്ചതാണ്, എനിക്കറിയാവുന്ന ഒരു കേസാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇത്രയും വില കൂടിയ ഒരു സാധനത്തിന് ഇനി ഏത് ഗെയിമാണ് കളിച്ചത്. അപ്പൊ മനസ്സിലാവും വേറൊരാൾ അയച്ചു കൊടുത്തതാണ്, അത് ആരാണ് അയച്ചു കൊടുത്തത്, എന്തിനാണ് അയച്ചു കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള റാക്കറ്റിന്റെ ചുരുൾ പലപ്പോഴും അഴിഞ്ഞഴിഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ ഉത്തരവാദിത്വത്തോടു കൂടി ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കില്, കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് യൂസേജിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവരെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും രക്ഷാകർത്താക്കളുടെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാം ഇത്തരത്തിലുള്ള ബോധവൽക്കരിക്കണം നന്നായിട്ട്. അതിന് ആദ്യമേ പൊതുസമൂഹം ഇതിനെക്കുറിച്ച് ബോധവാനാകണം, അതിനുശേഷം ആണ് ബാക്കി എല്ലാവരെയും നമുക്ക് ബോധവൽക്കരിക്കാൻ പറ്റത്തുള്ളൂ.
1: ലൈംഗിക അതിക്രമങ്ങൾ യുവാക്കളിലും കൌമാരപ്രായക്കാരിലും മാനസികവും ശാരീരികവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ അവരുടെ മാനസികാരോഗ്യത്തിന് കൂടുതൽ കരുത്ത് പകരുവാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും നമുക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും?
0: ഈ ലൈംഗിക അതിക്രമങ്ങൾ വലിയ മുറിപ്പാടാണ് അവരുടെ മനസ്സിൽ, അവരുടെ പേഴ്സണാലിറ്റിയുടെ, അവരുടെ വ്യക്തിത്വത്തിലൊക്കെ അവശേഷിപ്പിക്കുന്നത്. ഇതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു പഠനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നത് പെൺകുട്ടികളല്ല ആൺകുട്ടികളാണ്. ആൺകുട്ടികൾ പലപ്പോഴും ഈ കാര്യം പുറത്തു പറയാറില്ല എന്നുള്ളതാണ്. ആൺകുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് പലപ്പോഴും പാരന്റ്സ് അത് നോട്ടീസ് പോലും ചെയ്യാറില്ല. അങ്ങനെയുള്ള കുട്ടികൾ വളരെ ഇൻഹിബിറ്റഡ് ആയിപ്പോകും, അവരുടെ പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ആയിപ്പോകും. അവർക്ക് ജീവിതകാലം മുഴുവൻ ആ ഒരു മുറിപ്പാടുമായിട്ട് അവർ നടക്കേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികളെ ആദ്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇത് നിന്റെ കുറ്റം കൊണ്ടല്ല നീ സംഭവിച്ചത്, നിന്നെ ഒരാൾ ഉപയോഗിച്ചതാണ്, അയാളുടെയാണ് കുറ്റം, നിനക്ക് ഇതിനകത്ത് യാതൊരു കുറ്റമില്ല. അതുവരെ കുട്ടി വിചാരിക്കും എന്റെ കയ്യിലാണ് കുറ്റം എന്ന് വിചാരിക്കും. അങ്ങനെ കുട്ടികൾക്ക് അഷുറൻസ് കൊടുക്കണം. രണ്ടാമത് അതൊരു ദുസ്വപ്നമാണ്, ഇത് ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തത് നടന്നുപോയി എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കണം. അതിനുശേഷം ഘട്ടംഘട്ടമായി മാത്രമേ, അതൊരു ലോങ് പ്രോസസ്സാണ്, വളരെയധികം സമയം എടുക്കുന്നതാണ്. ഇപ്പൊ സൈക്കോതെറാപ്പി ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊലോങ്ഡ് സെഷൻസ് തന്നെ വേണ്ടി വരും, വളരെ നീണ്ട നീണ്ട സെഷൻസ് വേണ്ടി വരും. അത്തരത്തിലുള്ള ട്രോമയിലൂടെ കടന്നു വരുന്ന കുട്ടിയെ നോർമൽ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ഒത്തിരിയധികം, അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ എങ്ങനെ നോക്കാം, കുട്ടി ആരൊക്കെയായിട്ടാണ് ഇടപെടുന്നത്, കുട്ടി എവിടെയൊക്കെയാണ് കളിക്കാൻ പോകുന്നത്, കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്. കുട്ടി പലപ്പോഴും ഇത് സംഭവിക്കുന്നത് സമപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ ഈ പ്രശ്നം വരില്ല. അതേസമയം ഒരു കുഞ്ഞുകുട്ടിയും ഒരു മുതിർന്ന കുട്ടിയായിട്ടുള്ള കളികളിൽ ഏർപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാകുന്നത്. പലപ്പോഴും ഈ മുതിർന്ന കുട്ടി വേറൊരു ചൂഷണത്തിന്, ഇപ്പൊ റാഗിങ്ങിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട്, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റാഗ് ചെയ്തപ്പെട്ടവനായിരിക്കും ഇത്തവണ റാഗിങ്ങിന് മുൻപന്തി എന്ന് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാൻ നിൽക്കുന്നത്. അതുപോലെയാണ് ഈ പീഡനങ്ങളുടെ കാര്യവും. കേരളത്തിൽ അത് സർവ്വസാധാരണമാണ്. ഇപ്പോഴൊക്കെയാണ് അതിനെക്കുറിച്ച് മനുഷ്യർ തിരിച്ചറിഞ്ഞു തുടങ്ങിയതാണ്. പലപ്പോഴും ആൺകുട്ടികൾ ഇത് ഞാൻ ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ എന്നെ പെൺകുട്ടിയായിട്ട്, അല്ലെങ്കിൽ നിനക്ക് ധൈര്യമില്ലായിരുന്നോ, നിനക്ക് എന്തെങ്കിലും തിരിച്ച് ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ചിലർ കുട്ടികളെ ഭീഷണിപ്പെടുത്തും, കൊന്നുകളെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ധാരാളം നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വളരെയധികം ശ്രദ്ധയോടും കൂടി വളർത്തണമെന്ന്, അവർ എവിടേക്കാണ് പോകുന്നത്, ആരൊക്കെയായിട്ടാണ്. പലപ്പോഴും ഈ പീഡനങ്ങൾ നടക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്, വീട്ടിൽ സഹകരിക്കുന്ന ആളുകളാണ്. അവർ ഏത് തരക്കാരാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കൾ തന്നെ ആയിരിക്കും. പലപ്പോഴും പല കുട്ടികളും എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും അടുത്ത ബന്ധു അല്ലെങ്കിൽ വീട്ടിന്റെ അപ്പുറത്തെ ഒരാള്. അങ്ങനെ വീട്ടിൽ നമ്മൾ ആർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം, എത്ര പരിധി വരെ കൊടുക്കണം, എത്ര വരെ കുട്ടിയായിട്ട് മിംഗിൾ ചെയ്യാൻ. പലപ്പോഴും ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ആദ്യമേ ഇക്കിളാക്കിയിട്ട് കളികളിൽ ഏർപ്പെടും. ഇക്കിളാക്കിയിട്ടാണ് ഈ കുട്ടിയെ ഇതിലേക്ക് നയിക്കുന്നത്. അപ്പം ആദ്യമേ നിർദോഷം എന്ന രീതിയിൽ കളിക്കുകയും അതിനുശേഷം പയ്യെ പയ്യെ ഈ പ്രിഡേറ്റർ അവന്റെ യഥാർത്ഥ സ്വഭാവം, അതായത് ഇരവിടുത്തക്കാരൻ അവന്റെ

0: അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. ദന്ത ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496556321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പ്രിയശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം കോഴിക്കോട്ട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ, ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 9496556321 ഒരു നമ്പർ കൂടി 9496596321 ഓർക്കുക. ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.

0: ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ കഥകളും കവിതകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മടവൂർ സുരേന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത വിസ്മയ വിഭാഗം.
1: ഇന്ന് മലയാള കവിതയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആധുനികതയും അത്യന്താധുനികതയും കവിതയിൽ വന്നു കഴിഞ്ഞു. മലയാള കവിതയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് വിസ്മയ വിഭാഗം എന്ന കവിത. ഇങ്ങനെയാണോ കവിത? കാരണവർ ചോദിച്ചു. കവിതയ്ക്കൊരു ചട്ടക്കൂടില്ലേ? ചിന്തേറിട്ട് മിനുക്കിയെടുത്ത

0: ചട്ടക്കൂട്. ഇങ്ങനെയാണോ കവിത? കാരണവർ ചോദിച്ചു. കവിതയ്ക്കൊരു ചട്ടക്കൂടില്ലേ? ചിന്തേരിട്ട് മിനുക്കിയെടുത്ത ചട്ടക്കൂട്, വൃത്ത നിബദ്ധ ശില്പം കടഞ്ഞെടുത്ത് അതിൽ അലങ്കാരപ്പറവകളുടെ രൂപം കൊത്തിവച്ച് കവിതയുടെ ആത്മാവിനെ ഉള്ളിലൊളിപ്പിച്ച് കടമിഴിക്കോണുകളിൽ ആനന്ദപ്പുഞ്ചിരി പൂത്തതുപോലെ അരങ്ങത്ത് പദമാടാൻ ചിലങ്കകൾ കെട്ടി തിമിർത്താടുന്ന നർത്തകിയെപ്പോലാകണം കവിത. കവിതയുടെ ആത്മാവിനെ ഉള്ളിലൊളിപ്പിച്ച് കടമിഴിക്കോണുകളിൽ ആനന്ദപ്പുഞ്ചിരി പൂത്തതുപോലെ അരങ്ങത്തു പദമാടാൻ ചിലങ്കകൾ കെട്ടി തിമിർത്താടുന്ന നർത്തകിയെപ്പോലാകണം കവിത. കാരണവർ ഓർമ്മിപ്പിച്ചു. അത്യന്താധുനിക കവിയുണ്ടോ? വിട്ടുകൊടുക്കുന്നു. ആരു പറഞ്ഞു കവിത അങ്ങനെയാണെന്ന്? കവിത ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അത്യന്താധുനിക കവിയുണ്ടോ? വിട്ടുകൊടുക്കുന്നു. ആരു പറഞ്ഞു കവിത അങ്ങനെയാണെന്ന്? കവിത ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഏതു തരത്തിലും രീതിയിലും കവിത എഴുതാം. ഏതു തരത്തിലും രീതിയിലും കവിത എഴുതാം. കോലം വരയ്ക്കാം, തെയ്യക്കോലം, ഇഷ്ടക്കോലം, വർണ്ണക്കോലം, അരിക്കോലം, കൊക്കോലം, ഇഷ്ടം പോലെ എങ്ങനെയും എഴുതാം. പഴയ ചട്ടക്കൂടിൽ നിന്ന് കവിത വളരണ്ടേ? കവിതയ്ക്കും വേണ്ടേ ഒരു മോക്ഷം? മാമൂലച്ചന്മാർ കവിതപ്പണി മതിയാക്കൂ. പുതിയ പെരുന്തച്ഛന്മാർ ഉദയം കൊള്ളട്ടെ. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണ്ടേ ഒരു മോക്ഷം? മാമൂലച്ചന്മാർ കവിതപ്പണി മതിയാക്കൂ. പുതിയ പെരുന്തച്ഛന്മാർ ഉദയം കൊള്ളട്ടെ. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണം ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണം ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം. ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം.
1: വിസ്മയ വിഭാതം എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത പണിപ്പുരയിൽ.
0: കവിതയുടെ പണിപ്പുരയിൽ കവി മുഴുകിയിരിക്കുകയാണ്. മനസ്സ് കവിതയുടെ വിവിധ പടവുകളിലൂടെ കയറിയിറങ്ങി ഒടുവിൽ കവിത സമർത്ഥമായി പൂർത്തിയാക്കുന്നതിൻ്റെ സംതൃപ്തിയിലാണ് കവി. കവി കവിതയുടെ പണിപ്പുരയിലാണ്. കവി കവിതയുടെ പണിപ്പുരയിലാണ്. മറ്റൊന്നിലും ശ്രദ്ധ വയ്ക്കുന്നില്ല. മനസ്സിൽ ഭാവനകൾ തിളച്ചു മറിയുകയാണ്. കവി കവിതയുടെ പണിപ്പുരയിലാണ്. മറ്റൊന്നിലും ശ്രദ്ധ വയ്ക്കുന്നില്ല. മനസ്സിൽ ഭാവനകൾ തിളച്ചു മറിയുകയാണ്. കവിതയ്ക്ക് തൊങ്ങലുകളായി അലങ്കാരങ്ങൾ ചിറക് നൽകുകയാണ്. കവിതയ്ക്ക് തൊങ്ങലുകളായി അലങ്കാരങ്ങൾ ചിറക് നൽകുകയാണ്. രൂപകങ്ങളുടെ കൊടുമുടി തൊട്ടുകയറി ബിംബകൽപ്പനകളിലൂടെ കടന്ന് ചിന്തകളുടെ അനന്ത ലോകത്തിലേക്ക് കവി കാടുകയറുകയാണ്. മുനിമാരുടെ ധ്യാനമാർഗത്തിലൂടെ, മനീഷികളുടെ ഉൾക്കണ്ണുകളിലൂടെ, പകിടകളിക്കാരൻ്റെ തന്ത്രസൂത്രക്കെട്ടുകളിലൂടെ താളത്തിൻ്റെ ഗതി ഗരിമകളിലൂടെ, വരാനിരിക്കുന്ന പ്രശംസ മഹിമകളിലൂടെ, ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ ഏകാന്തതയിൽ ലയിച്ച് കവിത വിരിയിക്കുകയാണ് കവി. നാളെയുടെ മേൽക്കോയ്മകളിൽ കവി കണ്ണു നട്ടിട്ടില്ല. ഇനി എന്താകുമെന്ന സങ്കല്പമേയില്ല. കാലത്തിൻ്റെ ആരക്കാൽ കറക്കത്തിനൊപ്പം അടിവച്ച് സ്വയം അഭിനയിക്കുകയാണ് കവി. പലവട്ടം ചുറ്റിത്തിരിഞ്ഞ് തുടക്കത്തിൽ നിന്ന് തിടുക്കത്തിൽ എത്തേണ്ടിടത്ത് തിരിച്ചെത്തുകയാണ്. പലവട്ടം ചുറ്റിത്തിരിഞ്ഞ് തുടക്കത്തിൽ നിന്ന് തിടുക്കത്തിൽ

0: എത്തേണ്ടിടത്ത് തിരിച്ചെത്തുകയാണ്. ഇപ്പോൾ കവിക്ക് കവിത പൂർത്തിയായി. ഇപ്പോൾ കവിക്ക് നന്നായി സമൂഹത്തെ കാണാം. ഇപ്പോൾ കവിക്ക് കവിത പൂർത്തിയായി. ഇപ്പോൾ കവിക്ക് നന്നായി സമൂഹത്തെ കാണാം. ഇപ്പോൾ കവിക്ക് നന്നായി സമൂഹത്തെ കാണാം.
1: മടവൂർ സുരേന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി സജീവ് മണക്കാട്ടുപുഴ എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് ഓർമ്മകളുടെ തിരതള്ളലും ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും.
2: വീടിന്റെ പറമ്പിന്റെ അങ്ങേ അതിരിൽ കിളികളുടെയും അണ്ണാറക്കണ്ണന്മാരുടെയും വല്ലാത്ത കലപിലയാണ് പ്രഭാതങ്ങളിൽ. അവിടെ നിൽക്കുന്ന ആഞ്ഞിലി, പ്ലാവ് തുടങ്ങിയ മരങ്ങളിലെ അന്തേവാസികളാണവർ. ചക്കയുടെ കാലമായാൽ ആകെ ബഹളമാണ്. വീണുകിടക്കുന്ന ചക്കച്ചുളകൾ അകത്താക്കാനുള്ള വെപ്രാളം. പണ്ടുള്ളവയുടെ അത്രയും പറവക്കൂട്ടങ്ങളെ ഇപ്പോൾ കാണാനില്ല. അവയുടെ ഭിന്നശബ്ദങ്ങൾ സൃഷ്ടിക്കുന്ന നാദപ്രപഞ്ചം എത്ര ആകർഷകമായിരുന്നു. അയൽവാസിയുടെ പറമ്പുമായി അതിർത്തി പങ്കിടുന്ന ഇടത്ത് പ്രായമുള്ള ഒരു പറങ്കിമാവുണ്ടായിരുന്നു എന്റെ കുട്ടിക്കാലത്ത്. പറമ്പിനോട് ചേർന്നൊഴുകിയ കൈത്തോട് ഇപ്പോഴുമുണ്ട്, പക്ഷേ നന്നേ ശുഷ്കിച്ചുപോയി. തോടിന്റെയും പറമ്പിന്റെയും അതിരിൽ വർഷങ്ങളോളം ഒരു ഊഞ്ഞാൽ വള്ളി പടർന്നു പിടിച്ചു കിടന്നു. വർഷം തോറും ഓണനാളുകളിൽ ഞങ്ങൾ കുട്ടികൾക്ക് ഊഞ്ഞാൽ കെട്ടാൻ വള്ളി തരുന്ന ചെടി ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു. പള്ളിക്കൂടമില്ലാത്ത ദിനങ്ങളിലും അവധിക്കാലത്തും ഈ പറമ്പിലായിരുന്നു അധിക സമയവും ഞങ്ങളുടെ കിളികൾ. ഓണമാവുമ്പോൾ പറങ്കിമാവിന്റെ ചില്ലയിൽ ഊഞ്ഞാൽ വള്ളിയുടെ രണ്ടറ്റവും ചതച്ച് അച്ഛൻ ഊഞ്ഞാൽ കെട്ടിത്തരും. പിന്നെ അതിൽ കയറിയുള്ള ചില്ലാട്ടമായിരിക്കും ഞങ്ങൾ. ഒറ്റയ്ക്കും രണ്ടുപേർ അഭിമുഖമായി നിന്നും ചില്ലാട്ടം പറക്കുമ്പോൾ ആകാശത്തേക്ക് കയറിപ്പോവുകയാണെന്ന് തോന്നും. തോടിനപ്പുറം റബ്ബർ തോട്ടമാണ്. അവയുടെ പരമാവധി മുകളിലെ ചില്ലകളിലെ ഇലകൾ കൈകൊണ്ടും കാൽകൊണ്ടും പറിച്ചു വരും. അതൊരു മത്സര ഇനം തന്നെയായിരുന്നു. ഏറ്റവുമധികം ഇലകൾ പറിച്ചെടുക്കുന്ന ആൾ വിജയിയായി പ്രഖ്യാപിക്കപ്പെടും. ആകാശം തൊടാൻ ആഞ്ഞാഞ്ഞുള്ള ആ പറക്കൽ ഇപ്പോൾ ഓർക്കുമ്പോൾ തലകറങ്ങും. കലർപ്പില്ലാത്ത കുട്ടിക്കാല സൗഹൃദങ്ങൾ, പൂത്തുലഞ്ഞ ബാല്യകൗമാരങ്ങൾ, ആണും പെണ്ണും ഊഞ്ഞാലാട്ടം ഉൾപ്പെടെയുള്ള വിവിധ കേളികളിൽ ഏർപ്പെട്ട സുന്ദരകാലം. കള്ളമോ കാപട്യമോ ചൂഷണ ഉദ്ദേശ്യമോ ഇല്ലാത്ത കുട്ടിക്കാലം. തെറ്റായ ചിന്തകളൊന്നും മനസ്സുകളെ മതിക്കാത്ത നിർമ്മലമായ കുട്ടിക്കാല നാളുകൾ ഓർമ്മയിലേക്ക് കുത്തിയൊഴുകിയെത്തി. ആവി പറക്കുന്ന കട്ടൻ കാപ്പിയുടെ മണം പേറിയ പുകച്ചുരുളുകൾ മൂക്കിലേക്ക് തള്ളിക്കയറിയപ്പോഴാണ് കണ്ണുകൾ പറമ്പിൽ നിന്നും പിൻവലിച്ചതും മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ എത്തിച്ചതും. നിങ്ങളിന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? പ്രിയതമയുടെ ചോദ്യം കാപ്പിക്ക് പിന്നാലെ വന്നു. രാവിലെ എണീറ്റ് സ്വപ്നലോകത്തിരിക്കുകയാണല്ലോ, സമയത്ത് ഓഫീസിൽ പോകാൻ നോക്ക്. ഭാര്യയുടെ വാക്കുകൾ അടിവച്ചടിവച്ചെത്തി. കട്ടൻ കാപ്പിയുടെ ഊർജം തലയ്ക്ക് പിടിച്ചു തുടങ്ങി. ഇതല്ല പതിവ്, ചായയാണ് സാധാരണ ഈ സമയം കുടിക്കാറ്. കുറച്ചു ദിവസമായി പശുവിന്റെ കറവ നിലച്ചതിനാൽ അയൽക്കാരൻ പാല് തരുന്നത് നിർത്തിയതാണ് കാരണം. അതുകൊണ്ട് തൽക്കാലം ശീലം മാറ്റേണ്ടി വന്നു. പക്ഷെ ഇതങ്ങ് ഉറപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം കവർ പാൽ എന്തായാലും വേണ്ട. പാൽ മൊത്തത്തിൽ ഒഴിവാക്കിയാൽ അത്രയും നല്ലത് എന്ന് തോന്നുകയാണ്. കഫക്കെട്ട് ശല്യം കുറയ്ക്കാനും പറ്റും. കാപ്പി ആസ്വദിച്ച് മോന്തിയിട്ട് പ്രിയതമയ്ക്ക് നന്ദിയും പാസാക്കി എഴുന്നേറ്റു. അവളാവട്ടെ എന്റെ കൃതജ്ഞതയ്ക്ക് കേട്ട ഭാവം കാട്ടിയതുമില്ല. നിങ്ങൾക്കിന്ന് പുറത്തുനിന്ന് കഴിച്ചുകൂടായിരുന്നോ? തീരെ വയ്യാന്ന് ഞാൻ പറഞ്ഞതല്ലേ, അവൾ പരാതി പറഞ്ഞു. എനിക്കെന്നും ഒരേ പണി തന്നെ. കീ കൊടുത്ത പാവ പോലെ ആടുന്ന എത്രയോ പെണ്ണുങ്ങൾ എന്നെപ്പോലെ ഇങ്ങനെ വീടുകളിൽ എരിഞ്ഞടങ്ങുന്നു. വെറുതെ ജീവിതം കളഞ്ഞു കുളിച്ചു. എന്തെങ്കിലും പണിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങേരെ പോലെ എന്നും ഉടുത്തൊരുങ്ങി പോകാമായിരുന്നു. പതിവ് പോലെ പറഞ്ഞു നിർത്തി നെടുവേർപ്പെടുമ്പോൾ സങ്കടത്തിന് അല്പം ആശ്വാസം കിട്ടുന്ന പോലെ തോന്നും. അല്ലറ ചില്ലറ അസുഖങ്ങളുടെ ശല്യം അവളെ അലട്ടുന്നുണ്ട്. ബുദ്ധിമുട്ടേറുമ്പോഴൊക്കെ ഉച്ചയ്ക്കുള്ള ഭക്ഷണപ്പൊതി വേണ്ടെന്ന് താൻ പറയാറുള്ളതാണ്. പക്ഷേ ഇന്ന് അവൾ മടി പറഞ്ഞിട്ടും ചെവി കൊടുക്കാൻ സാധിച്ചില്ല. സോറി ഡിയർ, ഇന്ന് എന്തായാലും ഇത്രയുമായില്ലേ, ചോറ് പൊതി നാളെ വേണ്ടെന്ന് വെക്കാം. അതും പറഞ്ഞ് തോളിൽ കൈവച്ച് ലോഹ്യത്തിന് ചെന്നു. ഒന്ന് പോകുന്നുണ്ടോ? മുൻകൂർ ജാമ്യമായി വന്നിരിക്കുന്നു. സാമ്പാറിനുള്ള കഷണങ്ങൾ അരിയുകയായിരുന്ന അവളുടെ കയ്യിലെ മൂർച്ചയേറിയ കത്തിയുടെ മുനയുടെ തിളക്കം കണ്ട് കിന്നരിക്കാൻ പോയ ഞാൻ കൈ പിൻവലിച്ച ശേഷം പിന്നിലേക്ക് ചൂടുവച്ചു. പോയി കുളിച്ച് റെഡിയാക്, സമയം തെറ്റാതെ ഓഫീസിൽ പോകാൻ നോക്ക്, കാര്യഗൗരവത്തോടെ അവൾ ഓർമ്മിപ്പിച്ചു. പാവം, അല്പനേരം അവൾ കാണാതെ നോക്കി നിന്ന് ആത്മകഥം ചെയ്തിട്ട് ഞാൻ പ്രാഥമിക കൃത്യങ്ങളിലേക്ക് കടന്നു. ജോലിക്ക് പോകാൻ തയ്യാറായി എത്തുമ്പോഴേക്കും അവൾ ഭക്ഷണം മേശപ്പുറത്തെത്തിച്ചിരുന്നു. താങ്കൂടിയിരിക്കെ, ഞാൻ ക്ഷണിച്ചുവെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി. ഇപ്പോൾ വേണ്ട, ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുക. പിന്നെ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചു.

0: വിട്ട് പോകാൻ നോക്ക്. അവൾ വീണ്ടും അടുക്കളയിലേക്ക് നീങ്ങി. എനിക്ക് വല്ലാതെ തോന്നി. എണീറ്റ് പിന്നാലെ എത്തി തോളിൽ പിടിച്ച് അഭിമുഖമാക്കി. ആകെ ക്ഷീണിച്ച പോലെ, വെള്ളം പോലും കുടിച്ചില്ലല്ലോ താൻ. എന്റെ വാക്കുകൾ അവളിൽ പ്രത്യേക ഭാവഭേദമൊന്നും ഉണർത്തിയില്ല. നിങ്ങൾ സമയം കളയാതെ പോകാൻ നോക്ക്, എനിക്കൊന്ന് കിടക്കണം, ഉറക്കം ശരിയായില്ല, എണീറ്റിട്ട് കഴിച്ചോളാം, ഭാര്യ പ്രതികരിച്ചു. ഞാൻ കാപ്പി കുടിക്കവേ അവൾ തുടർന്നു, എനിക്കിന്ന് അത്ര സുഖമില്ലെന്ന് ഞാൻ പറഞ്ഞതാ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അവളുടെ ശബ്ദത്തിലും ക്ഷീണവും നീരസവും പ്രകടമായി. എന്നിൽ കുറ്റബോധം ഉടലെടുത്തു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ശരിക്കും വിഷമം തോന്നി. പതിവ് പോലെ ഒരാശ്ലേഷത്തിനായി അടുത്തപ്പോൾ അവൾ നിർവികാരതയോടെ പറഞ്ഞു, മേലാകെ നനഞ്ഞു മുഷിഞ്ഞിരിക്കുക, നിങ്ങൾ പോയിട്ട് വാ. തുടർന്ന് പൂമുഖത്ത് നിന്നും കൈകാട്ടി. കുറച്ചു നേരത്തേക്ക് ഫോൺ ചെയ്യേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ. പിന്നെ അവൾ കൂട്ടിച്ചേർത്തു, ഓഫീസിലെത്തി കുറെ കഴിഞ്ഞ് ഫോൺ വിളിച്ചു. ഒരുപാട് ബല്ലടിച്ചു കഴിഞ്ഞാണ് ഭാര്യ ഫോൺ എടുത്തത്. എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ സ്വസ്ഥമായി ജോലി ചെയ്യൂ. മറുപടിയിൽ ആശ്വാസത്തോടെ ഞാൻ ജോലികളിലേക്ക് കടന്നു.
1: ഓർമ്മകളുടെ തിരതള്ളലും ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും സജീവ് മണക്കാട്ടുപുഴ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ ഇനി അരുൺകുമാർ അന്നൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ്. ആദ്യ കവിത അത്രയും പ്രിയപ്പെട്ട ഈ വാടക വീട്ടിൽ.
2: അത്രയും പ്രിയപ്പെട്ട

തിരക്കിന്നലകളിൽ തുഴഞ്ഞു മരിക്കുമ്പോൾ ഇത്തിരി അസൗകര്യം അപ്പോഴേ മറക്കുന്നു. താമസം പൊടുന്നനെ ഒരൊറ്റ ദിനത്തിൻ്റെ ഇടവേളയിൽ ഇതാ മറ്റൊരു വീടിനകം ഇവനെ ഉൾക്കൊള്ളുന്നു. അപ്പോഴും പരിഭവം പൂർണമായി മാറിയിട്ടില്ല. പൊരുത്തം തെറ്റിപ്പോയ ദാമ്പത്യം ആകസ്മികം, വേണ്ടത്ര വെളിച്ചങ്ങൾ ഇല്ലെന്ന തോന്നൽ വ്യക്തം, ഒറ്റയ്ക്കായിപ്പോയി എന്ന് ചിന്തതന്മാറാലയും, രാവിലെ കുതിക്കുന്ന യാത്രകൾ, രാവിൻ ഗർഭ ഗൃഹത്തിലുറങ്ങുന്ന സ്വപ്നത്തിനുറവുകൾ, വിയർപ്പിൻ പാളങ്ങളിൽ

ായിപ്പോയി എന്ന് ചിന്തതന്മാറാലയും രാവിലെ കുതിക്കുന്ന യാത്രകൾ രാവിൻ ഗർഭ ഗൃഹത്തിലുറങ്ങുന്ന സ്വപ്നത്തിനുറവുകൾ വിയർപ്പിൻ പാളങ്ങളിൽ ചിതറിത്ത്

ക്കുമ്പോൾ പഴയ മുറിപ്പാടിൽ ഏതൊരു സ്നേഹാമൃതം പതിയെ തലോടുന്ന തണലിന്നമ്മത്താളം താരാട്ടുപാട്ടായി മാറും നോവിൻ്റെ ഓർമ്മത്തോറ്റം. അതൃപ്തി പെട്ടെന്നല്ലോ തൃപ്തിക്ക് വശപ്പെട്ടു

0: അത്രമേലിഷ്ടം തോന്നി പഴഞ്ചൻ ദേവാലയം ഏതോരഭൗമമാം കാന്തികവലയത്തിൻ അകമേ ജീവോന്മാദം നടനമാടുന്ന പോൽ കാണാത്ത കിനാവുകൾ വിരുന്നു വരുന്ന പോൽ അത്രയും സ്നേഹത്താലേ ആരാരോ തൊടുന്ന പോൽ ഒറ്റയ്ക്ക് വീട്ടിൽ അർദ്ധരാത്രിയിലിരിക്കുമ്പോൾ ഏകനെന്നോർക്കാറില്ല ദുഃഖവും തോന്നാറില്ല കൂട്ടിനായൊരു വെട്ടം അരികിൽ എല്ലായ്പ്പോഴും വീടെന്നെ ആവാഹിച്ച് ഞാനായിക്കഴിഞ്ഞല്ലോ ഞാൻ എന്നെ പൊഴിച്ചിട്ട് വീടായി പുലർന്നല്ലോ വീടെന്നെ ആവാഹിച്ച് ഞാനായിക്കഴിഞ്ഞല്ലോ ഞാൻ എന്നെ പൊഴിച്ചിട്ട് വീടായി പുലർന്നല്ലോ.
1: അത്രയും പ്രിയപ്പെട്ട ഈ വാടക വീട്ടിൽ എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത ഒരു വീടൊരുക്കണം.
0: വയലിന്റെ തീരത്ത് ഒരു വീടൊരുക്കണം, കിളികളുടെ കളമൊഴികളുണ്ടായിരിക്കണം, മഴകളുടെ നർത്തനം കണികണ്ടുവിടരണം, നാട്ടുപത്തി

ണതിൻ മേൽക്കൂര ജാലകം കവിതയുടെ വിരികൊണ്ടു മൂടാം. അക്ഷരം കൊണ്ടാണടിത്തറ നോവിൻ്റെ ശിലകളാണുള്ളിൽ തപിക്കും കഠിനത. സ്നേഹമാകുന്നു അതിർ അതിനപ്പുറം മറ്റൊന്നുമില്ലാത്ത പരമമാം ശൂന്യത. വയലിന്റെ തീരത്ത് ഒരു വീടൊരുക്കണം, മോഹങ്ങൾ നറുനിലാവെട്ടം ചുരത്തുന്ന മുറ്റത്തുപൂക്കളായൊന്നിച്ചിരിക്കണം. സകല വ്യസനങ്ങളും സൗഖ്യമായി തീരുന്ന ദ്യോവിന്റെ ദർശനം ചിത്തിലുണ്ടാകണം. കാത്തിരിപ്പിന്റെ മഹാകാല സങ്കടം പതിയാതെ വാഴ്വിന്റെ യാത്ര തുടരേണം. വയലിന്റെ തീരത്ത് ഒരു വീട്.

കൊണ്ടിരിക്കുക. ഇതൊക്കെ അവളുടെ പതിവാണ്. തുമ്പി എന്നാണ് അവളുടെ പേര്. 4 വയസ്സ് പ്രായം വരും. കാണാൻ അത്ര ചന്തമൊന്നുമില്ല. എന്നാൽ വിരൂപയുമല്ല. അവൾക്ക് ചേച്ചിയും ചേട്ടനുമുണ്ട്. അവർ നന്നായി പഠിക്കുന്നവരാണ്. എങ്കിലും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അവർ അവളെ വഴക്ക് പറയും, നുള്ളി നോവിക്കും. അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരാണ്. അവർ രാവിലെ ആപ്പീസിൽ പോയാൽ രാത്രിയേ വരികയുള്ളൂ. മക്കളെ നോക്കാൻ അവർ ഒരു ആയയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആയയാണെങ്കിൽ മകാശാഠ്യക്കാരിയാണ്. ഒരുപക്ഷേ തുമ്പിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് അവരാണ്. കാരണം ആസ്മാരോഗിയായ തുമ്പി എപ്പോഴും വീട്ടിലുണ്ടാവും. രോഗം കൂടിയതിനാൽ അവളെ നഴ്സറിയിൽ നിന്ന് പറഞ്ഞുവിട്ടതാണ്. ആയയുടെ കട്ടുമുടിക്കൽ ശ്രമം അതോടെ മുങ്ങിപ്പോയി. അതിന് പ്രതികാരം ചെയ്യുന്നത് അവളുടെ അച്ഛനമ്മമാർ വരുമ്പോൾ നുണക്കഥകൾ പറഞ്ഞുകൊടുത്ത് തല്ലിക്കലാണ്. മിണ്ടാപ്രാണിയായ അവൾക്ക് വിതുമ്പാനും കണ്ണീരൊഴുക്കുവാനും മാത്രമേ കഴിയുകയുള്ളൂ. തുമ്പിയുടെ അച്ഛനും അമ്മയും അവളോട് വലിയ സ്നേഹമൊന്നും കാട്ടാറില്ല. അവരുടെ ഒരു ചേലും അവൾക്കില്ലെന്നാണ് അവരുടെ പരാതി. ആശുപത്രിയിൽ വെച്ച് മാറിപ്പോയതാവാമെന്നാണ് അമ്മയുടെ സംശയം. നല്ല സൗന്ദര്യമുള്ളവരാണ് തുമ്പിയുടെ അച്ഛനും അമ്മയും. ആ സൗന്ദര്യം അല്പം കൂടി മെച്ചമായി തുമ്പിയുടെ ചേച്ചിക്കും ചേട്ടനും കിട്ടിയിട്ടുണ്ട്. അതിനാൽ അവരോട് അവർക്ക് വല്ലാത്ത സ്നേഹമാണ്. അവർ എന്താവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുക്കും. തുമ്പിക്ക് തല്ലു വാങ്ങിക്കൊടുക്കുന്നതിൽ ചേട്ടനും ചേച്ചിയും മത്സരിക്കാറുണ്ട്. കുപ്പി ഗ്ലാസ് പൊട്ടിക്കുക, എണ്ണ തട്ടി തൂവുക, പഞ്ചസാര തട്ടിക്കളയുക, അമ്മയുടെ സാരിയും മറ്റും വരച്ചും കീറിയും വയ്ക്കുക. ഈ കെണികൾ അവർ മിക്കവാറും തുമ്പിക്ക് ഒരുക്കി വയ്ക്കാറുണ്ട്. അസത്ത് കുട്ടി ആയ കലിതുള്ളിക്കൊണ്ട് അലറും. ഇത്തിരിയേ ഉള്ളൂ, പള്ളാണെങ്കിൽ അടിച്ച് കാലേയും കയ്യേയും ഒടിക്കാൻ തോന്നും. എന്നിട്ട് അവർ തുമ്പിയുടെ കാതിൽ പിടിച്ചു മുറുക്കും, കൈകളുടെ വശങ്ങളിൽ അടിച്ചു പറ്റിക്കും. അവൾക്ക് ഉറക്കെ കരയാൻ കഴിയില്ലല്ലോ. വേദന കൊണ്ട് ഉളയും, കണ്ണീർ പൊട്ടിയൊഴുകും, മുറിയിൽ പൂട്ടിയിട്ടെന്നും വരും. ഇതൊന്നും ആരും അറിയാറില്ല. രാത്രിയിലാണെങ്കിൽ അമ്മയുടെ പിരാക്കും ശിക്ഷയും നാശം എല്ലാം നശിപ്പിക്കും. ഇത് ഇന്റെ വയറ്റിൽ പിറന്നല്ലോ. അവളുടെ പിഞ്ചു കവിളിൽ അമ്മയുടെ നഖപ്പാടുകൾ പ്രത്യക്ഷപ്പെടും. അപ്പോഴും അവൾക്ക് ഉറക്കെ കരയാൻ കഴിയില്ലല്ലോ. ചിത്രരചനയിൽ മിടുക്കിയാണ് തുമ്പി. അവൾ ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പേനയും പെൻസിലും പേപ്പറുമൊന്നും അവൾക്ക് ലഭിച്ചിരുന്നില്ല. ചേച്ചിയുടെയും ചേട്ടന്റെയും പഴയ ബുക്കുകളിലെ എഴുതാത്ത പേജുകളിലാണ് അവൾ ചിത്രങ്ങൾ വരച്ചിരുന്നത്. അതിനും കുറെ നുള്ളുകൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അവളുടെ വരകളോട് വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ല. പൂക്കളും കിളികളും അവളുടെ കുരുന്നു ഭാവനയിൽ ചിറക് മുളച്ചു പറക്കുന്നത് കാണണം. ജീവനുള്ള 2-3 ചിത്രങ്ങൾ ഒരു ദിവസം അവളുടെ ചേട്ടൻ വലിച്ചു കീറിക്കളഞ്ഞു. എതിർത്ത അവളെ പിടിച്ചു തള്ളുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് ചുമരിൽ തലയിടിച്ചില്ല. അപ്പോഴും അവൾക്ക് ഉറക്കെ കരയാൻ കഴിയില്ലല്ലോ. അവളുടെ കഴിവിൽ സഹോദരങ്ങൾക്ക് അസൂയയുണ്ട്. ഒരു ദിവസം തുമ്പി വരച്ചു സൂക്ഷിച്ചിരുന്ന മനോഹരമായ മാന്ത്രിക ചിത്രങ്ങൾ കാണാതായി. അവൾക്ക് പൊട്ടിക്കരയാൻ തോന്നി. പക്ഷേ അതിന് അവൾക്ക് കഴിയില്ലല്ലോ. ചിറകൊടിഞ്ഞ കിളിയുടെ അവസ്ഥ അവൾക്കായി. അന്ന് ഒരു തുള്ളി വെള്ളം പോലും അവൾ കുടിച്ചില്ല. പാറിപ്പറന്ന തലമുടിയും കണ്ണീർ വരച്ച ചാലുകളും അവളുടെ സങ്കടത്തിന്റെ ശക്തി എടുത്തുകാട്ടി. അവളുടെ രോഗം മൂർച്ഛിച്ചു. കിടപ്പിലായി. സമയാസമയം മരുന്ന് കൊടുക്കാൻ ആരും ശ്രദ്ധിച്ചതുമില്ല. പിന്നെ ഒരിക്കലും അവൾ എണീറ്റതുമില്ല. ചിത്രകലയിൽ അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയിട്ടുള്ള ടീച്ചർ ക്ലാസ്സിൽ ചിത്രകലയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. വരയ്ക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ടീച്ചർ ആരാഞ്ഞു. ഈ കുട്ടി വരയ്ക്കും, തുമ്പിയുടെ ചേച്ചിയെ ചൂണ്ടിക്കൊണ്ട് ക്ലാസ് ലീഡർ പറഞ്ഞു. കുറെ ചിത്രങ്ങൾ ലീഡർ ടീച്ചർക്ക് കൊടുക്കുകയും ചെയ്തു. ആ ചിത്രങ്ങൾ കണ്ട് ടീച്ചർ അത്ഭുതപ്പെട്ടുപോയി. അല്പസമയം ആ ചിത്രങ്ങളിൽ കണ്ണോടിച്ച ടീച്ചറുടെ കണ്ണുകളിൽ ജലം നിറഞ്ഞു തുളുമ്പി. ലോക നിലവാരമുള്ള ഈ ചിത്രങ്ങൾ വരച്ചത് തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോ? ടീച്ചർക്ക് വിശ്വസിക്കാനായില്ല. താനാണോ ഈ ചിത്രങ്ങൾ വരച്ചത്? വികാര തീവ്രതയുള്ള ടീച്ചറുടെ ചോദ്യം കേട്ട് വിരണ്ടുപോയ തുമ്പിയുടെ ചേച്ചി സത്യം തുറന്നു പറഞ്ഞു. ഇന്റെ സിസ്റ്റർ തുമ്പി വരച്ചതാ. തുമ്പിയെ കാണാൻ ടീച്ചർക്ക് തിടുക്കമായി. വീട്ടിലെത്തിയ ടീച്ചർക്കും തുമ്പിയുടെ ചേച്ചിക്കും മറ്റ് സഹപാഠികൾക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് കാത്തിരുന്നത്. നിധിയെപ്പോലെ

0: അരുൺകുമാർ അന്നൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അവസാനമായി തലയിൽ മനോഹരൻ നായർ എഴുതി അവതരിപ്പിച്ച കഥയാണ് ചിറകറ്റ തുമ്പി.
1: പൂക്കളെ നോക്കി നിൽക്കുക, അതിൽ വന്നിരിക്കുന്ന ശലഭങ്ങളോട് തന്റേതായ ഭാഷയിൽ കൊഞ്ചുക, ഭൂമിയെ നോക്കി പുഞ്ചിരിക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടു

0: സൂക്ഷിച്ചിരുന്ന നഷ്ടപ്പെട്ട തന്റെ ചിത്രങ്ങളെ ഓർത്തോർത്ത് മുറിക്കുള്ളിൽ സ്നേഹവാത്സല്യങ്ങൾ ആരിൽ നിന്നും ലഭിക്കാത്ത തുമ്പി ജീവൻ വെടിഞ്ഞുകിടക്കുന്നു. സമയത്തിന് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ അവൾ രോഗത്തിന് കീഴടങ്ങില്ലായിരുന്നു. പൂക്കളെയും നക്ഷത്രങ്ങളെയും സ്നേഹിച്ച ആ പഞ്ചവർണ കിളി കൂടും പിടിഞ്ഞു പോയിരിക്കുന്നു. അവളോട് ചെയ്ത ദ്രോഹങ്ങളോർത്ത് ചേച്ചിയും ചേട്ടനും പൊട്ടിക്കരയുന്നു. തീരാത്ത പാപത്തിന്റെ തീയിൽപ്പെട്ട് ആയ നിലവിളിക്കുന്നു. അമ്മയും അച്ഛനും പശ്ചാത്താപത്താൽ വെന്തുനീറുന്നു. കുറെ മാസങ്ങൾക്ക് ശേഷം പത്രങ്ങളിലും ടിവി ചാനലുകളിലും വലിയൊരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. മരണം കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലും ചിത്രം വരച്ച തുമ്പിയുടെ ചിറകറ്റ തുമ്പി എന്ന ചിത്രത്തിന് അന്താരാഷ്ട്ര ബഹുമതി. സംസ്ഥാന ദേശീയ തലത്തിലും നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ചിത്രമാണത്. പാരീസിൽ വർഷാവർഷം നടത്തിവരുന്ന അഖില ലോക ചിത്രകലാ പ്രദർശനത്തിൽ ഒന്നാം സ്ഥാനം തുമ്പിയുടെ ചിറകറ്റ തുമ്പി നേടിയിരിക്കുന്നു. അരക്കോടിയോളം രൂപയും മൈക്കലാഞ്ചലോയുടെ സ്വർണ ശില്പവുമാണ് സമ്മാനം. രാജ്യം മുഴുവൻ മൺമറഞ്ഞുപോയ ആ പിഞ്ചു ബാലികയുടെ പ്രതിഭയ്ക്കു മുമ്പിൽ ആദരവിന്റെ പൂക്കൾ അർപ്പിക്കുമ്പോൾ ഒരു കുടുംബം വേദനയുടെ മഹാസമുദ്രത്തിൽ മുങ്ങിത്താഴുകയാണ്.
1: ചിറകറ്റ തുമ്പി തലയിൽ മനോഹരൻ നായർ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കുട്ടികളുടെ നാടക പരിശീലകനായ എം പാർത്ഥസാരഥിയുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചുവരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും, സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
0: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುವುದು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ വക്താവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് യട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനാപാറയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R. ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കും. തമിഴക വെട്ടിക്കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. May 3 രാജ്യവ്യാപകമായി നടന്ന NEET UG പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം August 31 സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തല്ലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ചലച്ചിത്രഗാനം. മാമ്പഴക്കാലം എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി

0: ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
1: നമസ്കാർ, ആകാശവാണി സമാചാർ സന്ധ്യ കെ സാത്ത് മേ ലവ്ലി നിഗം.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. കുട്ടികളുടെ

0: ലഹരിയുടെ ഉപയോഗത്തെ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമവാസന, കൊലപാതകമായിക്കോട്ടെ മറ്റ് അക്രമങ്ങളായിക്കോട്ടെ, ആ ഒരു രീതിയിലേക്ക് പുതുതലമുറ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു വർധനവ് നമ്മൾ പത്രങ്ങളിലായാലും മറ്റും വായിച്ച് നമ്മൾ അറിയുകയാണ്, ആ ഒരു ദുരവസ്ഥ. അപ്പൊ അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് എല്ലാ കലകളും ഇത്തരം സമൂഹത്തിലെ അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരായിട്ട് ഉയർത്തുന്ന ഒരു പടവാളായി തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പൊ നാടകം എന്ന് പറയുന്ന ഒരു കലയ്ക്ക് ഈ കുട്ടികളിലെ ഇത്തരത്തിലൊരു മാറ്റം വരാനായിട്ട്, ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് എത്രത്തോളം സഹായകമാകുന്നുണ്ട് നാടകം എന്ന് പറയുന്ന ഒരു കല?
1: നാടകം ഒരു ശക്തമായ മാധ്യമമാണ് ഒരു ആശയ പ്രചരണത്തിന്. പക്ഷെ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മേഖല, ലഹരിയുടെ ഉപയോഗം. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ വളരെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടുകൾക്കും ഒരു പ്രാധാന്യമുണ്ട്. ഇന്ന് കാലത്ത് ഞാൻ വേറൊരു പ്രിൻസിപ്പാളിനായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പം ഒരുപാട് പേര് 10-ാം ക്ലാസ് A+ഓടുകൂടി പാസ്സാവുന്നു ജയിക്കുന്നു, അവർക്കൊക്കെ അഡ്മിഷൻ കിട്ടണം. എന്ന് സംഭവിക്കുക എന്താ വെച്ചാൽ, സർക്കാർ സ്കൂളുകളിൽ അഡീഷണൽ ആയിട്ട് ബാച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. പലപ്പോഴും ഒരു ഡേ കെയർ പോലെയാണ്, +1 കുട്ടികളെ പറഞ്ഞുവിടുന്നത്. എത്രമാത്രം രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് അവെയറാണെന്ന് പറഞ്ഞുവിടാം. ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു, ഇവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. സൊസൈറ്റി ആ ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം സർക്കാരും സമൂഹവും വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും കുട്ടികളും ഒക്കെ ചേർന്ന ഒരു ശൃംഖലയ്ക്ക്, ഒരു സൊസൈറ്റിക്ക് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഇത് രൂപപ്പെട്ടാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് അറിയാം. അതിനകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളും കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം കുറച്ചുകൂടി ദൃഢമാവുകയാണ്. ഏറ്റവും നല്ല ആദ്യത്തെ ഞങ്ങളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ആദ്യത്തെ ചങ്ങാതി സൗഹൃദം എന്നുള്ളത് അച്ഛനും അമ്മയാവണം എന്നാണ്. അവിടുന്ന് തുടങ്ങണം. എത്ര എങ്ങനെ ഇതെന്തുണ്ടെങ്കിലും അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ അമ്മയോടെങ്കിലും പറയാൻ പറ്റണം. അമ്മയ്ക്ക് മകനെ മകളെ മനസ്സിലാക്കാൻ പറ്റുക, വായിക്കാൻ പറ്റുക, അത്രയും ട്രാൻസ്പെറൻ്റ് ആവുക, എളുപ്പമല്ല അത്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് എന്താണ്, ഒരു അവയർനെസ് പ്രോഗ്രാം. ഇപ്പം അയൽക്കൂട്ടങ്ങളൊക്കെ വളരെ സജീവമാണ്. അപ്പം ഒരു 10 വീടുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് ആ 10 വീടുകളുടെ ഇടയിൽ അത്തരത്തിലുള്ള പരിപാടികൾ, ഒരു ഡ്രാമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുകയും അത് ഫീൽ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒന്നും രക്ഷിതാക്കൾക്കായാലും കുട്ടികൾക്കായാലും ഇത് ഫീൽ ചെയ്യുന്നില്ല. വളരേതായിട്ടൊരു പോസ്റ്റർ പോലെ, ഒരു നോട്ടീസ് പോലെ ബോധവൽക്കരണം, ലഹരി എന്നൊക്കെ പറഞ്ഞുള്ള സംഗതി പറഞ്ഞു പോവുകയും വായിച്ചു പോവുകയും മാത്രം ചെയ്യുന്നുള്ളൂ. അത് ആഴത്തിലേക്ക് ഉള്ളിലേക്ക് ഫീൽ ചെയ്യിക്കാനുള്ളതാണ്. ആ ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യാനുള്ളത് ഒരു തുടർച്ച ഉണ്ടാവണം. നമ്മൾ അത് കുട്ടികൾക്കായാലും രക്ഷിതാക്കൾക്കായാലും അധ്യാപകർക്കായാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള തുടർച്ചകളുള്ള സമയത്ത് അതിനൊരു പരിധി വരെ നമുക്ക് ഇത് തടയാൻ പറ്റും. അതാണ് നമുക്ക് ചെയ്യാവുന്നത്. അല്ലാണ്ട് നമുക്ക് വെറുതെ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടിന്ന് വെച്ചാൽ ഒരു ബാനർ പിടിക്കും, അങ്ങാടിയിൽ നിൽക്കും, ഒരു മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ ഒരു പരിപാടിയായിട്ട് മാറും. അതുകൊണ്ടൊന്നും ആവുന്നില്ല. നേരിട്ട് വീടുകളുടെ ഉള്ളിലേക്ക് എത്തണം, ആളുകളുടെ ഉള്ളിലേക്ക് എത്തണം, അച്ഛന്റെ അമ്മയുടെ ഉള്ളിൽ എത്തണം, കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തണം, അധ്യാപകന്റെ ഉള്ളിലേക്ക് എത്തണം.
0: പാർത്ഥസാരഥി കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുള്ളതിലെ ഒരു പെർഫോമൻസും കൂടെ നമുക്ക് ശ്രോതാക്കൾക്ക് അവതരിപ്പിക്കാമോ?
1: കുഞ്ഞുണ്ണി മാഷ്ടെ ഒരു കഥയുണ്ട്, അരക്കേച്ചാരും രസികച്ചാരും എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലെ ഒരു കഥയാണ്, ഒരു പിശുക്കന്റെ കഥയാണ്. ആ നാട്ടില് പ്രസിദ്ധനായിട്ടുള്ള ഒരു പിശുക്കനുണ്ട്. അപ്പൊ ഞാനതിന് പേരിട്ട് കേശവനമ്മാവൻ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ദൂരെ നിന്നൊക്കെ ആളുകൾ പിശുക്ക് പഠിക്കാനായിട്ട് വരും. അവിടുത്തെ അമ്മായിണ്ട്, മരുമകളുണ്ട്, മരുമകളുണ്ട്. അപ്പൊ ഇവരങ്ങനെ പിശുക്ക് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു വഴിപോക്കൻ വരുന്നത്, PQ ചന്തു. PQ ചന്തു ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വിറ്റും പെറുക്കിയും ഒക്കെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ബലൂണ് ഊതാൻ തോന്നണവരുണ്ടോ, കൊടനായരാക്കാണ്ടോ, തലയിൽ പേനുള്ളവരുണ്ടോ, കഥാപ്രസംഗം കേൾക്കേണ്ടവരുണ്ടോ, വളരെ വിചിത്രമായിട്ടുള്ള ചില ചോദ്യങ്ങളും അങ്ങനെ കേട്ടാണ്. അങ്ങനെ നടന്നിങ്ങനെ എത്തിയപ്പോഴാണ് ഈ പിശുക്കനമ്മാവിന്റെ വീട്ടിൽ എന്റെ മുമ്പിലെത്തുന്നത്. അപ്പൊ എനിക്ക് ഉച്ചയായി, അതേ വല്ലതും തരണേ, വിശന്നിട്ട് വയ്യ, കുറെ ദൂരേന്ന് വരിക. അപ്പൊ അമ്മാവൻ ഇയാളെ ദൂരേന്ന് തന്നെ കാണുന്നുണ്ട്. അമ്മാവൻ കണ്ട ഉടനെ അയാൾ കസേരയിലിരിക്കുന്നുണ്ട് ഉമ്മറത്ത്. ചാടി എണീറ്റ് വേഗം പരിസരം ഒന്ന് തെരഞ്ഞ് ചുറ്റുറിയ, എവിടെ ഇപ്പത് വെച്ചത്? ഹേയ്, ഒരു സാധനം വെച്ച സ്ഥലത്ത് ഇരിക്കില്ല, ആരപ്പത് എടുത്തത്? ഡാ ഇവിടെ വാ എന്നോട്ട് മരുമകനെ വിളിച്ചു. എന്തിനാടാ അയ്യ അത് എടുത്തത് എന്നോട്ട് ഒരൊറ്റ അടിയാണ്. അവിചാരിതായിട്ട് വിളിക്കുകയും, അപ്പൊ അവനവിടെ വെള്ളച്ചോറം തോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ വിളിച്ചിട്ട് ഒരു കാരണമില്ല ചെപ്പഴക്കെ ഒന്ന് കൊടുക്കണം, മുഖത്തേക്കെ ഒന്ന് കൊടുക്കണത്. ആകെ ഭ്രാന്തായി. മരുമകൻ ഒന്നും ആലോചിച്ചില്ല. മരുമകൻ തിരിച്ച് അമ്മാവനെയും രണ്ട് ചകിട്ടത്ത് മാറി മാറി അടിച്ചു. ആകെ പ്രശ്നം. അപ്പൊ ഇത് കണ്ടുകൊണ്ട് മറ്റേ നമ്മളെ PQ ചന്ദ് ഇവനെ നിൽക്കുന്നുണ്ട്. അമ്മാവന് പ്രശ്നമായി, ഒരു മരുമകന്റെ തല്ലും കൊണ്ടിട്ട് ഇനി ഞാൻ ഈ വീട്ടിലിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ഇറങ്ങിപ്പോയി. മരുമകൻ മാനസാന്തരം വന്നു. ഹെയ് വേണ്ടാർന്നില്ല, ഇതിപ്പോ അമ്മാവനെ മരുമകനെ തല്ലാലോ, ഞാൻ തിരിച്ചു വച്ചത് മോശമായി. ഇനിയിപ്പോ അമ്മ

0: അവന്റെ പിന്നാലെ പോയി വെക്കാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരാം. കാരണം മരുമകൻ ഇയാള് വിശന്ന് അവിടെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായി വന്നു. ഏയ് വല്ലതും തരണേ, വിശന്നിട്ട് വയ്യ, പോയി കഴിഞ്ഞ അവിടുന്ന് ആൾക്കാർ തല്ലുകൂടുന്ന് കണ്ടിട്ട് ഇങ്ങനെ നോക്കിയും കണ്ട് വായും പൊളിച്ച് നിൽക്കായിരുന്നു ഇവിടെ, കടന്നു പോയി കയ്യ്. അമ്മാവനും മരുവനും കൂടിയും തല്ലുകൂടി അവരെങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഇനി നാളെ പിറ്റേന്ന് ആളുകൾ ചോദിക്കില്ലേ എന്തിനാ അവർ തല്ലുകൂടിയത്, അതിന് സമാധാനം ഞാൻ പറയണ്ടേ, ഞാനും എങ്ങോട്ടെങ്കിലും പോവാ എന്ന് പറഞ്ഞ അമ്മായി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മരുമകൾ വന്നു. മരുവൾ പറഞ്ഞ അങ്ങനെ അമ്മാവനും പിന്നെ മരുമകനും കൂടിയും തല്ലുകൂടി അവർ പോയി, അമ്മായിയും പോയി. ഇനിയിപ്പോൾ എന്തിനാ ഞാനായിട്ട് ഇവിടെ, ഞാൻ വീട് കൂട്ടി പോവുകയാണ് എങ്ങോട്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ആളുകളോട് സമാധാനം പറയണ്ടേ, ആരുമില്ല. പീക്കു ചന്ത എന്ത് വെച്ചാൽ ഏതായാലും ആരുമില്ല, നല്ല വിശപ്പുണ്ട്. മൂപ്പര് വടുക്കോർത്ത് കൂടെ പോയി ചെറിയൊരു ഏണിയൊക്കെ വെച്ച് ഓടൊക്കെ പൊളിച്ച് നേരെ അടുക്കളയുടെ അവിടെ ഇറങ്ങി അട്ടത്ത് കയറി താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിറച്ച് വിഭവങ്ങളാണ്. ചോറും കൂട്ടാനും പപ്പടവും എല്ലാ സാധനങ്ങളും നിറഞ്ഞങ്ങനെ ഇരിക്കുക. ഐ തരക്കടില്ലല്ലോ. ഇങ്ങനെ ചാടാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ശബ്ദം പുറത്തുനിന്ന്, ആര് വരുന്നുണ്ട്, നവിനെ അവിടെ തന്നെ ഇരിക്കാം. നോക്കുമ്പോൾ ഈ പോയ ആളുകൾ മുഴുവൻ തിരിച്ചു വരികയാണ്. അയാൾ പോയി തോന്നുന്നുണ്ട്, വേഗം നോക്കുക നമുക്ക്, വേഗം ഭക്ഷണം കഴിക്കുക. അങ്ങനെ എല്ലാവരും നേരുന്ന് ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അയാൾ വന്നു പറഞ്ഞു, ഞാൻ എനിക്കങ്ങനെ എന്തോ തരയാൻ തോന്നി, അപ്പം എന്നെ വിളിച്ചു, എന്നെ ഒന്ന് തന്നു, അതാണ് ബുദ്ധി. അപ്പം മരുമകൻ പറഞ്ഞു, അതല്ല ബുദ്ധി, അതുകൊണ്ടല്ലല്ലോ അങ്ങക്ക് കടന്നു പോകാൻ തോന്നിയത്, ഞാൻ രണ്ട് തന്നോണ്ടല്ലേ ചെപ്പയ്ക്ക് മാറി മാറി രണ്ട് തരാൻ തോന്നി എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട്. അപ്പോൾ അമ്മായി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ചെയ്ത് അതത്ര വലിയ ബുദ്ധിയായിട്ട് നിങ്ങൾ തർക്കിക്കണ്ട, എൻ്റെ ബുദ്ധിയാണ് കേമം, ഞാൻ പോയില്ലേ, അല്ലെങ്കിൽ ഞാൻ ചോറ് കൊടുക്കണ്ടേ. അപ്പോൾ മരുമകൾ പറഞ്ഞു, ഏയ് നിങ്ങൾ ആര് പറഞ്ഞതുമല്ല ശരി, ഇവിടെ ബാക്കി നിങ്ങളൊക്കെ പോയാലും ഞാൻ ഉണ്ട്, വീട് ഓടാമ്പലിട്ട് പൂട്ടി പോകാൻ തോന്നിയ ബുദ്ധിയാണ് ബുദ്ധി. ഇങ്ങനെ ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, ഉരുളി ഉരുട്ടി ഉരുട്ടി ഉരുട്ടി കഴിക്കുന്നു. അമ്മാവനൊരു ഉരുള ഉരുട്ടി വയലിക്കിണ്ട് കൊണ്ടുപോലും ഇയാൾ ചാടി വീണു, എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് കണ്ടിട്ട് കഴുത്തിനങ്ങോട്ട് പിടിച്ചു. ആകെ പ്രശ്നമായി ഈ ചോറുരുളണ്ട് ഇടലും ഇയാൾ പിടിക്കലും. അങ്ങനെ ചോറുരുള തൊണ്ടേ കുടുങ്ങി അമ്മാൻ മരിച്ചു. അവസാനം ഇയാളെ ചെതയിലേക്ക് എടുത്തു. ചെതയിലേക്ക് എടുത്തപ്പം നമ്മളെ പി ക്യു ചന്ദ് പറഞ്ഞു, ഞാൻ കാരനാണ് അയാൾ മരിച്ചത്, ഞാനും അയാളുടെ കൂടെ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഓടി. ഏയ് പോലെ എന്നൊക്കെ പറയേണ്ട ആളുകൾ ചാടി ചെതയുടെ മുകളിൽ കയറി അമ്മാവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ചൂടും പുകയും ഇങ്ങനെ പതുക്കെ വരാൻ തുടങ്ങി. അമ്മാവന് ചെറിയൊരു ഇളക്കം, ഞാൻ മുറുക്കി പിടിച്ചു. വീണ്ടും ചൂടിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു, അമ്മാവനെ അളകുന്നു. മരിച്ച ആളിങ്ങനെ അളകുക പിടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാവൻ പറഞ്ഞു, വിടേ. വീണ്ടും പറഞ്ഞു, വിടടാ, വിടില്ല എന്നും പറഞ്ഞ് ചേതയുടെ മുകളിൽ നിന്ന് ഭയങ്കര തർക്കം. ഒടുവിൽ പറഞ്ഞു, പി ക്യു ചന്ദ് പറഞ്ഞു, ചോറ് തരുമോ, ചോറ് തരാം എന്ന് പറഞ്ഞ് അവിടുന്ന് സമ്മതിച്ച് ചേതയുടെ മുകളിൽ നിന്ന് രണ്ടുപേരും ചാടിയിറങ്ങി. തന്നെയല്ല വയറ് നിറച്ചയാള് പി ക്യു ചന്ദ് ഭക്ഷണം കഴിച്ചു. ആ നാട്ടില് ഉള്ള ഏറ്റവും വലിയ പിശുക്കനായിട്ടുള്ള അമ്മാവന്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള വാങ്ങി കഴിക്കുന്നു പറഞ്ഞിട്ട് ബെറ്റ് വെച്ചിട്ട് ആള് വരുന്നത്. അങ്ങനെ ബെറ്റ് വെച്ച കാശും വാങ്ങിയിട്ട് അയാള് തിരിച്ചുപോയി.
1: ഇത് കുട്ടികൾക്ക് അവതരിപ്പിക്കുമ്പോഴുണ്ടായ അനുഭവം എങ്ങനെയാണ്?
0: ഇതും ഈ പറഞ്ഞ പോലെയാണ്, ഇതിലൊക്കെ സാധ്യതകളാണ്. അതിനകത്ത് ഇനി കഥാപാത്രങ്ങൾ വരാം, അതിനകത്ത് മ്യൂസിക് ചേരുന്നു, അവർക്ക് അപ്പൊ തന്നെ പാടാവുന്ന
1: വേണമെങ്കിൽ വായ്ത്താരികളൊക്കെ.
0: വായ്ത്താരികൾ ഇപ്പം അമ്മാവന്റെ സവിശേഷത പറയാണ് വിചാരിച്ചോളൂ. ആൾക്ക് മസാല ദോശ തിന്നാൻ ഇഷ്ടമാണ്. ഇസി ചെയറിൽ കസറിയിരിക്കും കേശവനമ്മാവൻ, മസാല ദോശകൾ ദിവസവും തിന്നും കേശവനമ്മാവൻ. ഇങ്ങനെ തുടങ്ങിയ ചില വായ്ത്താരികള്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് എലമെന്റുകളാണ് ഇതിനകത്ത് കിടക്കുന്നത്.
1: കുഞ്ഞുനിമാഷിന് വേറെ ഏതെങ്കിലും
0: കുഞ്ഞുനിമാഷ്ടായിട്ട്
1: അവതരിപ്പിച്ചിട്ടുണ്ടോ?
0: കുഞ്ഞുനിമാഷ്ടമിനെ വളരെ വേണ്ട, പക്ഷെ എനിക്ക് ആ കഥ ഓർമ്മയില്ല. പിന്നീടുള്ളത് ഉറൂബിന്റെ കഥയാണ്. ഉറൂബിന്റെ കഥ, കുഞ്ഞുനിമാഷ കഥ, ഒ വിജയന്റെ കഥ.
1: ഉറൂബിന്റെ
0: ഈ പറഞ്ഞ പോലെ ഒരു കഴുതയുടെ ഒരു കഥയുണ്ട്, പല്ലില്ലാത്തൊരു കഴുതയുടെ ഒരു കഥ. ഒരു ശാസ്ത്രീയമായിട്ടുള്ള സാധനം കൂടെ ഉണ്ട് അതിനകത്ത്.
1: പിന്നെ
0: ഒ വിജയന്റെ കടൽ തീരത്ത്. പിന്നെ ചെറുകാടിന്റെ ഒരു കഥ, ഊണിന് നാലണ മാത്രം എന്നിട്ടുള്ള ഒരു കഥ സോളായിട്ട് ചെയ്യാറ്.
1: കടൽത്തീരത്തിലെ എന്തെങ്കിലും ഓർത്ത്,
0: കടൽത്തീരത്തിലെ അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഓരോ ഏരിയ ഓർമ്മ വരും. കണ്ടുണ്ണിയേ ചെന്ത ചെയ്ത് കൊലപാതകം നടത്തിയോ? എനിക്കൊന്നും അറിയില്ലപ്പാ. ആ ഇനിയൊന്നും അറിയണ്ടല്ലോ. പിന്നെ മറിക്കാരെ, ഞാൻ നിങ്ങക്ക് 15 ഉറുപ്പ്യ തരാണ്ട്, 15 ഉറുപ്പ്യയും 4 ആണ്. എന്നെക്കൊണ്ട് അത് വീട്ടാനാവില്ല മറിക്കാരെ. അതെ മറിക്കാരെ, വീടാതെ കടങ്ങള് പടച്ചോന്റെ സൂക്ഷിപ്പുകളാണ്, അതങ്ങനെ നിക്കട്ടെ അല്ലേ.
1: ഇത് എന്തായാലും എന്താ പറയാ, വളരെ ഹൃദയഹാരിയായിട്ടുള്ള,
0: അതിൽ മുഴുവൻ വളരെ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്. ഈ കടൽ തീരത്തിലുള്ള അങ്ങനെയുള്ളൊരു കരിമ്പനപ്പട്ടകൾ എന്നോടെന്തോ പറയുന്ന പോലെ

0: എൻ്റെ ഊട്ടു ദൈവങ്ങളെ, ഗുരുകാരണന്മാരെ, മൗനം നിറച്ച കഥയാണ് കടൽ തീരത്ത്. ആരും ആരും സത്യം പറഞ്ഞാൽ ആരും ഇണ്ടല്ലോ, ഒരു വിളികളൊക്കെയാണ്, മരക്കാരുള്ള ഒരു വിളി മാത്രമുള്ള ഇതിൽ പറയുന്നത്.
1: ഒരു 20 വർഷത്തോളമായി കുട്ടികൾക്ക് ഈ നാടക പരിശീലന കളരികളിലൊക്കെ പങ്കെടുക്കുന്നു, അവർക്ക് പരിശീലനം കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിലെ ഈ ചെറിയ കുട്ടികൾക്ക് ഈ പരിശീലനം കൊടുത്തിട്ട് ഈ നാടകം എന്ന് പറയുന്ന മേഖലയിലേക്ക് ഉയർന്നു വന്ന, അതിലെ വളരെ വിജയം നേടിയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ പ്രതിഭകളെ ഓർക്കുന്നുണ്ടോ?
0: ഞാൻ ആദ്യമായിട്ട് നാടകം ചെയ്യുന്നത് കുറെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു നാടകം സീരിയസ് ആയിട്ട് കാണുന്നത് ഏതാണ്ട് 2001 കാലത്തൊക്കെയാണ്. ഒരു അധ്യാപകൻ, എൻ്റെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരു അധ്യാപകന്റെ റിട്ടയർമെന്റിനോടനുബന്ധിച്ച് അന്ന് 60 കുട്ടികളെ വെച്ച് നാടകം ചെയ്തു. അതിനുശേഷം പിന്നീട് ആ കുട്ടികളൊരു നാടക കളരിയൊക്കെ ആയിട്ട് രൂപപ്പെടുത്തി 2 കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലൊക്കെ പോയി നമുക്കറിയുന്ന രീതിയിൽ അവരങ്ങനെ നിലനിർത്താൻ ശ്രമിച്ചു. അന്നൊക്കെ അവർ 5-6 പഠിക്കുന്ന കുട്ടികളാണ്. പിന്നീട് അവർ ഹൈസ്കൂളിലെത്തി. ഹൈസ്കൂളിലെത്തിയപ്പോൾ അവർക്ക് വേണ്ടി നാടകം ചെയ്തു. ആദ്യം ചെയ്യുന്ന മാറി മരുന്ന് എന്നുള്ള നാടകമാണ് അത്. തുപ്പേട്ടൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാടക ഗുരുണ്ട്, ഒരു പാഞ്ഞാളിലെ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, തുപ്പേട്ടൻ്റെ നാടകമാണ് ആദ്യം കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അത് PKMM എടരിക്കോട് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ തന്നെ സ്കൂള്. അവിടുന്ന് മികച്ച നടൻ കിട്ടുന്നു, നാടകത്തിന് സമ്മാനം കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുന്താപ്പി ഗുലുഗുലു എന്ന് പറഞ്ഞിട്ടൊരു നാടകം ചെയ്തു. ഞങ്ങളിങ്ങനെ അതൊക്കെ അപ്പോൾ ഞങ്ങൾ, ഞാനും എൻ്റെ സുഹൃത്ത് അരുണ്ലാലെന്ന് പറഞ്ഞിട്ട് നാടകങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്ത വർഷം എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ തുപ്പേടിൻ്റെ അടുത്ത് പോയപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ചോർച്ച വിളയാട്ടം അഥവാ കുന്താപ്പി ഗുലുഗുലു 2 അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ അനൗൺസ് ചെയ്തു. ഇതിൻ്റെ ഒരു ആരാധക വൃന്ദം വല്ലാണ്ട് ഉണ്ടായി യുവനോത്സവത്തിൽ. ഈ കുട്ടികളൊക്കെ തന്നെ അന്നങ്ങനെ നാടകം ചെയ്ത് തീർച്ചയായിട്ട് സംസ്ഥാന യുവനോത്സവങ്ങളിൽ പങ്കെടുക്കുന്നു. കുന്താപ്പിയിൽ മികച്ച 2 പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു യുവനോത്സവത്തിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. അതിലെ കുട്ടികൾ പിന്നീട് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന നാടക സംഘമായി മാറുകയും നാടകക്കാരായി മാറുകയും ലിറ്റിൽ എർത്ത് തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ പല ആളുകളും ഇപ്പോഴും വളരെ സജീവമായിട്ട് നാടകത്തിൽ ഉണ്ട്.
1: എന്തായാലും അതിനും അഭിമാനിക്കാം.
0: അതെ അതെ, അതിപ്പം വേറെ ഒരു സംഘമായിട്ട് അവരങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് വേറെ ബ്ലാക്ക് കട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടക സംഘം വേറെയുണ്ട്. അതിലുണ്ട് കുട്ടികൾ, മുതിർന്നവരുണ്ട്, ടീനേജുകാരുണ്ട്. എന്റെ വീടനെയാണ് നാടക, എന്താ പറയാ, ഞാൻ പറഞ്ഞ വീടകം, ഭാര്യയും മക്കളൊക്കെ അടങ്ങുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളുടെ.
1: പാർത്ഥസാരഥിയുടെ കുടുംബത്തെ കൂടെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം.
0: ഭാര്യ അമ്പിളി, അവള് സാധാരണ ഒരു കുടുംബശ്രീ പ്രവർത്തകയാണ്. മകൻ അഗ്നേഷ് മൂത്താള്, അവൻ ഡിഗ്രി കഴിഞ്ഞു. 2 അംബരീഷ് +2 കഴിഞ്ഞു. അവൻ ചെണ്ടയുടെ മേഖലയിലാണ് കുറച്ചും കൂടെ, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കൂടെ നാടകവും എല്ലാരും ഒന്നിച്ച്.
1: ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഇത്. അപ്പൊ അതിലെ പാർത്ഥസാരഥി അതിഥിയായി വന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം. ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഈ നാടകത്തിന്റെ ഊർജം പ്രസരിപ്പിക്കാൻ ഇനിയും ആകട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.
0: ഒരുപാട് സന്തോഷം.
2: കുട്ടികളുടെ നാടക പരിശീലന കളരിയിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം
1: ആരാ വന്നോളൂ.
2: മേഡത്തിന് എന്താ മനസ്സിലായോ?
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
2: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിന് സഹായിക്കുന്ന.
1: ഓ, അരുൺ.
2: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
1: ഒരാഴ്ചയായിട്ടുള്ളൂ.
2: അഡ്മിറ്റ് ആയിട്ട് 3 ആഴ്ചയായില്ലേ?

0: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
0: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
0: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
1: ആ ഒരു വിശ്വാസത്തിലാ ഞാനും.
0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അതും സാറിനെ പോലെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
1: അതേക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ, അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
0: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
1: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
0: മാഡത്തിൻ്റെത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേത് ഒരു പ്രൊഫഷണൽ ലോസ് ആണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിന്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.
1: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.
0: സാറിന്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രോജക്റ്റ്.
1: ഊണമുറക്കവുമില്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്ന് അറിയുമ്പോഴാ
0: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രോജക്റ്റ് തുടർന്നു കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
1: പക്ഷേ അദ്ദേഹം
0: ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ തന്ന് മാഡത്തിന് ഞങ്ങളെ സഹായിക്കാനാവും. അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പേടിയില്ലായിരു.
0: സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാഡത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്.
1: ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിത ലക്ഷ്യം തന്നെ തന്റെ പരീക്ഷണം വിജയിക്കണം എന്നതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല.
0: അതും ശരിയായിരിക്കാം.
1: ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
0: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
1: മറ്റു ജോലി പോലെയല്ലോ നിങ്ങളുടേത്.
0: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മാഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
1: അറിയില്ല.
0: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
0: അത് പോട്ടെ, മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. മടക്കം

0: അന്നൊക്കെ മാധവ് ഒരുപാട് സംസാരിക്കുമായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമൊക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവിനൊരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു.
1: എന്താ

0: ക്ഷീണിച്ചോടി.
1: പിന്നെ ക്ഷീണിക്കാതെ, രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ, ഇപ്പോ ദേ 3 മണി.
0: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. ഒന്ന് രണ്ട് വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു. എവിടെ? നല്ല ഉറക്കം, പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
1: അതൊക്കെ ഇനിയും കാണാലോ. ഇതിലൂടെ എത്ര തവണ നമ്മളിനി പോവാനിരിക്കുന്നു.
0: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറി ഉണ്ട്.
1: തിയറിയോ? അതെന്താ?
0: ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
1: വിചാരിച്ചു.
0: നമ്മൾ പിറ്റേന്നു അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്കുക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
1: ആയിരിക്കുമല്ലോ. എന്താ സംശയം?
0: അല്ല,
1: അത് കൊള്ളാം. അത് പിന്നെ ഏത് പുഴയാ?
0: നമ്മളിപ്പൊ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
1: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
0: ഇപ്പോ ദേ ആ സൂര്യനൊന്ന് നോക്കിക്കേ.
1: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
0: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
1: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
0: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.
1: ഓ, അങ്ങനെ
0: അങ്ങനെ. പിന്നെ ഒരേ പുഴയില് 2 തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയണതും അതുകൊണ്ടാ.
1: എനിക്കിതൊന്നും തലയിൽ കയറില്ല കേട്ടോ, പറഞ്ഞേക്ക.
0: സയൻസേ, അത് ഒരത്ഭുതാണ്.
1: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
0: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി നമ്മളൊരു ചെടി നടുകയാണെന്ന് വിചാരിക്കൂ.
1: വിചാരിച്ചു.
0: ഒരു മാസം കഴിഞ്ഞു നോക്കിയ എന്താ കാണുക?
1: ഒരു മാസം പ്രായമായ ചെടി
0: സമ്മതിച്ചിരിക്കുന്നു.
1: എന്താ കളിയാക്കുക?
0: ഏയ്, കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
1: ഓ, ഇതിൽ എന്താപ്പോ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
0: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്. അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
1: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
0: എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ.
1: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ. ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
0: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ടും അത് നമ്മൾ നട്ടുനനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
1: എനിക്കറിയില്ല.
0: കളയുടെ ഉള്ളില് വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാല് എന്ത് സംഭവിക്കും?
1: ഇതെന്താ, ബയോളജി ക്ലാസ്സോ? അത് കണ്ടുപിടിച്ചാൽ എന്താ?
0: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല, അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
1: ആണോ? ശരിക്കും?
0: ശരിക്കും. കളകളുടെ വളർച്ച വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
1: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കൂന്നേ.
0: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ, ഇനി കണ്ടുപിടിക്കാട്ടോ.
1: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ?
0: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
1: ആണോ?
0: സംശയം എന്താ? മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
1: അതെ.
0: എന്നിട്ടോ പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
1: ഇല്ലേ.
0: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
1: ചോദിക്കൂ.
0: പക്ഷികൾ എങ്ങനെയാ 1000 കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
1: അത് ശരിയാണല്ലോ.
0: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ. ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കുവോ?
1: ഇല്ല.
0: ഇല്ല, അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന്.
1: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്.
0: ശാസ്ത്രബോധം തൊട്ടു വേണ്ടിയിട്ടില്ലാത്തൊരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
1: എന്താ എന്താ എന്താ എന്തോ പറഞ്ഞോ?
0: ഒന്നും പറഞ്ഞില്ലേ. ദൂരെ ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
1: ചായത്തോട്ടോ? എവിടെ?
0: ദേ അവിടെ കാണുന്നില്ലേ?
1: കാണുന്നുണ്ട് കാണുന്നുണ്ട്. അല്ല, ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
0: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
1: അപ്പോ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.

0: മോള് തല വെയില് കൊള്ളാതെ നോക്കണേ.
1: എന്താ?
0: ചായയില തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
1: പിന്നെ
0: സംശയമുണ്ടെങ്കില് തിളപ്പിച്ച് കുടിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
1: അപ്പൊ പിന്നെ ചായക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
0: നമ്മള് ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്. എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞ പിന്നെ നാളെയും മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
1: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താ?
0: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: வணக்கம் மேடம்.
1: வணக்கம். ஆரா?
0: நான் தங்கம்மா.
1: ஓ, இது குறே பேருண்டல்லோ.
0: ஆ, கிச்சனின் சார்ஜ் எனக்கு.
1: ஓ,
0: அது அச்சுவேட்டன். அச்சுவேட்டா, இங்க வா.
2: வணக்கம் மேடம்.
0: ஓ, வணக்கம். ஈ கார்டன் மொத்தம் நோக்கிறது அச்சுவேட்டரா. இது கிளீன் செய்ய குமுதம். குமுதம், இங்க வா. மேடம் இருக்க, இங்க வா கண்ணா.
3: வணக்கம் மேடம்.
1: வணக்கம்.
0: இஸ்திரி எல்லாம் அவள் நோக்கும். மருதகம், இங்க வா. மருதகம், மேடம் இருக்கு.
3: வணக்கம் மேடம்.
1: வணக்கம். அப்போ எந்த பணியோ?
0: ஈ பங்களாவில் கொச்சம்மார் ஒரு ஜோலியும் செய்ய பாடில்ல மேடம். ஒரு ஸ்பூன் கீழே வீணால் போலும் எடுக்கிறது. சூப்பர்வைசர் அறிஞ்சால் நம்மள பாக்கி வைக்கல.
1: தங்கமே.
0: ஓ மேடம்,
1: அதுனே ഞാൻ സൂപ്പർവൈസറോടൊന്നും പറയാൻ പോണില്ല.
4: നളിനി, ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചിട്ടകളാ. എന്തിനു ഏതിനും ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലി ചെയ്ത് അവർ പോയിക്കൊള്ളും.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
4: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാ?
4: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
4: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
4: അതെ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
1: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ? ഈശ്വരാ.

0: മാധവ് എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളൂന്നേ.
1: നള്ളി, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ് ഇപ്പോ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാ?
1: എന്നുവെച്ചാല് ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
0: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
1: ആ, തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
0: അറിയാ.
1: അവിടെ കൊതുകുകളില്ലാത്തതിന് കാരണം ഈ കീടനാശിനികളാണ്.
0: ഓ, അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
1: നള്ളി, രോഗങ്ങൾ വരാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
0: അതെങ്ങനെയാ?
1: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു കേൾക്കണോ?
0: ആ.
1: ഏക്കർ കണക്കിന് തോട്ടങ്ങളിൽ ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
0: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഉണ്ടല്ലോ. ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങളിൽ വാങ്ങാറില്ല.
0: ആണോ?
1: ആ, കഴിഞ്ഞ തവണയെ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി.
0: ഓ,
1: അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
0: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?

0: അറിയില്ല ലെനി. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്റ്റ്.
1: അതിന് എത്ര കാലം വേണ്ടിവരും?
0: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ, ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
1: അപ്പോ
0: ഇതൊരു തപസ്സാണ്. ഊണും ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
1: മാധവ്.
0: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
1: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
0: ഞാൻ മാത്രമല്ല, ലോകത്തിലെ 100 ശാസ്ത്രജ്ഞന്മാരാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
1: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
0: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
1: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
0: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല ഒരു ഗവേഷണത്തിൽ വിജയിക്കുക. ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
1: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
0: എന്താടോ, ലാബും ബംഗ്ലാവൊക്കെ തൊട്ടടുത്തല്ലേ, സമയമുള്ളപ്പോ ഞാനിങ്ങി വരില്ലേ തന്റെ ഏകാന്തത മാറ്റാൻ?

0: മാധവ്, അച്ഛനും അമ്മയും ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും ഒരാഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. ഒരാഴ്ച ലീവ് എടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ കഴിയില്ല.
0: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ, നീ ഓർക്കുന്നു, മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
0: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ?
1: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ അസംബന്ധമാണ് നീ പറയുന്നത്?
0: എന്താ?
1: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
0: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന്റെ ബുദ്ധി സമ്മതിക്കണം.
1: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്കേ, ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
0: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടാതായി.
1: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
0: മാധവ്, രാത്രി എപ്പോഴാ വരിക?
1: ഞാൻ ഇത്തിരി വൈകും, എന്നെ കാക്കണ്ട.
0: മാധവ്,
1: നളിനി കഴിച്ച് കിടന്നോളൂ.

0: പിന്നെ കുറച്ചു കാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്.
0: ഓ,
1: അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കേണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: ആഹാ, അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ

0: വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
1: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
0: എങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും.
1: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയായിരുന്നു, പക്ഷേ വേണ്ട പോലെ ആയില്ല.
0: സാരില്ലേ,
1: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്ടിന്റെ ഫണ്ടിങ് 1 വർഷം കൂടി ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിന്റെ സമ്മർദ്ദം നല്ലോണം ഉണ്ട്.
0: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
1: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, ലോകത്തിൽ ഒരു സ്ഥാപനവും അംഗീകരിക്കില്ല. തീർന്നു അയാളുടെ കരിയർ.
0: അപ്പോ ഇനി ഒരു കൊല്ലേ ഉള്ളൂ.
1: അതെ.
0: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
1: എന്താ?
0: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
1: അതെ നളിനി, എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വെളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു. നിങ്ങൾ കൂടി പോയാ?
0: സാരമില്ല. എത്ര വർഷമായി ഊണ് ഉറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾ ഒരിക്കലും മാധവനൊരു ഭാരമാവില്ല.
1: നീ എന്തൊക്കെയായി പറയുന്നത്?
0: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ, അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
1: നളിനി, നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട.
0: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയൊരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവിനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
1: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോവാന്ന് പറയുമ്പോ മനസ്സിൽ ഒരു ശൂന്യത.
0: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ട് കൂടി മാധവ് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ണടം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
1: അതൊന്നു ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
0: ശരി.

0: മാധവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.
0: എന്തോ ആരുടെയും മുഖത്ത് നോക്കി തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തന്റെ ജൂനിയറായ ഒരാൾ തന്നേക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തന്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായികയില്ലല്ലോ.
1: എന്താ ഇപ്പോ ഇങ്ങനെയൊരു സംശയം തോന്നാൻ?
0: ഈ പ്രോജക്റ്റിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു വെച്ചുത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കു നടക്കണ്ടായിത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ, എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.
0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താ ഒരു വല്ലായിക?
2: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ട് മുതലേ ഉണ്ടല്ലോ. പറഞ്ഞോളൂ, ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞ മനസ്സിന്റെ ഭാരം കുറയും. എന്താണെന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
2: സയൻസ് എന്ന് പറഞ്ഞാലേ സത്യം മാത്രമാണ്, അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ.

0: അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
1: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെയൊരു ബ്രേക്ക് കിട്ടിയത്. ആ ട്രിപ്പ് ശരിക്കും മാധവ് എൻജോയ് ചെയ്തിരുന്നു.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായ ഈ പാർക്കിലൂടെയുള്ള നടത്തം. എന്തൊരാശ്വാസം!
1: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാരനെ പോലെയാ എന്റെ മനസ്സ്. 4 ദിവസം കഴിഞ്ഞാ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
0: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
1: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാം? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തിളച്ചുമറിയുന്ന ലാവ. ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമേ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളുള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല. തന്റെ പ്രൊജക്റ്റ് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
0: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതമോ? മാധവ് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ് വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിംഗാണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ജോലിയുടെ ഇടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. എന്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
1: നളിനി, നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല. അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
0: തത്വചിന്ത ഒന്ന് നിർത്ത്. എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനെയൊരു യാത്ര വന്നത്. നോക്ക് മാധവ്, കണ്ടോ ആ പാർക്കിൽ രണ്ടുപേര്? നോക്ക്, ഏയ്, ആളുകൾ കാണുന്ന ചിന്ത പോലുമില്ല.
1: വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവിടെ പതിവാ. പിന്നെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ. നിന്ന് ഞാനിപ്പോ
0: ആരെങ്കിലും കാണുന്നേ. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായും പ്രശസ്തനാവും. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് പാറ്റന്റും കിട്ടും.
0: അപ്പോ ബാക്കിയുള്ളവരോ?
2: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
0: ഓ, അത് ശരി.
2: മാഡം, പല പ്രൊജക്ടുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിരിക്കും. ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിന്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ സ്വന്തമാക്കും.
0: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിന്റെ ഗുണം കിട്ടുക?
2: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
0: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
2: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
0: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
2: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
0: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
2: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു

0: പ്രൊജക്റ്റ് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിംഗ് നിലച്ചാൽ പ്രൊജക്റ്റ് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
1: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
0: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
0: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
1: പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
0: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
1: എന്നുവെച്ചാ?
0: സാറിന്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിന്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
1: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
0: സ്വാഭാവികമായും. പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
1: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്റ്റുകൾക്ക് രണ്ട് കോർപ്പറേറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?
0: മേഡം എന്തൊക്കെയാണ് പറയുന്നത്?
1: ചില സാധ്യതകൾ. കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
0: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
1: എന്ത് രസമായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
0: എന്നിട്ട്?
1: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
0: തീർച്ചയായും. ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.
1: ഒരു ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
2: ഇതൊരു കുഗ്രഹമായത് കഷ്ടായി പോയിട്ടോ?
1: എന്താ മാധവ്?
2: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
1: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
2: നമ്മള് തന്നെ. അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
1: എന്താപ്പോ ഇങ്ങനെയൊക്കെ തോന്നാൻ?
2: ആ, അതൊക്കെ ഉണ്ട്.
1: പരീക്ഷണം വിജയിച്ചോ
2: എന്ന് പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തിയുള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
1: ആണോ? ആണോ മാധവ്?
2: അതേ.
1: അതെവിടെയുണ്ട്? എനിക്കിപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
2: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല.
1: മാധവ്,
2: ഇതേ സുബ്രഹ്മണ്യൻ സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
1: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണമെന്ന് വെച്ചാ ഒരു അമ്പലം പോലുമില്ല ഈ സ്ഥലത്ത്.
2: എന്തിനെ, നമ്മുടെ സന്തോഷം നമുക്കിവിടെ പങ്കുവെക്കാം.
0: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിനു ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
1: പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കല്ലേ അരുൺ. എനിക്കത് ഓർക്കുന്നതേ പേടിയാണ്.
0: മാഡം, എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
1: കണ്ടുപിടിച്ചിട്ടെന്താ? നടന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ ഈ കിടക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
0: ഏയ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
1: ആവോ, ആർക്കറിയാം.
0: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളായി.
1: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
0: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ

0: അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?
1: കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും നടത്താം, പക്ഷെ അത് കഴിഞ്ഞുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ. അത് ആലോചിക്കുമ്പോഴാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഉണ്ടായിരുന്ന ആരോഗ്യവും സമയവും പോയി. എന്ന് മാത്രമല്ല, ഒരുപാട് ശത്രുക്കളും ഉണ്ടായി.
2: അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാധവ്, ഈ കണ്ടുപിടുത്തം വിജയിച്ചാൽ ലോകത്ത് എത്രയോ പേർക്ക് ഗുണാവില്ലേ?
1: പറയാൻ എളുപ്പമാണ്. ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ച് 16-18 മണിക്കൂർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ അവന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല.
2: സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി പഴയതെല്ലാം മറന്നേക്കൂ.
1: ആ ഫോർമാലിറ്റീസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡയറക്ടർ ആകെ അസ്വസ്ഥനാണ്. അദ്ദേഹം റെക്കമെന്റ് ചെയ്താൽ മാത്രമേ റോയൽറ്റിയുടെ നടപടി തുടങ്ങാൻ കഴിയൂ.
2: മാധവനിപ്പോൾ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. നമുക്കൊരാഴ്ച മാറി നിന്നാലോ?
1: ഈ സമയത്തോ? പറ്റില്ല.
2: എന്നെ സംബന്ധിച്ചിടത്തോളം വിജയവും പബ്ലിസിറ്റിയും ഒന്നുമല്ല പ്രശ്നം, മാധവിന്റെ ഹെൽത്താണ്. ഇനി അല്പം വിശ്രമം വേണം.
1: എന്നാലും ഈ സമയത്തൊരു ടൂർ എന്നൊക്കെ പറഞ്ഞ
2: മാധവ്, പ്ലീസ് ലെറ്റ്സ് മൂവ്. മാധവ്, മൂവ് ഫോർ എ ചേഞ്ച്.

0: മാധവ് ഒരുപാട് എതിർത്തു. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ
1: പിന്നെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുടെ ഷോക്കിലായിരിക്കാം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടത്.
0: എത്രയോ വർഷത്തെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത തേയിലച്ചെടി, സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്തത്?
0: ആ സംഭവത്തിന് ശേഷം എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നിൽ.
1: മാഡം, പ്ലീസ് കരയരുത്.
0: എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: തങ്കമ്മേ,
1: ദാ വന്നിട്ടേൻ മാഡം.
0: ആ ഞങ്ങൾ എത്തി.
1: ഫ്ലൈറ്റ് ലേറ്റാച്ചാ?
0: 15 മിനിറ്റ്. ആ സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ.
1: ഓ,
0: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
1: അച്ചുണ്ട, ഇങ്ങ വാ. എന്താ സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക്, സൂക്ഷിച്ച്.
0: തങ്കമ്മേ,
1: ഓ
0: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
1: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്. മെതവാപ്പോ.
0: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
1: എന്നാ മാഡം?
0: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും.
1: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ. വേഗം പോയരാ, 1 മണിക്കൂർ. പ്ലാന്റേഷൻ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല.
0: ഈ മാധവിന്റെ ഒരു കാര്യം ഇത് തന്നെയാണല്ലോ 24 മണിക്കൂറും ചിന്ത.
2: ആ അതങ്ങനെ തന്നെ ആവണല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോ സമയം 6:30 ആയി. 7:30 ഞാൻ തിരിച്ചു വരാം.
3: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
0: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
3: എന്നിട്ട്
0: കുറേ നേരമായിട്ടും മാധവിനെ കാണാതായപ്പോ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറയ്ക്കാതെ വന്നപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. അകത്ത് കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ

0: ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവിന്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എന്റെ കണ്ണിലിരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു. കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എന്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. തേയിലച്ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. മാധവന്റെ സർവസ്വമായിരുന്ന തേയിലച്ചെടികൾ കരിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ തേയിലച്ചെടികളുടെ ശവപ്പുറമായിരുന്നു എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കുമറ്റ് കിടക്കുന്ന മാധവ്, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ബോധം വീണപ്പോ മാധവ് ഐസിയുവിലാണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണ് തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
1: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
0: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കായിരിക്കും. അതാണെങ്കിൽ മാധവിന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല അരുൺ.
1: ഓ മൈ ഗോഡ്.
0: മാധവിന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരാഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യൂ അത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.
1: ചോദിക്കാൻ മറന്നു, സുബ്രഹ്മണ്യൻ സാർ?
0: ഇല്ല, വന്നിട്ടേയില്ല.
1: തിരക്കുകൊണ്ടായിരിക്കാം.
0: ആവോ, എനിക്കറിയില്ല. മാധവിന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാള് മോം വന്നപ്പോ കണ്ണിന്ന് വെള്ളം വന്നത് ഞാൻ കണ്ടു.
1: അതൊക്കെ നല്ല ലക്ഷണമാണ്. എന്റെ മനസ്സ് പറയുന്നു സാർ തിരിച്ചു വരും. മാഡം ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ.
0: ശരി അരുൺ.
2: നളിനി എന്താ ആലോചിക്കുന്നത്?
3: ഒന്നുമില്ല.
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ?
3: ഏയ്, അതൊന്നല്ല. കഴിഞ്ഞ 5 വർഷം എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല. മാധവിനെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി.
2: എനിക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ കിടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ.
3: അതൊന്നും ഇനി ഓർക്കണ്ട.
2: പക്ഷേ നമ്മുടെ ആ യൂറോപ്യൻ ടൂറ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഹെർമനെ കണ്ടതു, നമ്മൾ അവിടെ പോയതും ഒക്കെ.
3: മാധവ്, ഞാൻ ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല.
2: എന്താണ്? ചോദിച്ചോളൂ.
3: മാധവിനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ?
2: ഇല്ലെന്നേ പറയൂ.
3: അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും എന്താ നടന്നത്?
2: അന്ന് ഞാൻ നേരെ ലാബിലേക്കാണ് പോയത്. എല്ലാം പഴയ പോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക്.

0: നടന്നു. അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. എന്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണിലിരുട്ട് കയറിയതുപോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
1: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
0: അതെയോ? എങ്ങനെ?
1: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
0: ഓ,
1: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാനെത്തിയത്.
0: അതെയോ? ഡയറക്ടറോ? എന്നിട്ട്?
1: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടർ

0: അയ്യോ, എങ്ങനെ?
1: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ. ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
0: ഓ,
1: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാനെത്തിയത്.
0: അതെയോ, ഡയറക്ടറോ? എന്നിട്ട്?
1: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
0: എന്നിട്ട്?
1: പിന്നെ മാധവ് വയലന്റായി. അതോടെ അയാൾ സ്ഥലം വിട്ടു.
0: ഓ ശരി.
1: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്.
0: അതെയോ?
1: പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
0: അയാൾക്ക് എന്നോട് പകയുണ്ടായിരുന്നു. അത് സത്യമാണ്. കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാവും.
1: അതൊക്കെ പോട്ടെ. പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
0: ശരിയാണത്.
1: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റും വാങ്ങിയെടുത്തില്ലേ?
0: ഓ കറക്റ്റ്.
1: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
0: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
1: അതൊക്കെ പോട്ടെ. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
0: ഉണ്ടല്ലോ.
1: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
0: എവിടേക്കും പോകുന്നില്ല. എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാ ഇഷ്ടം.
1: സത്യം പറയൂ മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യമില്ലേ?
0: ദേഷ്യോ? ദേഷ്യല്ലാന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്.
1: നന്ദിയും കടപ്പാടോ?
0: അതെ. അയാൾ അന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പോഴും സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
1: ഹോ, അങ്ങനെ. എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മറത്ത്.
0: എന്ത് ബോർഡ്?
1: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം ഒന്ന്

മടക്കം. ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ഇനിയൊരു നാടകഗാനം കേൾക്കാം. നാടകം ആലില പോലൊരു വീട്, പാടിയത് തെന്നൽ. ഗാനരചന പള്ളിപ്പുറം മോഹനൻ, സംഗീതം നൽകിയിരിക്കുന്നത് കുമരകം രാജപ്പൻ.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ നാലാം ദിവസമായ നാളെ രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു.

0: നാടകഗാനമാണ് കേട്ടത്.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ദന്തൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ആ രാത്രി എന്ന ചിത്രത്തിലേതാണ്. പാടിയത് യേശുദാസും എസ് ജാനകിയും. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ.

ഔസേപ്പച്ചന്റെ സംഗീത സംവിധാനത്തിൽ ജി വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനം, മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾ.

ആകാശവാണി നമസ്കാരം. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു 2025 മെയ് 7 ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഓപ്പറേഷൻ സിന്ധൂർ. 2025 ഏപ്രിൽ 22 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണം നടന്നത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിഷ്കളങ്കരായ 26 പേരുടെ ജീവനാണ് അന്നവിടെ പൊലിഞ്ഞത്. പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. രാജ്യം വിറങ്ങലിച്ച സംഭവത്തിൽ എന്തു തിരിച്ചടിയാകും ഇന്ത്യ നൽകുക എന്നതായിരുന്നു പിന്നീടുള്ള ചർച്ചകൾ. പഹൽഗാം ആക്രമണം നടന്ന കൃത്യം 14 ദിവസം ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായ മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ കൃത്യതയാർന്ന പ്രഹരത്തിൽ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ,

0: ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ സംഘടനകളുടെ ഭീകരരും പരിശീലകരും ഉൾപ്പെടെ 100-ലധികം പേർ കൊല്ലപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം പിന്നിടുന്നു. ഭീകരവാദം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. നിരപരാധികളായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സമാധാനത്തെയും വികസനത്തെയും ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചത്. ഈ ദൌത്യത്തിൽ ഇന്ത്യൻ സായുധസേന അത്യുന്നത ധൈര്യവും കൃത്യതയും പ്രകടിപ്പിച്ചു. ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങൾ വഴി രാജ്യത്തിന്റെ പ്രതിരോധശേഷി ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ നീക്കം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്ത്യയുടെ സൈനിക ശക്തി ലോകം മുഴുവൻ അറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ. ഭീകരതയ്ക്കെതിരെയും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരെയുമുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂരെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു വിശേഷിപ്പിച്ചു. ഈ ദൌത്യത്തിന്റെ അസാധാരണമായ വിജയം നമ്മുടെ സായുധസേനയുടെ അതുല്യമായ ധൈര്യത്തെയും ദൃഢനിശ്ചയത്തെയും പ്രതിഫലിപ്പിക്കുന്നതായി അവർ പറഞ്ഞു. ഭാരതത്തിന്റെ സമാധാനം, ഐക്യം, പരമാധികാരം എന്നിവ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരശക്തികൾക്കും ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ച നിർണായക നിമിഷമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഭീകരതയോട് യാതൊരു സഹിഷ്ണുതയും കാണിക്കാതെ എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ചെറുക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ഓപ്പറേഷൻ സിന്ധൂർ യേ സിർഫ് നാം നഹീ യേ ദേശ് കേ കോട്ടി കോട്ടി ലോഗോ കീ ഭാവനാവോ കാ പ്രതിബിംബ് ഹൈ. ഓപ്പറേഷൻ സിന്ധൂർ ന്യായ കീ അഖണ്ഡ പ്രതിജ്ഞ ഹൈ. 6 മെയ് കീ ദേർ രാത് 7 മെയ് കീ സുബഹ് പൂരി ദുനിയാനേ ഇസ് പ്രതിജ്ഞ കോ പരിണാം മേ ബദൽതേ ദേഖാ.
0: നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധസേന അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേന ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല പറഞ്ഞു. സ്വന്തം കഴിവുകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ള ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
2: ഇൻ ടേംസ് ഓഫ് പാകിസ്ഥാൻ വി നോ വാട്ട് ഹിസ് കേപ്പബിലിറ്റീസ് ആർ, വി നോ എക്സാക്ട്ലി വാട്ട് ഹി ഹാസ്. സോ വാട്ട് എവർ സ്ട്രക്ചർ ഹി ക്രിയേറ്റ്സ് വി നോ വാട്ട് ഹി ഹാസ് ടു ബ്രിങ് അഗെയിൻസ്റ്റ് അസ്. ഇൻ ടേംസ് ഓഫ് ആർ ഓൺ കേപ്പബിലിറ്റീസ് വി ആർ എൻഹാൻസിങ് ആർ ഓൺ കേപ്പബിലിറ്റീസ് ടു ഗോ ബിയോണ്ട് what we have existing. We are looking at a wide spectrum of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak.
0: തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണ ദൃഢനിശ്ചയത്തോടെയാണ് തുടരുന്നതെന്ന് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന ദർശനം ഇനി വെറും മുദ്രാവാക്യമല്ലെന്ന് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു.
3: ഓപ്പറേഷൻ സിന്ധൂർ പ്രൂവ്ഡ് ദാറ്റ് ആത്മനിർഭർ ഈസ് നോട്ട് ജസ്റ്റ് എ സ്ലോഗൻ, ഇറ്റ് ഈസ് ഇൻഡീഡ് എ ഫോഴ്സ് മൾട്ടിപ്ലയർ. ടുഡേ ഓവർ 65% ഓഫ് ആർ ഡിഫൻസ് എക്യുപ്മെന്റ് ഈസ് ബീങ് മാനുഫാക്ചർഡ് ഡൊമസ്റ്റിക്കലി. ഐ ഓൾസോ വോണ്ട് ടു സ്പീക്ക് ഹിയർ ഓഫ് ആർ എക്സിറ്റ് സ്ട്രാറ്റജി ആൻഡ് എസ്കലേഷൻ കൺട്രോൾ ഇൻ എൻ എറ ഓഫ് പ്രൊലോങ്ഡ് കോൺഫ്ലിക്ട്സ് around the world. We struck hard, achieved clearly defined objectives, and then decided to cease hostilities when the Pakistanis were compelled to negotiate and requested us to stop. The objectives were achieved through a calibrated shot and sharp shock that altered the enemy's risk appetite and disrupted his command and control. Without locking India into a long drawn war or conflict, the ill effects of which we are seeing in ongoing conflicts around the world. This measured approach reflects the maturity of our strategic culture and the professionalism of our armed forces. The armed forces executed the kinetic phase with discipline, precision, and minimal collateral impact. This multi-agency, multi-domain coordination will remain the template for future

0: ഓപ്പറേഷൻസ്.
1: ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമായ ഓപ്പറേഷൻ സിന്ധൂർ ഒരു സൈനിക വിജയം മാത്രമല്ല, മറിച്ച് പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരതിന്റെ സംയോജനം പ്രകടമാക്കുന്ന ഒരു സാങ്കേതിക വിജയം കൂടിയായിരുന്നു. ഇതിലൂടെ ഹൈടെക് തദ്ദേശീയ യുദ്ധരീതിയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയും ചെയ്തു. അന്താരാഷ്ട്ര അതിർത്തി നേരിട്ട് കടക്കാതെ ആകാശ് മിസൈൽ, ഡ്രോൺ അധിഷ്ഠിത നിരീക്ഷണം തുടങ്ങിയ തദ്ദേശീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യം തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലാതാക്കി. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പെച്ചോറ ലോ ലെവൽ എയർ ഡിഫൻസ് തോക്കുകൾ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചു. മികച്ച പ്രകടനം കാഴ്ചവച്ച ആകാശ് പോലുള്ള തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ വ്യോമാക്രമണങ്ങളിൽ നിന്ന് ദുർബലമായ സ്ഥലങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. തിരിച്ചടിക്കാനുള്ള പാകിസ്ഥാന്റെ ഒന്നിലധികം ശ്രമങ്ങളെ കര, നാവിക, വ്യോമ സംവിധാനങ്ങൾ സംയുക്തമായി പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ സൈനിക ശക്തി പ്രത്യാക്രമണങ്ങൾക്കെതിരെ അഭേദ്യമായ മതിൽ സൃഷ്ടിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്നു. നാവികസേനയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുകൾ മുൻനിര യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, INS ഹിമഗിരി, അന്തർവാഹിനികൾ, പ്രത്യേക സേനകൾ എന്നിവ വിന്യസിച്ചു. പാകിസ്ഥാന്റെ ഭീകര അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കുക, ശത്രുവിന്റെ കടൽ വഴിയുള്ള നീക്കങ്ങൾ തടയുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യം. പാകിസ്ഥാൻ സൈന്യത്തെ നിശ്ചലമാക്കാനും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ശക്തമായ താക്കീത് നൽകാനും നാവികസേനയുടെ മുന്നൊരുക്കത്തിന് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ സിന്ധൂറിലെ സൈനിക ശക്തിയെക്കുറിച്ച് കേണൽ എസ് ഡിന്നി ആകാശവാണിയോട്.
2: ഒരു കാരണവശാലും ഭാരതം ഭീകരവാദത്തിന് മുന്നിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ. മുൻകാലങ്ങളിൽ കാണാത്ത രീതിയിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ ഉള്ള ഭീകരവാദ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും വരെ നമ്മൾ തകർത്തിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഇപ്പോൾ നോക്കുമ്പം ആ 87 മണിക്കൂർ കൊണ്ട് ഭാരതം എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്തത്, ആ ഓപ്പറേഷനിലൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ ലക്ഷ്യം അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ആ യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു. അത് കാണിക്കുന്നത് നമ്മളെ ലോകത്ത് നടക്കുന്ന മറ്റ് പ്രദേശത്ത് നടക്കുന്ന യുദ്ധങ്ങളെ ഒന്നും നമ്മൾ നോക്കുമ്പോൾ അതിന്റെ എത്രമാത്രം വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. റഷ്യ യുക്രൈൻ വോർ ഇപ്പം ഏകദേശം 4 വർഷമായിട്ട് നടക്കുകയാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഒരു യുദ്ധം ഏകദേശം 3 വർഷമായിട്ട് നടക്കുകയാണ്. വളരെ ശക്തിശാലിയായിട്ടുള്ള അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏകദേശം 3 മാസത്തോളം ആയി നടക്കുന്നുണ്ട്. ആ ഒരു യുദ്ധത്തിന് കാരണം ധാരാളം രീതിയിൽ നമുക്കെല്ലാം വീട്ടിൽ എഫക്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഭാരതം ഒരു ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിനെ ഉടനെ തന്നെ എന്ത് നേടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയത് അത് നേടിക്കഴിഞ്ഞ് നമ്മൾ നിർത്തുകയായിരുന്നു. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു കരുത്തുമാണ് അത് കാണിക്കുന്നത്. കാരണം പൊളിറ്റിക്കൽ വില്ലില്ലാതെ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് പല രാജ്യങ്ങളും ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അറിഞ്ഞുകൂടാതെ നടക്കുന്നത്. ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വേറൊരു കാര്യം, ഓപ്പറേഷൻ സിന്ധൂറിൽ ധാരാളം എക്യുപ്മെന്റ് അത് ഭാരതത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ തന്നെയായിരുന്നു നമ്മൾ കൂടുതലും ഉപയോഗിച്ചത്. അപ്പൊ ആ രീതിയിൽ ഭാരതത്തിന്റെ ഉള്ളിൽ തന്നെ ഇന്ന് അങ്ങനെ ഒരു ശേഷി ഉണ്ട് എന്ന് ലോകം പോലും തിരിച്ചറിഞ്ഞ ഒരു ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു ശക്തി പ്രകടനം എന്ന് പറയുന്ന രീതിയിലേക്ക് ലോകം കണ്ടത് അത് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞു, ഇനി നമ്മൾക്ക് വളരെ സ്വസ്ഥമായിട്ടിരിക്കാം എന്നുള്ള ഒരു ധാരണ എന്തായാലും സേനാ വിഭാഗങ്ങളുള്ളവർക്ക് ഇല്ല. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. കാരണം പാകിസ്ഥാൻ പോലുള്ള രാജ്യം എപ്പോഴും ഏത് രീതിയിലും ഭാരതത്തിനെ തകർക്കാനുള്ളൊരു ശ്രമത്തിലാണ് അവർ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് നേരവും ഒരു കരുതൽ വേണം. ആ കരുതലിന്റെ ഭാഗമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ എക്യുപ്മെന്റും നമ്മുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അതിന് ശേഷിയുള്ള ഒരു സൈന്യമാണ് ഇന്ന് ഭാരതത്തിനുള്ളത്, അതിന് ശേഷിയുള്ള നേതൃത്വമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് വില കൊടുത്താലും ഭാരതത്തിന്റെ ഐക്യത്തിന്, ഭാരതത്തിന്റെ ഉള്ളിലെ നമ്മുടെ ജനങ്ങളുടെ ജീവനും അവരുടെ സുരക്ഷയും അത് നിലനിർത്താൻ തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് നിലനിർത്താൻ തന്നെയാണ് ഇതുവരെ നമ്മുടെ സൈന്യം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവർക്കും അഭിമാനിക്കാം ഓപ്പറേഷൻ സിന്ധൂർ. അത് ലോകരാജ്യങ്ങളിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ്.
1: ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന വ്യോമ താവളങ്ങളായ നൂർ ഖാൻ, റഹീം യാർ ഖാൻ എന്നിവയെ ലക്ഷ്യം വെച്ചിരുന്നു. ശത്രു റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരെ ഇന്ത്യയുടെ കൃത്യതയാർന്ന പ്രഹരമാണിത്. ദീർഘദൂര ഡ്രോണുകൾ മുതൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ വരെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ ആക്രമണങ്ങളെ വളരെ ഫലപ്രദമായി നിർവീര്യമാക്കി. പാകിസ്ഥാന്റെ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇന്ത്യൻ വ്യോമസേന

0: സേന വെറും 23 മിനിറ്റിനുള്ളിൽ ദൌത്യം പൂർത്തിയാക്കി. ഇന്ത്യയുടെ സാങ്കേതിക മികവ് പ്രകടമാക്കി. പാകിസ്ഥാനിൽ നിന്നെത്തിയ PL-15 മിസൈലുകളുടെ ഭാഗങ്ങൾ, ദീർഘദൂര റോക്കറ്റുകൾ എന്നിവയെ ശക്തമായി പ്രതിരോധിച്ചു. വിദേശത്തുനിന്നുള്ള നൂതന ആയുധങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടും ഇന്ത്യയുടെ തദ്ദേശീയമായ വ്യോമ പ്രതിരോധ ഇലക്ട്രോണിക് യുദ്ധ ശൃംഖലകൾ അവയെല്ലാം നിർവീര്യമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് സൈനിക നടപടിയിലൂടെ മാത്രമല്ല ഇന്ത്യ മറുപടി നൽകിയത്, തന്ത്രപരമായ രീതിയിലും അതിനുള്ള തിരിച്ചടി രാജ്യം നൽകി. പൊതുജനങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കുന്നതിലും ഇന്ത്യയുടെ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിച്ചു. ഓപ്പറേഷൻ സിന്ധൂരിനു കീഴിലുള്ള ഒരു നിർണായക നീക്കമായിരുന്നു ഇന്ത്യ സിന്ധു നദീജല കരാർ അവസാനിപ്പിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ 1960 സിന്ധു നദീജല കരാർ നിർത്തിവച്ചു. 16.6 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയുടെ 80% മൊത്തം ജല ഉപയോഗത്തിന്റെ 93% സിന്ധു നദീജല സംവിധാനത്തെ ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. പാകിസ്ഥാന്റെ GDP 1/4 സംഭാവന ചെയ്യുന്ന ഗോതമ്പ് പരുത്തി കൃഷിക്കും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങൾക്കും വലിയ തോതിൽ ഈ തീരുമാനം തിരിച്ചടിയായി. ഇത് പാകിസ്ഥാന്റെ ദുർബലമായ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിട്ടു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദീജല ഉടമ്പടി ജമ്മുകാശ്മീരിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് വളരെ കാലമായി തടസ്സമായിരുന്നു. ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതോടെ ഝലം, ചെനാബ് തുടങ്ങിയ പടിഞ്ഞാറൻ നദികളുടെ മേൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ലഭിച്ചു. ഇത് ജമ്മുകാശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ പുതിയ ജലസംഭരണികളുടെ നിർമ്മാണം സാധ്യമാക്കി. ജലസേചനവും ജലവൈദ്യുത ഉൽപാദനവും വർദ്ധിപ്പിക്കുകയും ചെയ്തു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ല എന്നാണ് കരാർ നിർത്തിവച്ചപ്പോൾ ഇന്ത്യ നൽകിയ വിശദീകരണം. പിന്നീട് ഇന്ത്യ അട്ടാരി വാഗ അതിർത്തി അടച്ചു. പാകിസ്ഥാനുമായുള്ള എല്ലാ ഉഭയകക്ഷി വ്യാപാരവും ഇന്ത്യ നിർത്തിവച്ചു. ഉള്ളി പോലുള്ള പ്രധാന വസ്തുക്കളുടെ കയറ്റുമതി നിർത്തി. സിമന്റ്, തുണിത്തരങ്ങൾ എന്നിവയുടെ ഇറക്കുമതി നിരോധിച്ചു. ഈ നടപടി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രാഥമിക കരവ്യാപാര പാത വിച്ഛേദിക്കുകയും സാമ്പത്തിക ബന്ധങ്ങളിൽ വലിയ തടസ്സമുണ്ടാക്കുകയും ചെയ്തു. പണപ്പെരുപ്പവും കടബാധ്യതയും നേരിട്ടിരുന്ന പാകിസ്ഥാനുമേൽ ഇത് കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി. പാകിസ്ഥാൻ കലാകാരന്മാർക്ക് ഉൾപ്പെടെ ഇന്ത്യ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി. പാകിസ്ഥാന്റെ ഭീകരവാദ അടിസ്ഥാന സൌകര്യങ്ങൾ ഇന്ത്യ തുറന്നുകാട്ടിയത് നയതന്ത്രപരമായി അതിനെ ആഗോളതലത്തിൽ വലിയ തോതിൽ ചർച്ചാവിഷയമാക്കി. ഈ നടപടികൾ പാകിസ്ഥാന് ഗുരുതരമായ സാമ്പത്തിക നയതന്ത്ര നാശനഷ്ടങ്ങൾ വരുത്തിവച്ചു. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഒരു പുതിയ മാതൃക പ്രദർശിപ്പിച്ചതിനൊപ്പം അത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വിളിച്ചോതുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ധൂറിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ ആർ, അവതരണം വിജേഷ്.
1: ആകാശവാണി മഞ്ചേരി FM 102.7 MHz. ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.